റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 2, ക്രിസ്തുവർഷം 2026, ജൂലൈ 18, ശനിയാഴ്ച. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: ജീവിതത്തിൽ പരാജയങ്ങൾക്ക്, നേട്ടങ്ങൾക്ക്, തകർച്ചകൾക്കൊക്കെ മനുഷ്യൻ കാരണമന്വേഷിക്കാറുണ്ട്. ഒരിക്കൽ അമേരിക്കയിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ എബ്രഹാം ലിങ്കന്റെ അടുത്ത് രാഷ്ട്രീയ ഉപദേഷ്ടാവ് വന്ന് ഇപ്രകാരം പറഞ്ഞു: എനിക്ക് തോന്നുന്നത് ദൈവം നമ്മോടൊപ്പം ഇല്ല എന്നാണ്. അതുകൊണ്ടാണ് ഈ അത്യാഹിതങ്ങൾ നമ്മുടെ രാജ്യത്ത് വന്ന് ഭവിക്കുന്നതെന്ന്. ഒരു ചെറു പുഞ്ചിരിയോടെ എബ്രഹാം ലിങ്കൻ ഇപ്രകാരം പറഞ്ഞു: ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ നാം ദൈവത്തിനു കൂടെയാണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പലപ്പോഴും ദൈവത്തിൽ നിന്ന് മാറി നടക്കുന്ന മനുഷ്യൻ പലപ്പോഴും ദൈവത്തിൽ നിന്നും ആത്മീയതയിൽ നിന്നും ധാർമ്മികതയിൽ നിന്നും വഴിമാറി നടക്കുന്ന മനുഷ്യർ ദൈവത്തിനു കൂടെ അല്ല എന്ന തിരിച്ചറിവ് ചുരുക്കം ചിലർ മാത്രമേ സ്വന്തമാക്കുന്നുള്ളൂ. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ വേണ്ടവിധം നിർവഹിക്കാതെ ദൈവത്തെയും ദൈവിക സംവിധാനങ്ങളെയുമൊക്കെ പഴിചാരുവാൻ മനുഷ്യൻ ഏറെ തിടുക്കം കാട്ടാറുണ്ട്. ഉത്തരവാദിത്തങ്ങൾ മറന്നുപോകുന്ന മാതാപിതാക്കൾ, ലക്ഷ്യബോധമില്ലാത്ത ഭരണാധികാരികൾ, ആത്മാർത്ഥതയില്ലാത്ത അധികാരികൾ, ഇതൊക്കെ നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ദുരന്തത്തിൻ്റെ വലിയ മുഖങ്ങളാണ്. ദൈവം നമ്മോടൊപ്പമുണ്ട്, നാം ദൈവത്തോടൊപ്പമുണ്ടോ എന്നുള്ള ആത്മീയ ചിന്ത നമുക്ക് സഹായകമാകട്ടെ.
0: നീർച്ചാലുകൾ
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് ആന്റണി ടി ജെ.

0: റേഡിയോ പെൻസിഗർ
1: 1 2 2
0: റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിലെത്തി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം. ഗവൺമെന്റ് ആശുപത്രികൾ രോഗി സൗഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിര സംവിധാനം സജ്ജമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ പടിഞ്ഞാറൻ മേഖലാ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃതഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലന്ധറിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിൽ പ്ലാറ്റ്ഫോമുകൾ, കാത്തിരിപ്പു കേന്ദ്രങ്ങൾ, വിപുല പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായ റാമ്പ് എന്നിവയടക്കം സൌകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലെ പ്രാദേശിക ചടങ്ങിൽ ലോക്സഭാംഗം ബെന്നി ബഹ്നാൻ, രാജ്യസഭാംഗം ഹാരിസ് ബീരാൻ എന്നിവർ മുഖ്യാതിഥികളായി. ചാലക്കുടിയിലെ പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ എംപിമാരായ സി സദാനന്ദൻ മാസ്റ്റർ, ഷാഫി പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിൽ എത്തി. രാത്രി സിലിഗുഡിയിലെ ബാഗ്ദോഗ്ര വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി സ്വീകരിച്ചു. ആഭ്യന്തരമന്ത്രി ഇന്ന് ജുമാഗച്ച് സീമാ ചൌക്കിയിലെ BSF പതിനെട്ടാമത് ബറ്റാലിയൻ സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കമിടുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥന്മാരുമായി കൂടിക്കാഴ്ച നടത്തും. സിലിഗുഡിയിലെ ഉത്തർകന്യയിൽ ഉന്നതതല യോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും. വൈകിട്ട് കൊൽക്കത്തയിലേക്ക് പോകുന്ന അദ്ദേഹം നാഷണൽ ലൈബ്രറിയിൽ പുതുതായി നിർമ്മിച്ച വേൾഡ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം അമുൽ ബംഗാൾ ഡയറിയുടെ പുതിയ തൈര് നിർമ്മാണ പ്ലാന്റിനും അമിത്ഷാ തറക്കല്ലിടും. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി നേതാക്കളുടെ യോഗം ചേരും. മറ്റന്നാളാണ് പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇരുസഭകളുടെയും പ്രവർത്തനം സുഗമമാക്കുന്നതിനാണ് സർവകക്ഷി യോഗം ചേരുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് നിർമ്മിച്ച സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 11:30 വിക്ഷേപിക്കും. രാജ്യത്തെയും വിദേശത്തെയും കമ്പനികൾ നിർമ്മിച്ച ഉപഗ്രഹങ്ങൾ 15.46 മിനിറ്റിൽ 450 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ എത്തിക്കും. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപത്തിന് പൌരന്മാർക്ക് 25 ലക്ഷം രൂപ ഉറപ്പു നൽകുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോം സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന വീഡിയോ പ്രചാരണം വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പ്രധാനമന്ത്രി അത്തരം നിക്ഷേപ പദ്ധതിയോ പ്ലാറ്റ്ഫോമോ അംഗീകരിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. സാമ്പത്തിക തട്ടിപ്പിലേക്ക് നയിക്കുന്ന പ്രചാരണത്തിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും PIB നിർദ്ദേശിച്ചു. ഗവൺമെന്റ് ആശുപത്രികൾ രോഗി സൌഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകാൻ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ ഡോക്ടർമാർ ഒഴികെ ജീവനക്കാർക്കാണ് പരിശീലനം. ഇത് സംബന്ധിച്ച് നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ആശുപത്രികളിലെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മോശം പെരുമാറ്റം, ആശയവിനിമയത്തിലെ പാളിച്ചകൾ എന്നിവയെക്കുറിച്ച് രോഗികളിൽ നിന്നും കൂട്ടിരിപ്പുകാരിൽ നിന്നും പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നിർബന്ധിത പരിശീലനം ആരംഭിക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്ക് പരിശീലനം നൽകാൻ ഓരോ ജില്ലയിലെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും 4 ഉദ്യോഗസ്ഥരെ വീതം കണ്ടെത്തി പ്രത്യേക പരിശീലനം നൽകും. എപെക്സ് ട്രോമ ആന്റ് എമർജൻസി ലേണിംഗ് സെന്റർ മുഖേനയാണ് പരിശീലനം. പരിശീലനം പൂർത്തിയാക്കുന്ന മാസ്റ്റർ ട്രെയിനർമാർ അതത് മെഡിക്കൽ കോളേജുകളിൽ സ്ഥാപനതല പരിശീലനം

0: ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങളോടെയാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ കോഴിക്കോട്ട് പറഞ്ഞു. ഈ രംഗത്ത് ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. 4 വർഷ ബിരുദ കോഴ്സ് ആവശ്യമായ മുൻധാരണകൾ ഇല്ലാതെയാണ് നടപ്പാക്കിയതെന്നും ഇതിനെക്കുറിച്ച് പഠനം നടത്താൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തുടർ നടപടി സ്വീകരിക്കുമെന്നും റോജി എം ജോൺ പറഞ്ഞു. കോഴിക്കോട് ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ 400 മീറ്റർ ട്രാക്ക് നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ കായിക ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മെറിറ്റ് ഡേ അവാർഡ് വിതരണവും നടത്തുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ഓണം വാരാഘോഷം വിദേശ വിനോദസഞ്ചാരികളുടെ കൂടി പങ്കാളിത്തത്തോടെ കൂടുതൽ വിപുലവും ആകർഷകവും ആക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന വിവിധ കമ്മിറ്റികളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ കാരണം കേരളത്തിൽ ലഹരി മാഫിയയുടെ പ്രവർത്തനം കുറഞ്ഞതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡല തലത്തിൽ സംഘടിപ്പിച്ച മെഗാ തൂഫാൻ ജനകീയ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൂഫാൻ തുടക്കത്തിലെ ആവേശം മാത്രമാണെന്ന് മാഫിയ കരുതേണ്ടതെന്നും ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിരം സംവിധാനം സജ്ജമാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാന തലത്തിൽ ADGP IG റാങ്കിലും ജില്ലാതലത്തിൽ DYSP മാർക്കും തൂഫാൻ ലഹരിവേട്ടയുടെ ഭാഗമായി സ്ഥിര സംവിധാന ചുമതല നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു. ലഹരിക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇന്ന് ബോധവൽക്കരണ പരിപാടികൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: രാവിലെ 9:30 പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന വോക്കത്തോൺ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഓപ്പറേഷൻ തൂഫാൻ സംഗീതശില്പം, ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ വാൾ തുടങ്ങിയ പരിപാടികളിലും മന്ത്രി പങ്കെടുക്കും. തുടർന്ന് ജവഹർ സ്റ്റേഡിയത്തിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജീവിതമാണ് ലഹരി എന്ന സന്ദേശമുയർത്തി കോർപ്പറേഷൻ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ സംഗമവും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ശ്രീകണ്ഠപുരത്ത് നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ എന്നിവർ ഉൾപ്പെടെയുള്ളവർ ലഹരി വിരുദ്ധ റാലിയിൽ പങ്കെടുക്കും.
0: മലപ്പുറം നഗരത്തിന്റെയും സമീപ പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. സിവിൽ സ്റ്റേഷനിലെ 44 ഏക്കർ ഭൂമി പരമാവധി പ്രയോജനപ്പെടുത്താനും സിറ്റി ഇംപ്രൂവ്മെന്റ് സമഗ്ര വികസന പദ്ധതിയുടെ 2ാം ഘട്ട അവലോകന യോഗം തീരുമാനിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം. ഞായറാഴ്ച രാത്രി 12:30 അർജന്റീനയും സ്പെയിനും തമ്മിലെ കലാശപ്പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം നാളെ. ലോർഡ്സിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. 2ാം മത്സരം 4 വിക്കറ്റിന് ജയിച്ച് ഇംഗ്ലണ്ട് പരമ്പര 1-1 സമനിലയിൽ ആക്കിയിരുന്നു. ഈ മത്സരത്തോടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ട് BCCI തള്ളി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലാദ്യമായി ചർമ്മം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കി. കോട്ടയം മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്കും സ്കിൻ ട്രാൻസ്പ്ലാന്റും ആരംഭിച്ച ശേഷം ആദ്യത്തെ അവയവദാനമാണിത്. അപകടത്തിൽപ്പെട്ട് ചികിത്സയിലിരിക്കെ മരിച്ച പത്തനംതിട്ട സ്വദേശിയായ ആഷിഖ് വിജയന്റെ ചർമ്മമാണ് ദാനം ചെയ്തത്. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലെ വർക്കല ജാമിയ മന്നാനിയിൽ 18ാമത് ബുഖാരി മജ്ലിസിന് ഇന്ന് തുടക്കമാകും. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ മതപണ്ഡിതനും സൂഫിവര്യനുമായ ആതിരാംപട്ടണം KT മുഹമ്മദ് കുട്ടി ഹസ്രത്ത് ആറ്റാശേരി 18ാമത് ബുഖാരി മജ്ലിസ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിലെത്തി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം. ഗവൺമെന്റ് ആശുപത്രികൾ രോഗീ സൌഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിര സംവിധാനം സജ്ജമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നീർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം.

7 55 എന്റെ ചെടി, 8 മണിക്ക് ലൈഫ് ടിപ്സ്, 8 5 അറിയിപ്പുകൾ, 8 10 കഥ പറയും നേരം, 8 30 ഗ്രീറ്റിംഗ്സ് ടൈം, 9 മണിക്ക് കൊല്ലം അടയാളപ്പെടുത്തുന്നു, 10 15 വാട്സ്ആപ്പ് മെലഡി, 11 15 ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്, മാതാപിതാക്കൾ തോൽക്കാൻ കളിക്കുന്ന കളികൾ അവതരണം സുനിൽ കുരുവിള ഇൻസൈറ്റ് മിഷൻ, 11 50 കൂടെയുണ്ട് ഞാൻ സഖി, 11 55 അറിയിപ്പുകൾ, 12 മണിക്ക് കാതോട് കാതോര, 12 30 പ്രാദേശിക വാർത്തകൾ, 12 50 ദേശീയ വാർത്തകൾ, 3 30 കിട്ടിയാൽ കിട്ടി പോയാൽ പോയി, 4 30 കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര, 6 മണിക്ക് അറിയിപ്പുകൾ, 6 30 പ്രാദേശിക വാർത്തകൾ, 6 40 ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്, മാതാപിതാക്കൾ തോൽക്കാൻ കളിക്കുന്ന കളികൾ പുനഃപ്രക്ഷേപണം അവതരണം സുനിൽ കുരുവിള ഇൻസൈറ്റ് മിഷൻ, 7 25 ദേശീയ വാർത്തകൾ, 9 മണിക്ക് എന്റെ ചെടി, 9 1 നിറശാലകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബീസു.
1: ഞാൻ വിവാഹിതയായിട്ട് ഒരു വർഷത്തോളമാകാൻ പോകുന്നു. ഇപ്പോൾ തന്റെ ഭർത്താവ് താൻ ഉദ്ദേശിച്ച തലത്തിലുള്ള ഒരാളാണ് എന്നെനിക്ക് പറയാൻ കഴിയുന്നില്ല. ഒരുതരം നിസ്സംഗ സ്വഭാവമാണ് അദ്ദേഹത്തിനുള്ളത്. ഞാൻ എന്റെ ആശങ്ക മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ അഭിപ്രായമാണ്. എനിക്കാണോ അവർക്കാണോ തെറ്റിയത് എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എവിടെയാണ് പ്രശ്നമിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ നിസ്സംഗനായി പെരുമാറുന്നത്? അതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാൻ ഞാൻ ഖാൻ കരിക്കോൾ. മനസ്സിന്റെ വിചിത്രങ്ങളായ വഴികൾ, അതുപോലെ മനുഷ്യ ബന്ധങ്ങളിലെ സങ്കീർണതകളും വിളിച്ചോതുന്ന ഒന്നാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ. ഇന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പലരും അനുഭവിക്കുന്ന എന്നാൽ പുറത്തു പറയാൻ മടിക്കുന്ന ഒരവസ്ഥയെ കുറിച്ചാണ്. പങ്കാളി അരികെ ഉണ്ടായിട്ടും കടുത്ത ഏകാന്തത അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ. ഇതിനു പിന്നിൽ ഷിസോയിഡ് പേഴ്സണാലിറ്റി എന്ന വ്യക്തിത്വ സവിശേഷതയാകാം. എന്താണ് ഈ അവസ്ഥയെന്നും ഇത് യുവദമ്പതികളുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു യഥാർത്ഥ അനുഭവം തന്നെ സൂചിപ്പിക്കാം. കഥയാണ്, കഥയിലെ അഞ്ജലിയുടെ വാക്കുകളിലൂടെ തന്നെ ഞാൻ പറയാം. വിവാഹം കഴിഞ്ഞ് ഒരു വർഷം തികയുമ്പോഴേക്കും ഞാൻ രാഹുലിന് ആരാണെന്ന് ഇപ്പോഴും അറിയില്ല. അദ്ദേഹം കള്ളു കുടിക്കാറില്ല, ദേഷ്യപ്പെടാറില്ല, പരസ്ത്രീ ബന്ധമില്ല. എപ്പോഴും തന്റെ കമ്പ്യൂട്ടറിന് മുന്നിലോ പുസ്തകങ്ങളിലോ ആണ്. ഞാൻ അരികെ ചെന്നിരുന്നാൽ പോലും അദ്ദേഹം എന്നെ ശ്രദ്ധിക്കാറില്ല. ഒരു വഴക്കോ പരിഭവമോ പോലുമില്ല, തികഞ്ഞ നിശബ്ദത മാത്രം. എന്റെ സ്നേഹപ്രകടനങ്ങളെല്ലാം ഒരു തണുത്ത മനോഭാവത്തോടെയാണ് അദ്ദേഹം നേരിടുന്നത്. ഞാനൊരു റോബോട്ടിനോടൊപ്പമാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇത് അഞ്ജലിയുടെ മാത്രം കഥയല്ല. ഷിസോയിഡ് വ്യക്തിത്വമുള്ള ഒരാളെ പങ്കാളിയായി ലഭിച്ച ഭൂരിഭാഗം പേരുടെയും അവസ്ഥയാണ്. ഇവർ ആഴത്തിലുള്ള വൈകാരിക ബന്ധങ്ങളിൽ നിന്നും സാമൂഹ്യ സമ്പർക്കങ്ങളിൽ നിന്നും ബോധപൂർവം മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. യുവദമ്പതികളിൽ ഉണ്ടാകുന്ന ലൈംഗികവും വൈകാരികവുമായ ഇത്തരം പ്രശ്നങ്ങൾ യുവദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യത്തിന്റെ അടിത്തറ എന്നത് വൈകാരികമായ അടുപ്പവും ശാരീരികമായ ആഗ്രഹങ്ങളുമാണ്. എന്നാൽ ഷിസോയിഡ് വ്യക്തിത്വമുള്ളവരിൽ ഇത് കടുത്ത പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു. ലൈംഗികതയോടുള്ള താല്പര്യക്കുറവ് ഈ വ്യക്തിത്വമുള്ളവർക്ക് കൂടുതലായിരിക്കുന്നു. ശാരീരിക അടുപ്പത്തോടോ ലൈംഗികതയോടോ വലിയ താല്പര്യം ഉണ്ടാകാറില്ല. യുവദമ്പതികളിൽ ഇത് വലിയ നിരാശയ്ക്ക് കാരണമാകുന്നു. പങ്കാളിക്ക് ഇത് തന്നോടുള്ള അവഗണനയായും അനുഭവപ്പെട്ടേക്കാം. ഇവരിൽ റൊമാന്റിക് ഭാവങ്ങളുടെ അഭാവമുണ്ടാകും. പ്രണയപൂർവമായ വാക്കുകളോ സമ്മാനങ്ങളോ ഒരു ചെറിയ സ്പർശനം പോലും ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. പങ്കാളിക്ക് താൻ സ്നേഹിക്കപ്പെടുന്നില്ല എന്ന ചിന്ത ഇതുമൂലം ശക്തമാകുന്നു. ഇവരിൽ വൈകാരികമായ അകലം കൂടുതലാകും. സന്തോഷമോ സങ്കടമോ പങ്കാളിയുമായി പങ്കുവയ്ക്കാൻ ഇവർക്ക് കഴിയില്ല. പങ്കാളി കരയുമ്പോൾ പോലും ആശ്വസിപ്പിക്കാൻ ഇവർ മുന്നോട്ട് വരാത്തത് വലിയ മാനസിക ആഘാതം തന്നെ സൃഷ്ടിക്കുന്നു. മറ്റ് ജീവിത മേഖലകളിലെ പ്രശ്നങ്ങളും പ്രധാനമാണ്. ലൈംഗികവും വൈകാരികവുമായ പ്രശ്നങ്ങൾക്ക് പുറമെ മറ്റു ചില ബന്ധങ്ങളിലും മേഖലകളിലും ഇവർ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. കുടുംബപരമായ ഉത്തരവാദിത്തങ്ങളിലും കാണാം. ദാമ്പത്യം എന്നത് പരസ്പരമുള്ള ഉത്തരവാദിത്വമാണല്ലോ. എന്നാൽ വീട്ടുകാര്യങ്ങളിലോ കുട്ടികളുടെ കാര്യങ്ങളിലോ സജീവമായി ഇടപെടാൻ ഇവർക്ക് മടിയായിരിക്കും. പങ്കാളി ആവശ്യപ്പെട്ടാൽ മാത്രം ചില കാര്യങ്ങൾ കടമ പോലെ ചെയ്തു തീർക്കും എന്നല്ലാതെ സ്വന്തം നിലയ്ക്ക് മുൻകൈ എടുക്കില്ല ഇത്തരക്കാർ. ഇനി സാമൂഹികമായ അകൽച്ചയും ഇവർ പ്രകടിപ്പിക്കാം. കുടുംബത്തിലെ ആഘോഷങ്ങള്, ബന്ധുവീടുകളുടെ സന്ദർശനങ്ങള്, കൂട്ടുകാരെ കാണൽ എന്നിവയിൽ നിന്നെല്ലാം പൂർണ്ണമായി ഒഴിഞ്ഞുമാറും. ഇത് സമൂഹത്തിന് മുന്നിൽ പങ്കാളിയെ വലിയ രീതിയിൽ ലജ്ജിപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തേക്കാം. ഇനി മറ്റൊരു വശം കൂടി ഉണ്ടല്ലോ, സാമ്പത്തിക വശം. പലപ്പോഴും ഇവർ സ്വന്തം ജോലിയിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകണമെന്നില്ല. എന്നാൽ സമ്പാദ്യത്തെക്കുറിച്ചോ ഭാവി പദ്ധതികളെക്കുറിച്ചോ പങ്കാളിയോട് തുറന്നു സംസാരിക്കാൻ ഇവർ തയ്യാറാകാത്തത് സാമ്പത്തികമായ അവിശ്വാസത്തിനും വഴിവെക്കാം. ഇനി ഈ അവസ്ഥയെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ശ്രോതാക്കളോടുകൂടി ചോദിക്കട്ടെ. നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് വഴക്കിടുന്നില്ലെങ്കിലും കടുത്ത നിശബ്ദത പാലിക്കുന്നുണ്ടോ? ശാരീരികവും വൈകാരികവുമായ അടുപ്പമില്ലായ്മ ഒരു പങ്കാളിയുടെ ആത്മവിശ്വാസത്തെ എത്രത്തോളം തകർക്കും? ഇതൊന്ന് ചിന്തിച്ചാട്ടെ. ഇത്തരം വ്യക്തിത്വ വൈകല്യങ്ങളെ വെറും ഒരു അഹങ്കാരമായി കണ്ട് നാം തെറ്റിദ്ധരിക്കാറുണ്ടോ? ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കൗൺസിലർക്കോ തെറാപ്പിസ്റ്റിനോ ഈ ദമ്പതികളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയും. അത് കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു കൗൺസിലിംഗ് വീക്ഷണകോണിൽ വ്യക്തിത്വം എന്നത് ഒരു വ്യക്തി ബോധപൂർവം ചെയ്യുന്നതൊന്നും അല്ല. അത് അവരുടെ ഉള്ളിലെ ഒരു പ്രതിരോധ സംവിധാനമാണ്, അതായത് ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. ഇങ്ങനെയുള്ള പങ്കാളിയെ മാറ്റിയെടുക്കാൻ നിർബന്ധിക്കുന്നത് പലപ്പോഴും പരാജയത്തിലായിരിക്കും കലാശിക്ക. പകരം അവരുടെ ലോകത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമായ സ്വാതന്ത്ര്യം നൽകുക എന്നതാണ് ആദ്യത്തെ പടി, അതായത് പേഴ്സണൽ സ്പേസ് നൽകുക. അതേസമയം പ്രൊഫഷണൽ കൗൺസിലിംഗിന്റെ സഹായത്തോടെ ചെറിയ രീതിയിലെങ്കിലും വൈകാരികമായ ആശയവിനിമയം സാധ്യമാക്കാൻ ശ്രമിക്കാവുന്നതാണ്. പങ്കാളിയുടെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള പരിമിതികളെ മനസ്സിലാക്കുമ്പോൾ ഒരു പരിധിവരെ ദാമ്പത്യത്തിലെ കടുത്ത നിരാശകൾ ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സുകൾ തമ്മിൽ അകലാതിരിക്കട്ടെ. ഇതേക്കുറിച്ച് കൂടുതലായി ഇനിയും പറയേണ്ടതുണ്ട്, മറ്റൊരവസരത്തിലാകട്ടെ. ഇങ്ങനെയുള്ള അറിവുകൾക്കായി ഈ പരിപാടി മുടങ്ങാതെ കേൾക്കാൻ ശ്രമിക്കുക. ഞാൻ നിങ്ങളുടെ ഖാൻ കരിക്കോൺ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. മാൾഡോവ, നോർത്ത് മാസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ. BSFമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിലെ മൂന്നാം സ്ഥാനക്കാരെ നാളെ അറിയാം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്ത് പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 20 സംസ്ഥാനങ്ങളിലായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലന്ധറിൽ നിന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ റെയിൽവേയിൽ ദ്രുതഗതിയിലുള്ള പരിവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിനും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ള ജുമാഗട്ടിലെ BSFന്റെ 18th ബറ്റാലിയൻ ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. BSFുമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർവഹിക്കും. അതിർത്തി മേഖലയിലെ സുരക്ഷാ നടപടികൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് സിലിഗുരിയിൽ അദ്ദേഹം യോഗം വിളിച്ചു ചേർക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. എസ്റ്റോണിയയിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പിന്തുണയോടെ ഇന്ത്യയുടെ ഡിജിറ്റൽ ശേഷിയും ലോകോത്തര ഉൽപാദന മികവും സംയോജിപ്പിക്കുന്നത് ഇന്ത്യ എസ്റ്റോണിയ ഉഭയകക്ഷി ബന്ധത്തിന് പുതിയ ദിശ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: This reform journey over the last decade has made India a very attractive long-term investment destination. We have today, in the last two decades or so, about a trillion plus as foreign direct investment, apart from whatever is invested in our stock markets, at an annual run rate currently of about $100 billion.
0: പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമായി. ഇറാന്റെ തെക്കൻ പ്രവിശ്യയായ ഹോർമോസ്ഖാനിലെ പാലങ്ങൾക്ക് നേരെ രാത്രി US വ്യോമാക്രമണം നടത്തിയതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്നുള്ള ഇറാനിയൻ തീരദേശ നഗരമായ ബന്ദർ ഖമീറിലാണ് ആക്രമണമുണ്ടായത്. മറുപടിയായി ഖത്തർ, കുവൈത്ത് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പനാമ വിദേശകാര്യമന്ത്രി നാളെ ഇന്ത്യയിലെത്തും. തിങ്കളാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറേയും അദ്ദേഹം സന്ദർശിക്കും. ബുധനാഴ്ച കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പനാമ വിദേശകാര്യമന്ത്രി വ്യാഴാഴ്ച ഇന്ത്യയിൽ നിന്ന് മടങ്ങും. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈഓവർ, 2 പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BM&BC നിലവാരത്തിലാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്. ജൻ വിശ്വാസ് ഭേദഗതി നിയമം 2026 കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ ടിക്കറ്റ് പരിശോധനാ ഉദ്യോഗസ്ഥരുടെയും റെയിൽവേ സംരക്ഷണ സേനയുടെയും പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടി സ്വീകരിച്ചു. 600 രൂപ പിഴ അടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7000 രൂപ പിഴയും ഒരു ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഗുരുസേവയിൽ അരനൂറ്റാണ്ട് തികയുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി ഇന്ന് നടക്കും. സച്ചിദാനന്ദ സ്വാമികൾ വർക്കല ശിവഗിരി മഠത്തിൽ ചേർന്നിട്ട് ഇന്ന് 50 വർഷം തികയും. അനുമോദന ചടങ്ങ് മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. 22,000 രൂപ തുടക്കത്തിൽ നിക്ഷേപിച്ചാൽ പ്രതിമാസം 25 ലക്ഷം രൂപ വരുമാനം ഉറപ്പു നൽകുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ചർച്ചകൾ സുഗമമായി പുരോഗമിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് അമേരിക്ക നൽകിയിരുന്ന ഇളവ് അവസാനിച്ച സാഹചര്യത്തിൽ തുടർ നടപടികൾ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാക് അധീന ജമ്മുകശ്മീർ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ജമ്മുകശ്മീരിലും ലഡാക്കും ഉൾപ്പെടുന്ന മുഴുവൻ കേന്ദ്രഭരണ പ്രദേശവും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി.
3: Construction work has rapidly progressed. First section will be opened in 2027 itself. Therefore, both sides agreed to start the operations with Indian high-speed train. Signaling equipment has been ordered accordingly and is in line with international specifications. No Japanese offer was received in this context. The project execution is in line with the common goal of starting the high-speed train project at the earliest.
0: കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ലോകകപ്പ് ഫുട്ബോളിലെ 3-ാം സ്ഥാനക്കാരെ നാളെ അറിയാം. നാളെ പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് BCCI. പരമ്പരയ്ക്ക് ശേഷവും രോഹിത് ടീമിൽ തുടരുമെന്നും വിരമിക്കലുമായി ബന്ധപ്പെട്ട് ബോർഡിൽ യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ലെന്നും BCCI സെക്രട്ടറി ദേവജിത് സൈക്യ വ്യക്തമാക്കി. രാജ്യത്തെ കായിക മേഖലയിൽ ഹോക്കിയുടെ വികസനം ലക്ഷ്യമിട്ട് ഹോക്കി ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള രാജ്യവ്യാപക പരിശീലന ശില്പശാലകൾക്ക് ഇന്ന് തുടക്കമാകും. രാജ്യത്തുടനീളമുള്ള ഹോക്കി പരിശീലകരുടെയും സാങ്കേതിക ഉദ്യോഗസ്ഥരുടെയും അറിവും നൈപുണ്യവും വർദ്ധിപ്പിക്കുകയും പരിശീലനത്തിന് കൃത്യമായ ഘടന രൂപീകരിക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. BPG റാംജി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കുള്ള പരിശീലന പരിപാടി കാസർഗോഡ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ മനുഷ്യന്റെ അവകാശമാക്കി മാറ്റാനും ജീവിത സൂചികയിൽ മാറ്റം വരുത്താനും തൊഴിലുറപ്പ് നിയമത്തിന് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ വിലാപയാത്രയ്ക്ക് നേരെയുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 22 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബറിൽ ഇരുവിഭാഗവും വെടിനിർത്തൽ കരാറിലെത്തിയിരുന്നെങ്കിലും ഗാസയിൽ ഇപ്പോഴും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ തുടരുകയാണ്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ BSFമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിലെ മൂന്നാം സ്ഥാനക്കാരെ നാളെ അറിയാം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസേറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: ചൂടിൽ കരിയുന്ന യൂറോപ്പ്, ഇതൊരു മുന്നറിയിപ്പാണ്. യൂറോപ്പിന് മാത്രമല്ല, ഭൂമിയിൽ എവിടെയും ഇത്തരം പ്രതിഭാസങ്ങളും കാലാവസ്ഥാ പ്രശ്നങ്ങളും ഉണ്ടാകാം. സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറത്ത് അതെത്തുമ്പോഴാണ് നാം അത് ചർച്ച പോലും ചെയ്യുന്നത്. ഇനി ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കാനും മുതിർന്നില്ലെങ്കിൽ അടുത്ത ഭീഷണി ഏത് രൂപത്തിലാണ് വരുന്നതെന്ന് പ്രവചിക്കാൻ തന്നെ കഴിയില്ല. യൂറോപ്പിനെ ചുട്ടുപൊള്ളിക്കുന്ന ചൂടിനെ കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം. ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യമായാണ് മത്സരത്തിനിടെ 22 മിനിറ്റ് പിന്നിടുമ്പോൾ ഹൈഡ്രേഷൻ ബ്രേക്ക് നൽകുന്നത്. അമേരിക്കയിലെയും കാനഡയിലെയും മെക്സിക്കോയിലെയും കടുത്ത ചൂട് മൂലമാണ് ഇപ്പോൾ അങ്ങനെ ഒരു സമയം നൽകാൻ ഫിഫ തീരുമാനിച്ചത്. അമേരിക്കയിൽ കടുത്ത ചൂട് അത്ര സുപരിചിതമല്ല. കാലാവസ്ഥയുടെ കാര്യം ഒരു തരത്തിലും പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയും നിലനിൽക്കുന്നു. അമേരിക്കയിൽ ഒരു ഹൈഡ്രേഷൻ ബ്രേക്കിന് പ്രശ്നപരിഹാരം സാധ്യമായെങ്കിൽ യൂറോപ്പിനെ സംബന്ധിച്ച് ചൂടിനെ പ്രതിരോധിക്കാൻ ജനങ്ങൾ കൂട്ടമായി ജലാശയങ്ങളിൽ മുങ്ങിക്കിടക്കുകയാണ്. കടകളിൽ എയർ കണ്ടീഷണറുകൾ കിട്ടാനില്ല. സഞ്ചാരികളുടെ പറുദീസയായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇന്ന് ജീവിക്കാൻ പോലും ആകാതെ ആൾക്കാർ മരിക്കുന്നു. യൂറോപ്പിന് തികച്ചും അപൂർവമായ അനുഭവമാണിത്. അതിൻ്റെ കാരണങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാകട്ടെ, പറഞ്ഞു പഴകിയ വാക്കുകൾ തന്നെ: ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ഇന്ന് പ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ എല്ലാം പിന്നിലെ സ്ഥിരം കാരണമാണ്. ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ കാലാവസ്ഥാ വ്യതിയാനമല്ല, പകരം അത് താങ്ങാൻ നമ്മുടെ ശരീരത്തിന് കഴിയാതെ വരുന്നത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങളുടെ കാരണമെന്ന് ഭരണാധികാരികൾ പറയുന്ന അശാസ്ത്രീയമായ പരാമർശങ്ങളും ഈയിടെ കേൾക്കുകയുണ്ടായി. ഒരു മാസമായി യൂറോപ്പ് ഭൂഖണ്ഡം അഭിമുഖീകരിക്കുന്ന അസാധാരണമായ ഉഷ്ണതരംഗം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും അപകടകരമായ മുഖമാണ് നമുക്ക് കാട്ടിത്തരുന്നത്. കണക്കുകളനുസരിച്ച് കഴിഞ്ഞ June 1 മുതൽ 1300-ലധികം പേരാണ് കഠിനമായ ചൂടിൽ യൂറോപ്പ് വൻകരയിൽ മാത്രം വിവിധ രാജ്യങ്ങളിൽ മരിച്ചത്. ആദ്യമായല്ല യൂറോപ്പിൽ കഠിനമായ ഈ ചൂടുണ്ടാകുന്നത്. ജർമ്മനിയിലും സ്പെയിനിലും 1950-കളിൽ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1976-ൽ ഇംഗ്ലണ്ടിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായി. എന്നാൽ അന്നൊക്കെ 10-ഉം 20-ഉം വർഷങ്ങൾ കൂടുമ്പോഴുണ്ടായിരുന്ന സംഭവങ്ങൾ ഇന്ന് യൂറോപ്പിൽ തുടർക്കഥകളാകുന്നു. ഇംഗ്ലണ്ടിൽ 2003-ലും 2018-ലും 2023-2025 വർഷങ്ങളിലും തുടരെ ഈ ചൂട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്തരീക്ഷ ഊഷ്മാവിൻ്റെ വർധന യൂറോപ്പിൽ മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ ഇന്ന് ഉണ്ടാകുന്നുണ്ട്. ജർമ്മനിയിൽ ഏകദേശം 43 ഡിഗ്രി വരെയാണ് ചൂട് കൂടിയത്. ഇന്ത്യയിലെ പല നഗരങ്ങളും ഈ താപനില അഭിമുഖീകരിക്കാറുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ യൂറോപ്പിൽ ഉണ്ടായിരിക്കുന്നതും അത്ര അപകടകരമായ ചൂടുമല്ല എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇത്രയേറെ മരണങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തത്? അവിടെയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങൾ വിവിധ ഇടങ്ങളിൽ ഏത് തരത്തിൽ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കി തരുന്നത്. അതിൽ ആദ്യത്തേത് യൂറോപ്യൻ ജനതയുടെ ശീലങ്ങളാണ്. 10 മുതൽ 20 ഡിഗ്രി വരെ ഊഷ്മാവ് ശീലമുള്ളവരാണ് പൊതുവെ യൂറോപ്പുകാർ, അല്ലെങ്കിൽ നാം വിളിക്കുന്ന സായിപ്പന്മാർ. അവരുടെ ശരീരം ആ ഊഷ്മാവിൽ ജീവിക്കുന്നതിനായിട്ടാണ് അനുയോജ്യമായിരിക്കുന്നത്. അതിനനുസരിച്ചാണ് വീടുകളും ശീലങ്ങളും വസ്ത്രങ്ങളുമൊക്കെ ഭക്ഷണത്തിൻ്റെ ഏതാണ്ട് ഭൂരിഭാഗവും അതിശൈത്യം. അതിനനുസരിച്ചാണ് അവരുടെ വീടുകൾ തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. ചൂട് പുറത്തു പോകാനാകാനാവാത്ത തരത്തിൽ വെന്റിലേഷനുകൾ ഒഴിവാക്കുകയും സൂര്യൻ്റെ ചൂട് കഴിവതും അകത്തേക്ക് കയറാനായി വാതിലുകൾ രണ്ട് പാളികളായുള്ള ചില്ലികൾ ഉപയോഗിച്ചുമൊക്കെയാണ് അവിടെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ അന്തരീക്ഷത്തിൽ പെട്ടെന്നുണ്ടായ മാറ്റം മൂലം വീടിനുള്ളിലേക്ക് കയറുന്ന ചൂടിന് പുറത്തേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുകയും അത് ശീലമല്ലാത്ത ആ ജനതയ്ക്ക് സഹിക്കാനാവുന്നതിലും അപ്പുറമാവുകയും ചെയ്തു. അമേരിക്കയിൽ 90% വീടുകളിലും AC ഉണ്ട്. യൂറോപ്പിലെ വെറും 20% വീടുകളിൽ മാത്രമാണ് AC നിലവിൽ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസം അവിടെ ഏറ്റവും അധികം വിറ്റഴിഞ്ഞ ഇലക്ട്രോണിക് ഉപകരണം AC ആണ്. ഇനി ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. ശാസ്ത്രലോകം അതാണ് അങ്ങ് കണക്കാക്കിയിട്ടുള്ളത്. അതിലൊന്ന് പ്രകൃതിയായുള്ള കാരണമാണ്, രണ്ടാമത്തേത് മനുഷ്യനിർമ്മിതമായത്. ഉത്തരാർദ്ധ ഗോളത്തിൽ ജൂൺ ജൂലൈ വേനൽ മാസങ്ങളാണ്. അതായത് സൂര്യൻ കൂടുതൽ സമയം ഉത്തരാർദ്ധ ഗോളത്തിന് മുകളിൽ നിൽക്കുന്നു. പകലുകൾക്ക് ദൈർഘ്യം കൂടുതലായിരിക്കും. അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നത് സ്വാഭാവികം. ഇതിനോടൊപ്പം സൂപ്പർ എൽ നിനോ എന്ന പ്രതിഭാസം കൂടിയാകുമ്പോൾ ചൂടിൻ്റെ കാഠിന്യം പിന്നെയും വർദ്ധിക്കുകയാണ്. ഇത്തരം പ്രകൃതിയാലുള്ള കാരണങ്ങളോടൊപ്പം മനുഷ്യനിർമ്മിതമായ പ്രശ്നങ്ങൾ കൂടി വിലയിരുത്തേണ്ടതുണ്ട്. അതിൽ തന്നെ സ്വാഭാവികമായും ആഗോളതാപനം ഒന്നാമതായി വരുമ്പോൾ മറ്റുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഏറ്റവുമധികം വേഗത്തിൽ താപനില ഉയരുന്ന പ്രദേശമാണ് യൂറോപ്പ്. ഇതിനോടൊപ്പം എടുത്തു പറയേണ്ട ഒന്നാണ് ഒമേഗ ബ്ലോക്ക് എന്ന പ്രതിഭാസം. യൂറോപ്പിലെ അന്തരീക്ഷത്തിൽ മുകളിലായി ഒരു വായു പ്രവാഹമുണ്ട്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട് സഞ്ചരിക്കുന്ന വേഗം കൂടിയ ഒരു വായു പ്രവാഹമാണിത്. അവയിൽ പലയിടത്തും പല രീതിയിലുള്ള മർദ്ദമാണ് സാധാരണ ഉണ്ടാകുന്നത്. ചില സ്ഥലങ്ങളിൽ കൂടുതൽ മർദ്ദവും മറ്റ് ചില ഇടങ്ങളിൽ കുറഞ്ഞതും. മർദ്ദത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ച് ഈ വായു പ്രവാഹത്തിൻ്റെ രീതിയിലും മാറ്റം വരും, അത് മാറും. ചില സമയങ്ങളിൽ ഹൈ പ്രഷർ പ്രദേശത്തിൻ്റെ വലിപ്പം കൂടുകയും ലോ പ്രഷർ പ്രദേശത്തിൻ്റെ വലിപ്പം കുറയുകയും ചെയ്യുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച വായു പ്രവാഹത്തിൻ്റെ പാതയിൽ ഒരു വലിയ വ്യതിചലനം ഉണ്ടാകുന്നു. ഗ്രീക്ക് അക്ഷരമായ ഒമേഗയുടെ രൂപമാണ് ആ പ്രവാഹത്തിന് ഉണ്ടാകുന്നത്. അതിനാലാണ് അതിനെ ഒമേഗ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ഒമേഗ ബ്ലോക്കിൻ്റെ ഭാഗമായി ഹൈ പ്രഷർ പ്രദേശത്ത് കൂടുതലായി ചൂട് എത്തുകയും അത് അന്തരീക്ഷത്തിലെ ചൂടിനെ ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സാധാരണയായി മറ്റ് പ്രദേശങ്ങളിൽ പകൽ ഉണ്ടാകുന്ന ചൂട് രാത്രിയാകുന്നതോടെ കുറയുകയും കര തണുക്കുകയും ചെയ്യുമ്പോൾ യൂറോപ്പിൽ അവിടുത്തെ അന്തരീക്ഷത്തിൽ ചൂട് നിൽക്കുന്നതിനാൽ കൂടിയ ചൂട് അതേപടി തന്നെ തുടരുകയും രാത്രികാലങ്ങളിൽ പോലും കഠിനമായ ചൂട് അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ പകലും രാത്രിയും ഒരുപോലെ ചൂടാകുകയും മനുഷ്യരിൽ അത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഊഷ്മാവ് കൂടുന്നത് യൂറോപ്യൻ വൻകരയിൽ കൂടുതൽ മാരകമാകാൻ മറ്റൊരു കാരണം അന്തരീക്ഷത്തിലെ ജലാംശമാണ്, ഹ്യൂമിഡിറ്റി. ഇന്ത്യയെ സംബന്ധിച്ച് കൂടിയ ഊഷ്മാവിലും നമുക്ക് നിലനിൽക്കാൻ കഴിയുന്നത് അന്തരീക്ഷത്തിലെ ജലാംശം കുറവായതിനാലാണ്. ചൂടിൽ നാം വിയർക്കുകയും വിയർപ്പ് അന്തരീക്ഷത്തിലേക്ക് ബാഷ്പീകരിച്ചു പോവുകയും വഴി നമുക്ക് ചെറിയ തണുപ്പ് തോന്നുകയും ചെയ്യും. ഇത് കേരളീയരായ നമുക്ക് അനുഭവമുള്ളതാണല്ലോ. അത്തരത്തിൽ അന്തരീക്ഷത്തിലേക്ക്

0: ഉള്ള ചൂടിന്റെ ഇരട്ടി ചൂട് വ്യക്തിക്ക് അനുഭവപ്പെടുന്നു എന്നർത്ഥം. ഇത് ഒരു മുന്നറിയിപ്പാണ്. യൂറോപ്പിന് മാത്രമല്ല, ഭൂമിയിൽ എവിടെയും ഇത്തരം പ്രതിഭാസങ്ങളും കാലാവസ്ഥാ പ്രശ്നങ്ങളും ഉണ്ടാകാം. സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറത്ത് അതെത്തുമ്പോഴാണ് നാം അത് ചർച്ച പോലും ചെയ്യുന്നത്. ഇനി ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കാനും മുതിർന്നില്ലെങ്കിലോ? അടുത്ത ഭീഷണി ഏത് രൂപത്തിലാണ് വരുന്നതെന്ന് നമുക്ക് പ്രവചിക്കാനേ കഴിയില്ല. അതാണ് വസ്തുത. യൂറോപ്പിനെ ചുട്ടുപൊള്ളിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു. അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
1: ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകറിൽ ഇപ്പോൾ എന്റെ ചെടി. ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടി. സാങ്കേതിക സഹായം ശിവപ്രിയൻ.

0: എന്റെ ചെടി. പ്രകൃതിയിൽ നിന്ന് മനുഷ്യനെയും മനുഷ്യനിൽ നിന്ന് പ്രകൃതിയെയും വേർതിരിക്കാനാവില്ല. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ്. നമുക്ക് ചുറ്റും കാണപ്പെടുന്ന പല സസ്യങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നവയാണ്. ആരോഗ്യ സംരക്ഷണത്തിനായി ആയുർവേദത്തിൽ പരമപ്രധാനമായ ഒരു സ്ഥാനമാണ് ഔഷധ സസ്യങ്ങൾക്കുള്ളത്. പരമ്പരാഗതമായ ആയുർവേദ ചികിത്സാ രീതിക്ക് ലോകമെമ്പാടും പ്രചാരമേറുന്ന ഒരു കാലം കൂടിയാണിത്. നമുക്ക് ചുറ്റും വളരുന്ന നമുക്കറിയാവുന്ന പല സസ്യങ്ങൾക്കും പല വിധത്തിലുള്ള ഔഷധ ഗുണമാണുള്ളത്. ചില ചെടികളിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിന് ഹാനികരമാവാറുമുണ്ട്. ആയതിനാൽ ചെടികളുടെ കൃത്യമായ ഉപയോഗ രീതി നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന റേഡിയോ ബെൻസികർ പ്രോഗ്രാമാണ് എൻ്റെ ചെടി. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ നമുക്ക് ചുറ്റും കാണുന്ന ഔഷധഗുണമുള്ള ചെടികളെയും ഇവയുടെ ഉപയോഗവും പ്രാധാന്യവും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു.
1: നമസ്കാരം. എൻ്റെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പാർവതി, കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ രണ്ടാം വർഷ PG വിദ്യാർത്ഥിനിയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നിക്റ്റാജിനേസിയ സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്ന തഴുതാമയെക്കുറിച്ചാണ്. തഴുതാമയുടെ ശാസ്ത്രീയ നാമം ബോർഹേവിയ ഡിഫ്യൂസ എന്നാണ്. നമ്മുടെ വളപ്പിലും ചുറ്റുപാടുകളിലും വളരുന്ന, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഔഷധ ഗുണമുള്ള സസ്യങ്ങൾ പലതുണ്ട്. ഇവയുടെയെല്ലാം ആരോഗ്യപരമായ ഗുണങ്ങൾ പലതരത്തിലും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പണ്ടുകാലം മുതൽ നാട്ടുവൈദ്യത്തിലും ആയുർവേദത്തിലുമെല്ലാം ഉപയോഗിച്ചു പോരുന്നവയാണ് ഇത്തരം സസ്യങ്ങൾ. നമ്മുടെ തൊടിയിലും മുറ്റത്തും വഴിവക്കിലും നാട്ടിടവഴികളിലുമെല്ലാം വലിയ ശ്രദ്ധയൊന്നും കിട്ടാതെ വളരുന്ന ഒരു ചെറു സസ്യമാണ് തഴുതാമ. മഴ കഴിഞ്ഞൊരു പ്രഭാതത്തിൽ വഴിയരികിലെ നനവാർന്ന മണ്ണിൽ നിസ്സാരമായി പരന്നു കിടക്കുന്ന ഒരു പച്ചപ്പുണ്ട്. അതാണ് തഴുതാമ. മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന ഈ

0: ചെറു സസ്യം കാണാൻ ലാളിത്യമുള്ളതെങ്കിലും ഉള്ളിൽ അത്ഭുത ശക്തി നിറഞ്ഞതാണ്. ചുവപ്പ് നിറം തൊട്ട് ചെറിയ പൂക്കൾ, ഇലകൾ വട്ടത്തിലും അല്പം കട്ടിയുള്ളതുമാണ്. അതിന്റെ വേര് മണ്ണിനടിയിൽ ശക്തമായി പടർന്നു നിൽക്കും. പുനർനാവ എന്ന സംസ്കൃത നാമം പോലെ വീണ്ടും വീണ്ടും പുതുജീവൻ നൽകുന്ന സ്വഭാവം അതിനുണ്ട്. വയലിന്റെ അരികിലും വീടിന്റെ പിന്നാമ്പുറത്തും നിശബ്ദമായി വളരുന്ന ഈ സസ്യം മനുഷ്യന്റെ ആരോഗ്യത്തിന് ഒരുപാട് സഹായം ചെയ്യുന്നൊരു നാടൻ മരുന്നാണ്. കരൾ രോഗങ്ങൾക്കും വൃക്ക പ്രശ്നങ്ങൾക്കും ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കാനും ആയുർവേദത്തിൽ തഴുതാമയ്ക്ക് പ്രധാന സ്ഥാനമുണ്ട്. അതിന്റെ വേരും ഇലയും ഔഷധമായി ഉപയോഗിക്കുന്നു. തഴുതാമയിൽ കാണപ്പെടുന്ന പ്രധാന ഘടകങ്ങളായ പുനർനാവിൻ, ഫ്ലാവിനോയിഡ്സ്, സ്റ്റീറോൾസ്, ഗ്ലൈക്കോസൈഡ്സ് ഇവയാണ് ഇതിന്റെ ഔഷധ പ്രവർത്തനങ്ങൾക്ക് കാരണം. ശരീരത്തിലെ അധിക ജലം പുറത്താക്കുന്ന ശക്തമായ ഡയൂറക്റ്റിക് ഗുണം ഇതിനുണ്ട്. അതിനാൽ വൃക്ക പ്രശ്നങ്ങൾ തുടങ്ങിയ അവസ്ഥകളിൽ തഴുതാമ ഉപയോഗിക്കുന്നു. കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്ന ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് ഗുണം കാരണം ജോണ്ടൈസ് പോലെയുള്ള രോഗങ്ങളിലും ഇത് സഹായകരമാണ്. ശരീരത്തിലെ അണുബാധയും വീക്കവും കുറയ്ക്കുന്ന ആന്റി ഇൻഫ്ലമേറ്ററി സ്വഭാവവും തഴുതാമയ്ക്കുണ്ട്. രക്തഹീനതയിൽ ഹീമോഗ്ലോബിൻ നില മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു. വേര്, ഇല, മുഴുവൻ സസ്യം എന്നിവ കഷായം, ചൂർണം എന്നീ രൂപങ്ങളിൽ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ തഴുതാമ സാധാരണ വഴിയരികിൽ വളരുന്ന ഒരു പുല്ലല്ല, മനുഷ്യന്റെ വൃക്കയ്ക്കും കരളിനും സംരക്ഷണം നൽകുന്ന പ്രകൃതിയുടെ ഒരു വിലമതിക്കാനാവാത്ത ഔഷധ സമ്പത്താണ്. ആയുർവേദത്തിൽ തഴുതാമ ത്രിദോഷകര സസ്യമായി കണക്കാക്കപ്പെടുന്നു. അതായത് വാദം, പിത്തം, കഫം എന്നീ ദോഷങ്ങളെ സമതുലിതമാക്കാൻ സഹായിക്കുന്നു. കൂടാതെ ഇത് ആന്റി ഓക്സിഡന്റ് ഗുണമുള്ളതിനാൽ കോശങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ചില പഠനങ്ങൾ ഇതിന് രക്തത്തിലെ പഞ്ചസാരയും കൊളസ്ട്രോളും നിയന്ത്രിക്കാൻ കഴിവുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. തഴുതാമയ്ക്ക് വേദന ശമിപ്പിക്കുന്ന സ്വഭാവമുള്ളതിനാൽ സന്ധിവേദന, മസിൽ വേദന തുടങ്ങിയവയിൽ ആശ്വാസം നൽകുന്നു. ചില പഠനങ്ങൾ പ്രകാരം ഇത് ആന്റി ഡയബറ്റിക് ഗുണമുള്ളതായും രക്തത്തിലെ ഗ്ലൂക്കോസ് നില നിയന്ത്രിക്കാൻ സഹായിക്കുന്നതായും കണക്കാക്കപ്പെടുന്നു. കൂടാതെ ആന്റി ഹൈപ്പർടെൻസി സ്വഭാവം മൂലം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. തഴുതാമയ്ക്ക് ആന്റി മൈക്രോബിയൽ ഗുണവുമുണ്ട്. ചില ബാക്ടീരിയകളും ഫംഗസുകളും വളരുന്നത് തടയാൻ ഇത് സഹായിക്കുന്നു. കൂടാതെ ഇത് ഹൃദയ സംരക്ഷക ഗുണമുള്ളതായി കണക്കാക്കപ്പെടുന്നു. ആയുർവേദത്തിൽ തഴുതാമ ശരീരത്തിന് ശക്തി നൽകുന്ന രസായന ഔഷധം എന്ന നിലയിലും കണക്കാക്കപ്പെടുന്നു. ശരീരത്തിലെ ക്ഷീണം കുറയ്ക്കാനും ദീർഘകാല അസുഖങ്ങൾക്ക് ശേഷം വീണ്ടെടുപ്പിനും സഹായകരമാണെന്ന് വിശ്വസിക്കുന്നു. ചെറു സസ്യമാണെങ്കിലും ഇത്രയേറെ ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമാണ് തഴുതാമ. ഇത്തരം ഔഷധ സസ്യങ്ങൾ മനുഷ്യർക്ക് എന്നും ഒരു അനുഗ്രഹമാണ്. മറ്റൊരൗഷധ സസ്യവുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി.
1: റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് എന്റെ ചെടി. ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പരിപാടി. സാങ്കേതിക സഹായം ശിവപ്രിയൻ. പ്രൈസ് ഹ്യുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹ്യുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹ്യുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിലും ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
3: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ധാൻകരിക്കും. അസൂയ വരുത്തി വയ്ക്കുന്ന വിപത്തുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇത് ഈ പരിപാടിയുടെ മൂന്നാം ഭാഗമാണ്. നാം അസൂയയെക്കുറിച്ച് രണ്ടു ഭാഗങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞു. ഇന്ന് നാം സംസാരിക്കുന്നത് നാം എല്ലാവരും എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുള്ള എന്നാൽ പുറത്തു പറയാൻ മടിക്കുന്ന വികാരത്തെ കുറിച്ചാണ്, അതായത് അസൂയ. ഇതിന്റെ കൂടുതൽ കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. ഈ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് ഞാൻ ലളിതമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ ഒരു സുഹൃത്ത് പുതിയ ഒരു കാർ വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടുമ്പോഴോ നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു വിഷമം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അവർക്കത് കിട്ടേണ്ടിയിരുന്നില്ല എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരുമായി നമ്മെ തന്നെ താരതമ്യം ചെയ്യുന്നത് മനുഷ്യ സഹജമാണ്. എന്നാൽ ആ താരതമ്യം അസൂയയായി മാറുമ്പോൾ അത് ശരിക്കും ആരെയാണ് തകർക്കുന്നത്? നമ്മൾ ആരോടാണോ അസൂയപ്പെടുന്നത്, അവരെയോ അതോ സ്വന്തം ജീവിതത്തെയോ? ഇത് ഒന്ന് വ്യക്തമാക്കാൻ ഞാൻ ചെറിയൊരു കഥ പറയാം. ഒരേപോലെയുള്ള വീടുകളിൽ താമസിച്ചിരുന്ന രണ്ട് അയൽക്കാരുണ്ടായിരുന്നു, രാഹുലും ജയനും. രണ്ടു പേർക്കും മനോഹരമായ പൂന്തോട്ടങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം ജയന്റെ തോട്ടത്തിൽ വളരെ അപൂർവമായൊരു റോസാച്ചെടി വിരിഞ്ഞു. അത് കണ്ടതു മുതൽ രാഹുലിന്റെ മനസമാധാനം നഷ്ടപ്പെട്ടു. സ്വന്തം തോട്ടം ഭംഗിയാക്കുന്നതിന് പകരം രാഹുൽ എപ്പോഴും ജനലിലൂടെ ജയന്റെ റോസാച്ചെടിയെ നോക്കി അസൂയപ്പെടാൻ തുടങ്ങി. അവൻ സ്വന്തം ചെടികൾക്ക് നനയ്ക്കാതെയായി. രാവിലെ ഉമ്മറത്തിരുന്ന് കാപ്പി കുടിക്കുന്നത് പോലും ആസ്വദിക്കാതെയായി. ഒടുവിൽ രാഹുലിന്റെ തോട്ടം മുഴുവൻ ഉണങ്ങി നശിച്ചു. ഇവിടെ ജയൻ രാഹുലിന് ഒരു ദോഷവും ചെയ്തില്ല, പകരം രാഹുൽ അസൂയ എന്ന വിഷം സ്വയം കുടിച്ച് സ്വന്തം ജീവിതം നശിപ്പിക്കുകയായിരുന്നു. ഇതാണ് അസൂയയുടെ യഥാർത്ഥ സ്വഭാവം. അസൂയ വരുത്തി വയ്ക്കുന്ന പ്രത്യാഘാതങ്ങൾ, നിരന്തരമായ അസൂയ ഒരു വ്യക്തിയുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇനി പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. മനസമാധാനം തന്നെ പൂർണമായി ഇല്ലാതാക്കുന്നു. അസൂയ നമ്മുടെ ഉള്ളിലെ സന്തോഷത്തെയാണ് ആദ്യം കവരുന്നത്. മറ്റുള്ളവർക്കുള്ളതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ കാണാനും ആസ്വദിക്കാനും നമുക്ക് കഴിയാതെ പോകുന്നു. ഇത് ജീവിതത്തിൽ എപ്പോഴും തൃപ്തിയില്ലായ്മ അനുഭവപ്പെടും. അടുത്തതായി നമുക്ക് ഉണ്ടാകുന്നത് മാനസിക സമ്മർദ്ദവും വിഷാദവുമാണ്. വിട്ടുമാറാത്ത അസൂയ നമ്മുടെ തലച്ചോറിനെ എപ്പോഴും അസ്വസ്ഥമാക്കും. ഇത് കടുത്ത മാനസിക സമ്മർദ്ദത്തിനും കാലക്രമേണ വലിയ വിഷാദ രോഗത്തിനും വഴിമാറുന്നു. മറ്റുള്ളവരുടെ വിജയം നമ്മുടെ പരാജയമായി കാണുന്നതാണ് ഇതിന് കാരണമാകുന്നത്. വ്യക്തിബന്ധങ്ങളിൽ വിള്ളലുകൾ വരുത്തും. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇടയിൽ അകൽച്ച ഉണ്ടാക്കാൻ ഇതിനേക്കാൾ വലിയൊരു വില്ലനില്ല. അസൂയയുള്ളപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് ആത്മാർത്ഥമായി സംസാരിക്കാൻ കഴിയില്ല. ഇത് ബന്ധങ്ങളിലെ വിശ്വസ്തത തകർക്കും, നമ്മെ ഒറ്റപ്പെടുത്തുകയും ചെയ്യും. സർഗാത്മകതയും സമയവും നഷ്ടപ്പെടുത്തുന്നു. മറ്റുള്ളവരുടെ തകർച്ച ആഗ്രഹിക്കുന്നത് വഴിയും അവരെ നിരീക്ഷിക്കുന്നത് വഴിയും നമ്മുടെ വിലയേറിയ സമയമാണ് നഷ്ടപ്പെടുത്തുന്നത്. ഈ സമയം സ്വന്തം വളർച്ചയ്ക്കായി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന നമ്മുടെ സർഗാത്മകത പൂർണമായി ഇല്ലാതാകുന്നു. ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. മനസ്സിലെ ഈ നെഗറ്റീവ് ചിന്തകൾ ശരീരത്തെയും ബാധിക്കും. ഇതുകൂടാതെ വിട്ടുമാറാത്ത തലവേദന, ഉറക്കമില്ലായ്മ, അമിതമായ രക്തസമ്മർദ്ദം തുടങ്ങി ശാരീരിക ബുദ്ധിമുട്ടുകളിലേക്കും അസൂയ നമ്മെ നയിക്കും. സ്വന്തം ജീവിതം ആസ്വദിക്കാനുള്ള അവസരം കൂടി നഷ്ടപ്പെടുന്നു. ചുരുക്കത്തിൽ സ്വന്തം ജീവിതം സന്തോഷത്തോടെ ജീവിക്കണ്ടേ? ഈ അസൂയയല്ലേ ഇല്ലാതാക്കുന്നത്? മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് നോക്കി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങളല്ലേ നഷ്ടപ്പെടുത്തുന്നത്? ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്കായി ഒരു കാര്യം കൂടി പങ്കുവയ്ക്കാം. നമ്മുടെ ജീവിതം എന്നത് മറ്റൊരാളുമായും താരതമ്യം ചെയ്യാനുള്ള കാര്യമല്ല. നമ്മുടെ ജീവിതം പ്രകൃതിദത്തമായ ഒരു പ്രതിഭാസമാണ്. മറ്റുള്ളവരുടെ തോട്ടത്തിലെ റോസാ പൂക്കളെ നോക്കി നമ്മൾ എന്തിനാണ് സമയം കളയുന്നത്? ഇനി അടുത്ത തവണ മറ്റൊരാളുടെ വിജയത്തിൽ അസൂയ തോന്നുമ്പോൾ സ്വയം ഒന്ന് നിയന്ത്രിക്കുക. ഒരു നിമിഷം കണ്ണടച്ച് ദൈവം നിങ്ങൾക്ക് തന്ന നന്മകളെ കുറിച്ചൊന്ന് ഓർക്കുക. ഇനി ഈ പ്രോഗ്രാം അവസാനിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കിയത് കൊണ്ട് നിങ്ങൾക്ക് സ്വന്തം ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ പോയ ആ മനോഹരമായ കാര്യം എന്താണ്? ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ള പരിഹാരമാകും. നല്ല ചിന്തകളിലൂടെ നമുക്ക് ഈ പ്രശ്നത്തെ മാറ്റിയെടുക്കാം. ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്ന് നിങ്ങൾക്കറിയണ്ടേ? അടുത്ത ദിവസം ഇതേ സമയം നിങ്ങൾ ഈ പരിപാടി ശ്രവിക്കുക. ഞാൻ നിങ്ങളുടെ ഖാൻ കരിക്കോം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് നായകനായ ജനനായകൻ സിനിമയുടെ കേരളത്തിലെ ബുക്കിംഗ് ഇന്ന് വൈകിട്ട് 6:00 ആരംഭിക്കും. 23 രാവിലെ 6:00 കേരളത്തിലെ ആദ്യ പ്രദർശനം. CSIR നിയന്ത്രണത്തിൽ തമിഴ്നാട്ടിലെ കാരാക്കോടിയിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബിടെക് കെമിക്കൽ ആന്റ് ഇലക്ട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് 21 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കേരള കേന്ദ്ര സർവകലാശാലയിലെ 4 വർഷ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളിൽ പ്രവേശനത്തിനുള്ള രജിസ്ട്രേഷൻ 20 വരെ നീട്ടി. CUET UGയിൽ പങ്കെടുത്തവരാണ് സർവകലാശാല വെബ്സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്യേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0467239467. സ്വകാര്യ ശാസ്ത്രീയ ആർക്കിടെക്ചർ കോളേജുകളിലെ കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിന് പ്രവേശന പരീക്ഷാ കമ്മീഷണർ പ്രസിദ്ധീകരിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും കേന്ദ്രീകൃത പ്രക്രിയയിലൂടെ അലോട്ട്മെന്റ് നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0471233210. അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ ബോർഡിൽ 2025 December 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് വാർഷിക മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങൾ മുഖാന്തരം 30 September പൂർത്തിയാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474274947. കൊല്ലം വനിതാ ITI പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിച്ചവർ കൌൺസിലിംഗിന് ഇന്ന് രാവിലെ 8:00 ഹാജരാകണം. അസൽ സർട്ടിഫിക്കറ്റുകൾ, പകർപ്പ്, TC, ആധാർ, ഫോട്ടോ എന്നിവ കൊണ്ടുവരണം. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ നടക്കുന്ന 20 യൂനിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിക്ക് അവധിയായിരിക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. പകരം 1 August ക്ലാസ് ഉണ്ടായിരിക്കും. നാടാർ സംഘം സംഘടിപ്പിക്കുന്ന സൌജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയിൽ നാളെ രാവിലെ 7:00 ബീച്ചിന് അടുത്തുള്ള നാടാർ സംഘം ഓഡിറ്റോറിയത്തിൽ നടക്കും. രജിസ്ട്രേഷൻ രാവിലെ 7:00 ആരംഭിക്കും. ആധാറിന്റെ പകർപ്പ് നിർബന്ധമായും ഹാജരാക്കണം. ശസ്ത്രക്രിയ ആവശ്യമുള്ളവരെ അന്നു തന്നെ തിരുനെൽവേലിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0444749178. മറ്റൊരു നമ്പർ 9846289979. ഒരു കുട്ടിയും വിദ്യാഭ്യാസത്തിന്റെ അഭാവം മൂലം ജീവിതത്തിൽ പിന്നാക്കം പോകുകയോ കുറ്റകൃത്യങ്ങളുടെ വഴിയിലേക്ക് എത്തിപ്പെടുകയോ ചെയ്യരുത് എന്ന ലക്ഷ്യത്തോടു കൂടി കേരള പോലീസ് ഹോപ്പ് പദ്ധതി നടപ്പിലാക്കുന്നു. പഠനം മുടങ്ങിയതോ SSLC അല്ലെങ്കിൽ +2 പരീക്ഷയിൽ പരാജയപ്പെട്ടതോ ആയ 22 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് സൌജന്യമായി പഠിക്കുവാനും പരീക്ഷകൾക്ക് മികച്ച രീതിയിൽ തയ്യാറെടുക്കുവാനും ഈ പദ്ധതിയിലൂടെ അവസരമൊരുക്കുന്നു. ആത്മവിശ്വാസം വീണ്ടെടുക്കുവാനും SSLC +2 പരീക്ഷയിൽ മികച്ച വിജയം നേടുവാനും ആവശ്യമായ മാർഗനിർദ്ദേശവും പിന്തുണയും ലഭ്യമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9497900200. മറ്റൊരു നമ്പർ 9048042066. മറ്റൊരു നമ്പർ 9447142630. കടപ്പാക്കട ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ ഇളംകുളം, പുന്നമൂട്, പള്ളിക്കൽ, ഉളിയക്കോവിൽ തുരുത്ത് എന്നിവിടങ്ങളിൽ രാവിലെ 9:00 ഉച്ചയ്ക്ക് 1:00 വരെ വൈദ്യുതി മുടങ്ങും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 30 to 40 km വേഗത്തിൽ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: പ്രത്യേക അറിയിപ്പ്. ഇ കേരളം ഡിജിറ്റൽ ഹബ് കൊല്ലം എസ് എൻ കോളേജ് ജംഗ്ഷന് സമീപമുള്ള മുണ്ടക്കൽ റോഡിൽ ജൂലൈ 19 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട തൊഴിൽ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കൊല്ലം മേയർ ശ്രീ എ കെ ഹസീഫ് അധ്യക്ഷത വഹിക്കും.
1: ബെൻസിക്കറിൽ ഇപ്പോൾ കഥ പറയും നേരം.
2: സകല ശുഖകുല വിമലതിലകിത കളേബ
1: തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ ആർ എസ് രാജീവ്.

കഥ പറയുന്നതിനും ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ബെൻസുകർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആർ എസ് രാജീവ്. കഥ പരിചയപ്പെടുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നേരമാണിത്. കാലത്തെ കീഴടക്കി നിൽക്കുന്ന ചെറുകഥകളെ ശ്രോതാക്കളുടെ ഹൃദയത്തിലെത്തിക്കുന്ന കഥ പറയും നേരത്തിലേക്ക് സ്വാഗതം.

ആധുനിക മലയാള ചെറുകഥാകൃത്തുക്കളിൽ ശ്രദ്ധേയനായ എം മുകുന്ദന്റെ രാധ രാധ മാത്രം എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന ഇടത്തിൽ അവതരിപ്പിക്കുന്നത്. മലയാള കഥാസാഹിത്യത്തിലെ ആധുനികതയ്ക്ക് ശക്തി നൽകിയത് ദാർശനിക ലോകത്തു നിന്നും സാഹിത്യത്തിൻ്റെ ലോകത്തിലേക്ക് കുടിയേറിയ അസ്തിത്വവാദവും അസംബന്ധവാദവുമായിരുന്നു. മലയാളത്തിൽ അതിനനുയായികൾ ഏറെയുണ്ടായി. അതിൽ പ്രമുഖനാണ് എം മുകുന്ദൻ. മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ, ഡൽഹി, ആവിലായിലെ സൂര്യോദയം, കേശവൻ്റെ വിലാപങ്ങൾ, നൃത്തം, ദൈവത്തിൻ്റെ വികൃതികൾ തുടങ്ങി 20 നോവലുകളും അത്ര തന്നെ കഥാസമാഹാരങ്ങളിൽ രചിച്ച ഈ എഴുത്തുകാരന് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ, വയലാർ അവാർഡ് ഉൾപ്പെടെ മിക്കവാറും എല്ലാ ബഹുമതികളും ലഭിച്ചിട്ടുണ്ട്. മുകുന്ദൻ മലയാളത്തിൽ സൃഷ്ടിച്ച സാഹിത്യ പ്രപഞ്ചം വൈവിധ്യസുന്ദരവും വിസ്മയാവഹവുമാണ്. കാലാകാലങ്ങളായി സംഭവിച്ച ഭാവുകത്വപരമായ എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊള്ളാൻ മനസ്സ് തുറന്നിട്ട എഴുത്തുകാരനാണ് എം മുകുന്ദൻ. ആധുനിക കാലത്തും ഉത്തരാധുനിക കാലത്തും ഒരുപോലെ നിറഞ്ഞു നിന്ന ഈ എഴുത്തുകാരൻ്റെ ഏറ്റവും മികച്ച കഥകളിലൊന്നാണ് രാധ രാധ മാത്രം. അസ്തിത്വവാദപരമായ വ്യാകുലതകൾ പ്രമേയമാക്കിയ കഥകൾ ഈ എഴുത്തുകാരൻ്റെ സർഗാത്മക ജീവിതത്തിൻ്റെ പൂർവ്വഘട്ടത്തിലാണ് പുറത്തു വന്നിട്ടുള്ളത്. ആ കൂട്ടത്തിൽപ്പെട്ട കഥയാണ് രാധ രാധ മാത്രം. അസ്തിത്വം നഷ്ടപ്പെട്ടു പോകുന്ന വ്യാകുലാവസ്ഥയിൽ രാധ എന്ന കഥാപാത്രത്തിൻ്റെ വിഭ്രമാത്മകമായ മനസ്സിലൂടെ ചിത്രീകരിക്കുകയാണ് കഥാകൃത്ത് ചെയ്യുന്നത്. അനുവാചകനെ അയുക്തികമായ ഒരു ഭ്രമാത്മക അവസ്ഥയിലെത്തിക്കുന്ന ഈ കഥ നമ്മുടെ തന്നെ സ്വത്വത്തെക്കുറിച്ചുള്ള വ്യാകുലതയിൽ നമ്മെ കൊണ്ടെത്തിക്കുന്നു. എം മുകുന്ദൻ്റെ വായിച്ചിരിക്കേണ്ട 5 കഥകൾ. പ്രഭാതം മുതൽ പ്രഭാതം വരെ. 5.5 വയസ്സുള്ള കുട്ടി. മുണ്ഡനം ചെയ്യപ്പെട്ട ജീവിതം. വേശ്യകളെ, നിങ്ങൾക്കൊരമ്പലം. ഡൽഹി 1981.

രാധ മാത്രം. എം മുകുന്ദൻ. രാധ കോളേജ് വിട്ട് വീട്ടിലേക്ക് നടക്കുമ്പോൾ ബസ് സ്റ്റോപ്പിൽ സുരേഷ് നിൽക്കുന്നത് കണ്ടു. അവനെ കണ്ടപ്പോൾ അവൾക്ക് അതിയായ സന്തോഷം തോന്നി. ഇന്നലെ വൈകുന്നേരം അവർ ഒരുമിച്ച് കടൽക്കരയിലൂടെ ഉപ്പിൻ്റെ ഗന്ധമുള്ള കാറ്റേറ്റ് കക്കകൾ ചിതറിക്കിടക്കുന്ന പൂഴികളുടെ മുകളിലൂടെ ഒരു മണിക്കൂറോളം നടക്കുകയുണ്ടായി. ഇപ്പോൾ വീണ്ടും കണ്ടുമുട്ടുവെന്ന് അവൾ പ്രതീക്ഷിച്ചതേയില്ല. അവൾ നിരത്ത് മുറിച്ചു കടന്ന് സുരേഷിൻ്റെ അരികിലേക്ക് നടന്നു. അവൻ ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ട് ദൂരെ എവിടെയോ നോക്കി നിൽക്കുകയാണ്. തന്നെ കാണുമ്പോൾ അവൻ എത്രമാത്രം സന്തോഷിക്കും എന്നോർത്തവൾ സ്വയം സന്തോഷിച്ചു. അവൾ നടന്നിയെന്ന് നേരെ മുമ്പിലെത്തിയിട്ടും അവൻ ദൂരെ എവിടെയോ നോക്കി നിന്നതേയുള്ളൂ. അവൻ അവളെ കണ്ടതേയില്ല. അവൾ അവൻ്റെ അരിയിലേക്ക് നീങ്ങി നിന്നു. അവരുടെ ചുമലുകൾ പരസ്പരം തൊട്ടു. അവൻ വായിൽ നിറഞ്ഞു വന്ന പുക പുറത്തേക്ക് ഊതിവിട്ടുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് അല്പം അകലെ മാറി നിന്ന് വീണ്ടും സിഗരറ്റ് വലിച്ചു തുടങ്ങി. അവളെ കണ്ടപ്പോൾ അവൻ്റെ മുഖത്ത് ആശ്ചര്യമോ സന്തോഷമോ ഒന്നും കണ്ടതേയില്ല. സുരേഷ്, അവൻ മുഖം തിരിച്ചു നോക്കി. സുരേഷ് എവിടേക്കാണ് പോകുന്നത്? അവൻ മനസ്സിലാകാത്തതുപോലെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ മാറോട് ചേർത്ത് പിടിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ ഇടയിൽ നിന്നും ഒരു മാസിക എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് നോക്കൂ, പിങ്ക് ഇതിലുണ്ട്. അവൾ മാസിക തുറന്ന് സാമൂൽ ബക്കറ്റിൻ്റെ കവിത അച്ചടിച്ചിട്ടുള്ള പേജ് തുറന്ന് നീട്ടിക്കാണിച്ചു. അവൻ അവളുടെ മുഖത്തും മാസികയിലും മാറി മാറി നോക്കി. ആദ്യം സുരേഷ് വായിക്കൂ, എന്നിട്ട് ഞാൻ വായിക്കാം. അവൾ മാസിക അവൻ്റെ നേരെ നീട്ടിക്കൊണ്ടു നിന്നു. അവൻ എരിഞ്ഞു തീർന്ന സിഗരറ്റ് നിലത്തിട്ട് ചെരുപ്പ് കൊണ്ട് ഞെരിച്ച് കിടത്തിക്കൊണ്ട് ചോദിച്ചു, നീ ഏതാണ് കുട്ടി? അത് കേട്ടപ്പോൾ അവൾ പൊട്ടിച്ചിരിച്ചു. ബസ് സ്റ്റോപ്പാണെന്നും നാലുപാടും ആളുകൾ നിൽക്കുന്നുണ്ടെന്നും അവൾ മറന്നുപോയി. മാസിക നീട്ടിപ്പിടിച്ചു തന്നെ അവൾ പറഞ്ഞു, ഇപ്പോൾ തന്നെ കൊണ്ടുപോയിക്കൊള്ളൂ, ശനിയാഴ്ച വീട്ടിൽ വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി. ശനിയാഴ്ചയോ? ആരുടെ വീട്ടിൽ? ശനിയാഴ്ച രാത്രി വീട്ടിലല്ലേ ഊണ്? അതും മറന്നോ? നീ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. തമാശ മതിയാക്കൂ. അവളുടെ മുഖത്തെ മന്ദഹാസം, ഒരിക്കലും ഉണയാത്ത മന്ദഹാസം മറഞ്ഞു. അവൻ അവളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു, നീ എന്നെ കളിയാക്കുകയാണോ? നിന്നെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ട് പോലുമില്ല. സുരേഷ് പറയുന്നതൊന്നും അവൾക്ക് മനസ്സിലായില്ല. അവൻ്റെ പെരുമാറ്റം അവളെ അസ്വസ്ഥയാക്കി. ഞാനല്ല കളിയാക്കുന്നത്, സുരേഷാണ്. അവരുടെ മുഖം ഗൗരവം പൂണ്ടു. നിനക്ക് ആളെ തെറ്റിയിരിക്കുന്നു, നീ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. സുരേഷ് സുരേഷ് അല്ലേ? എനിക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ? ഞാൻ സുരേഷാണ്, പക്ഷെ ഞാൻ നിന്നെ അറിയില്ല. സുരേഷ് എന്നെ അറിയില്ലേ? രാധയെ അറിയില്ലേ? ഇല്ല. അവൻ്റെ സ്വരം കനത്തിരുന്നു. അവൻ കീശയിൽ നിന്ന് സിഗരറ്റ് എടുത്ത് കൊളുത്തി പുക ഊതിവിട്ടു. മിനിഞ്ഞാന്നല്ലേ സുരേഷ് എന്നെ അന്വേഷിച്ച് കോളേജിൽ വന്നത്? ഇന്നലെയല്ലേ നമ്മൾ ഒരുമിച്ച് കടൽക്കരയിൽ പോയത്? ഞാൻ ആരെയും കാണാൻ കോളേജിൽ വന്നിട്ടില്ല, ഞാൻ ആരുടെയും കൂടെ കടൽക്കരയിലും പോയിട്ടില്ല. അവളുടെ മുഖം വിളറി. ദയവു ചെയ്തു പോകൂ, ആളുകൾ നോക്കുന്നത് കാണുന്നില്ലേ നീ? അവൻ അവളുടെ അരികിൽ നിന്ന് അല്പം അകലെ മാറി നിന്നു. അപ്പോഴാണ് ബസ് വന്നത്. സുരേഷ് സിഗരറ്റ് താടിയിട്ട് ബസ്സിൽ കയറിയിരുന്നു. ബസ് തിരക്ക് പിടിച്ച നിരത്തിലൂടെ ഓടി വളവ് തിരിഞ്ഞ് അപ്രത്യക്ഷമായി. മാസിക തിരികെ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് കുനിഞ്ഞ തലയോടെ അവൾ നടന്നു. അവൾക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതിയെന്ന് തോന്നി. പ്രധാന നിരത്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെമ്മണ്ണ് നിറഞ്ഞ വഴിയിലിറങ്ങി അവൾ നടന്നു. നിരത്തിലൂടെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ അവൾ ഭാസ്കരൻ്റെ ചായപ്പീടികയുടെ മുമ്പിലെത്തി. ചായ കുടിച്ചുകൊണ്ടിരുന്ന ഭാസ്കരൻ മുഖം പൊന്തിച്ച് അവളെ നോക്കി. ചായ കാത്തിരിക്കുന്ന കണ്ണൻ മാസ്റ്ററോട് ഭാസ്കരൻ ചോദിച്ചു, ഏതാ പോകുന്ന കുട്ടി? മാസ്റ്റർ കൈമലർത്തി. ഭാസ്കരൻ്റെ പീടികയുടെ വളവ് തിരിഞ്ഞാൽ അവളുടെ വീടായി. വീടിൻ്റെ ഉമ്മറത്ത് ആപ്പീസിൽ നിന്ന് വന്ന അച്ഛൻ രാവിലത്തെ പത്രവുമായി പതിവ് പോലെ ചാരികസേരയിൽ കിടക്കുകയായിരുന്നു. അവൾ മുറ്റത്ത് കയറിയപ്പോൾ അച്ഛൻ തല ഉയർത്തി കണ്ണട നേരെയാക്കി നോക്കി. അവൾ കുനിഞ്ഞ തലയോടെ കോലായിലേക്ക് കയറി. ആരാ? അച്ഛൻ കണ്ണട കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു. മനസ്സിലായില്ലല്ലോ. അത് കേട്ടപ്പോൾ അവളുടെ നെഞ്ചിടിച്ചു. മുന്നോട്ട് നീക്കി വെച്ച കാലിളകാതെയായി. എവിടുന്നാ? ഇരുന്നാട്ടെ. മാധവേ, അച്ഛാ. അവളുടെ സ്വരം പതറിയിരുന്നു. അച്ഛനാണ്.
കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അഴിഞ്ഞ മുണ്ട് നേരെയാക്കിക്കൊണ്ട് അച്ഛൻ അകത്തേക്ക് നടന്നു വന്നു. ഏതാ മോളെ, നീ എവിടുന്നാ വരുന്നത്? അവളൊന്നും പറയാൻ കഴിയാതെ പരിഭ്രമത്തോടെ അച്ഛൻ്റെ മുഖത്ത് നോക്കി നിന്നു. മാധവി, മാധവി. അച്ഛൻ വാതിൽപ്പടിയിൽ ചെന്ന് നിന്ന് തല അകത്തേക്കിട്ട് അമ്മയെ വിളിച്ചു. അമ്മ അകത്തെവിടെയിൽ നിന്ന് വിളികെട്ടു. ഒന്ന് രണ്ട് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കുളി കഴിഞ്ഞ് വസ്ത്രം മാറി നെറ്റിയിൽ ചന്ദനവുമായി അമ്മ വന്നു. അച്ഛൻ അമ്മയുടെ അടുത്ത് ചെന്ന് ഒച്ച താഴ്ത്തി പറഞ്ഞു, ഏതോ ഒരു കുട്ടി, ചോദിച്ചിട്ട് മിണ്ടുന്നില്ല, എന്തു പറ്റിയോ ആവും. എവിടുന്നാന്ന് പറഞ്ഞില്ലേ? മിണ്ടണ്ടേ, ഒന്നും മിണ്ടാതിരുന്നാൽ എങ്ങനെയാ അറിയുക? അമ്മ അവളെ ആകെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു, നല്ല കുടുംബത്തു നിന്നാണെന്ന് തോന്നുന്നു, പാവം മോളിതാ ഇവിടെ ഇരിക്കും. അച്ഛൻ കസേര നീട്ടിയിട്ടുകൊണ്ട് പറഞ്ഞു. അവൾ ഇരിക്കാതെ ഒരു പ്രതിമയെപ്പോലെ നിന്നു. അമ്മ അവളുടെ അടുത്ത് ചെന്നു തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഇരിക്കും മോളെ. അമ്മ അവളെ കസേരയിൽ പിടിച്ചിരുത്തി. പുസ്തകങ്ങൾ പിടിച്ചിരുന്ന അവളുടെ കൈ വിറച്ചുകൊണ്ടിരുന്നു. എന്താണ് മോളുടെ പേര്? ഏതാ നാട്? അമ്മേ, എന്താ വിഷമം എന്ന് വെച്ചാൽ പറയുക. ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്യാം, അല്ലേ മാധവി? അച്ഛൻ അമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു. അവളുടെ കയ്യിലുണ്ടായിരുന്ന പുസ്തകങ്ങൾ വഴുതി താഴെ വീണു. അവളുടെ കാലടിയുടെ ചുറ്റും തറയിലവ ചിതറിക്കിടന്നു. അച്ഛൻ എന്താണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അച്ഛനോ? അത്ഭുതത്തോടെ അച്ഛൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ നിന്റെ അച്ഛനാണോ? എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? എനിക്ക് വയ്യ. ആരാണ് മോളെ കഷ്ടപ്പെടുത്തുന്നത്? അമ്മയുടെ സ്വരത്തിൽ അനുകമ്പയുണ്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്കും എന്നെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ? എന്താണ് നിങ്ങൾക്കൊക്കെ പറ്റിയിരിക്കുന്നത്? വയ്യ, എനിക്ക് വയ്യ. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛനും അമ്മയും ഒന്നും മനസ്സിലാകാതെ അവരുടെ മുഖത്തു തന്നെ നോക്കി നിന്നു. അവർ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് നടക്കാൻ ഭാവിച്ചു. മുകളിലെ സ്വന്തം മുറിയിൽ ചെന്ന് കട്ടിലിൽ കമിഴ്ന്നു കിടന്നു. കരയാൻ തോന്നി അവൾക്ക്. അവൾ അകത്തേക്ക് കാൽവെച്ചപ്പോൾ അമ്മ മുന്നോട്ട് വന്ന് തടുത്തു. എങ്ങോട്ടാ നീ പോകുന്നത്? എൻ്റെ മുറിയിൽ എനിക്ക് കിടക്കണം, വയ്യ എനിക്ക്. നിന്റെ മുറിയോ? തലയ്ക്ക് സുഖമില്ലാന്ന് തോന്നുന്നു. പുലിവാലായല്ലോ. അച്ഛൻ ഇരുകൈകളും കൂട്ടിത്തിരിഞ്ഞു. നിങ്ങൾക്കാ തലയ്ക്ക് സുഖമില്ലാത്തത്? അച്ഛനും അമ്മയ്ക്കും സ്വന്തം മകളെ കണ്ടാൽ തിരിച്ചറിയാതായി. അവളുടെ മുഖം കണ്ണുനീരിൽ തുടുത്തു. നീ ഞങ്ങളുടെ മകളല്ല, തേങ്ങിക്കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. ഞാൻ രാധയാ. രാധയെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ നിങ്ങൾക്ക്? നീ രാധയല്ല. ഞാൻ രാധയാ, ഞാൻ രാധയാ. അല്ല അല്ല, കഴിഞ്ഞ 18 കൊല്ലവും അമ്മയല്ലേ എനിക്ക് ചോറ് വിളമ്പി തന്നത്? അമ്മയ്ക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നുന്നു? അമ്മ ഒന്നും മിണ്ടാതെ കണ്ണുകളിൽ നിറയെ സഹാനുഭൂതിയും ദുഃഖവുമായി അവളെ നോക്കുന്നു. അച്ഛനല്ലേ എന്നെ എഴുത്തിനിരുത്തിയത്? അച്ഛനല്ലേ പരീക്ഷക്കാലം ഉറക്കമളച്ചിരുന്ന് എന്നെ കണക്ക് പഠിപ്പിച്ചത്? അച്ഛനല്ലേ കഴിഞ്ഞ ഞായറാഴ്ച എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയത്? അച്ഛൻ എങ്ങനെ മറക്കുന്നു? അച്ഛൻ അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു, സമർത്ഥ, എത്ര നന്നായി നീ കെട്ടുകഥകൾ ഉണ്ടാക്കി പറയുന്നു. കെട്ടുകഥ. കണ്ണിൽ വെള്ളം നിറഞ്ഞത് കാരണം അവൾക്ക് മുമ്പിൽ നിൽക്കുന്ന അച്ഛനെയും അമ്മയെയും കാണുവാൻ കഴിയാതെയായി. അച്ഛൻ തിരികെ കസാരയിൽ ചെന്നിരുന്നു. കണ്ണടയെടുത്ത് മൂക്കിന്മേൽ വെച്ചു. എവിടെ നിന്നാണ് വരുന്നതെന്നും എന്താണ് വേണ്ടതെന്നും പറയുക. ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന സഹായം ചെയ്യാം. കളി മതിയാക്കി കാര്യം പറയുക. സന്ധ്യയായില്ലേ, ഇന്നിവിടെ താമസിച്ചു, നാളെ എങ്ങോട്ടാ പോകേണ്ടതെന്ന് വെച്ചാൽ പൊയ്ക്കോ. ഞാൻ എങ്ങോട്ട് പോകാനാണ്? ഇതല്ലേ എൻ്റെ വീട്. ഇത് നിന്റെ വീടല്ല. മാധവി, നീ വാദിക്കണ്ട, ബുദ്ധിക്ക് സ്ഥിരമില്ലാത്തത് കൊണ്ട് പറയുകയാണ്. ഇന്നിവിടെ താമസിക്കാൻ ഇഷ്ടമല്ലെന്നാണെങ്കിൽ ഇപ്പം തന്നെ ഇറങ്ങിക്കോ. ഇരുട്ടുന്നതിന് മുമ്പ് എങ്ങോട്ടാ പോകേണ്ടതെന്ന് വെച്ചാൽ പൊയ്ക്കോ, അമ്മ പറഞ്ഞു. അച്ഛൻ വീണ്ടും പത്രം നിവർത്തി വായിച്ചു. ഞാൻ എവിടെ പോകും അമ്മേ? അമ്മയും അച്ഛനും അല്ലാതെ മറ്റാരുണ്ട് എനിക്ക്? അവൾക്ക് തുടരാൻ കഴിഞ്ഞില്ല. ദുഃഖം കൊണ്ട് അവളുടെ തൊണ്ട അടഞ്ഞു പോയിരുന്നു. അവൾ കുറച്ചു നേരം കോലായിൽ നിന്നുകൊണ്ട് കരഞ്ഞു. അച്ഛൻ പത്രത്തിൽ നിന്നും കണ്ണെടുക്കുകയുണ്ടായില്ല. അമ്മ ഒന്നും പറയാതെ ചുമരിൻ ചാരി നിന്നു. നേരം മങ്ങുന്നതോടെ അമ്മയുടെ മുഖത്ത് അസ്വസ്ഥത പരന്നുകൊണ്ടിരുന്നു.
അത് മനസ്സിലാക്കി അവൾ കൈപ്പടം കൊണ്ട് കണ്ണു തുടച്ചു. വിറയ്ക്കുന്ന കാലുകളോടെ ഒതുക്കിറങ്ങി മുറ്റത്തിറങ്ങി നിരത്തിലിറങ്ങി നടന്നു. നിരത്തിന് ഇരുവശത്തുമുള്ള വീടുകളിൽ നിലവിളക്കുകൾ കത്തിച്ചു വെച്ചിരുന്നു. നാമം ചൊല്ലിക്കൊണ്ടിരുന്ന കുട്ടികൾ അപരിചിത ഭാവത്തോടെ അവളെ നോക്കി. കൂടുകളിലേക്ക് തിരിച്ചു പറക്കുന്ന പക്ഷികൾ ഒരപരിചിതയെ കണ്ട് താഴോട്ട് കണ്ണിറങ്ങി. സമുദ്രത്തിൽ നിന്ന് ഊതുന്ന കാറ്റിൽ വൃക്ഷങ്ങൾ ഉലഞ്ഞ് കടൽ തിരതെല്ലി. ആകാശത്തിലും ഭൂമിയിലും ഇരുട്ട് പരന്നു. ലോകമാകെ ആ ഇരുട്ട് നിറഞ്ഞു. പക്ഷികളും വൃക്ഷങ്ങളും സമുദ്രവും കാറ്റും ആകാശവും ഭൂമിയും ഏകസ്വരത്തിൽ പാടി, നീ രാധയല്ല, നിന്നെ ഞങ്ങൾക്കറിയില്ല.

മുകുന്ദന്റെ രാധ രാധ മാത്രം എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന തരത്തിൽ പ്രക്ഷേപണം ചെയ്തത്. എല്ലാ റേഡിയോ വൻസികർ ശ്രോതാക്കൾക്കും നന്ദിയോടെ ആശംസകളോടെ RS രാജീവ്.

0: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കട്ട്.
1: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
2: ഗുഡ് മോർണിംഗ് എല്ലാ മാന ശ്രോതാക്കൾക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രീറ്റിംഗ്സ് ടൈമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഫിലോമിനയാണ്. ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 0474-293-1111. അതുപോലെ 850 വരെ ആശംസകൾ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-1111. വിളിക്കുന്ന ശ്രോതാക്കൾ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ആദ്യത്തെ കോളിലേക്ക് പോവാം.
3: ഹലോ.
2: ഹലോ,
3: ഗുഡ് മോർണിംഗ് ഫിലോമിന.
2: ഗുഡ് മോർണിംഗ്.
3: സുരേഷ് കടപ്പാക്കടയാണ്.
2: പറഞ്ഞോളേട്ടാ.
3: ഇന്ന് ഇരവിപുരം ചന്ദ്രികമ്മയുടെ ബർത്ത്ഡേ ആണ്. അമ്മയ്ക്ക് 1000 ആശംസകൾ അറിയിച്ചുകൊണ്ടെന്ന്. ചന്ദ്രികമ്മ, ഹാപ്പി ബർത്ത്ഡേ.
2: ഓക്കെ, അപ്പോൾ ചന്ദ്രിക അമ്മയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിന ആശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ.
4: ഹലോ.
2: ഹലോ, ഗുഡ്
4: മോർണിംഗ്. ഞാൻ ചന്ദ്രിക അമ്മ തന്നെയാണ്.
2: ചന്ദ്രിക അമ്മ, ഹാപ്പി ബർത്ത്ഡേ ടു യു.
4: പിന്നെ ഇന്ന് നമ്മുടെ ഇന്നലെ നമ്മളെ പിന്നെ റേഡിയോ ബെൻസിന്റെ ഡയറക്ടറായ ഫാദറിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഫാദറിന് എന്റെ 1000 ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. പിന്നെ ഇന്നും എന്റെ ബർത്ത്ഡേ ആണെന്ന് അത് മോളൊരു ആശംസ പറഞ്ഞേരെ.
2: ഓക്കെ, അപ്പോൾ ചന്ദ്രിക അമ്മയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
4: താങ്ക് യു.
2: ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഹലോ, ഗുഡ് മോർണിംഗ്.
4: കുട്ടിക്ക് സുഖമാണോ?
2: ഓ, സുഖമായിട്ടിരിക്കുന്നു.
4: ഞാൻ ഇതായിരുന്നു അസദ വിളിച്ചത്.
2: പറഞ്ഞോളൂ അമ്മ.
4: എന്റെ ഞങ്ങളുടെ ഫാർമസിസ്റ്റിന്റെ ജന്മനാളായിരുന്നു ഇന്നലെ. അയാളുടെ പേര് അഭിരമ്യാണ്.
2: എന്താണ്
4: അഭിരമ്യ? അഭിരമ്യ.
2: അഭിരമ്യ.
4: അഭിരമ്യക്കും ചന്ദ്രികാമ്മയ്ക്കും ഫാദറിനും 1000 ജന്മദിനാശംസകൾ.
2: ഓക്കെ, അപ്പോൾ അഭിരമ്യക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
4: താങ്ക് യു.
2: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
5: ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ് മോളെ.
2: ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ ചേച്ചി.
5: ഞാൻ ജലജ ആട്ട.
2: ആ, മനസ്സിലായി.
5: എന്റെ ചന്ദ്രിയമ്മയ്ക്ക് എന്റെ അമ്മയുടെ പേരുവാ. എന്റെ ചന്ദ്രിയമ്മയ്ക്ക് എന്റെ ജേട്ടന്റെ 100 ആശംസകൾ. ബർത്ത്ഡേ ആശംസകൾ ഒന്നുകൂടെ ഞാൻ പറയുക.
2: ഓക്കെ. ഓക്കെ,
5: പിന്നെ എന്റെ മോക്ക് നല്ലൊരു ദിവസം.
2: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഹലോ.
6: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
6: നമ്മുടെ ഫാദറിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. എന്റെയും കുടുംബത്തിന്റെ 1000 ആശംസകൾ. ചന്ദ്രിയമ്മയ്ക്കും ഹാപ്പി ബർത്ത്ഡേ. രണ്ടു പേർക്ക് ഹാപ്പി ബർത്ത്ഡേ ആശംസകൾ നേരുന്നു.
2: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. 9 മണിവരെ നമ്മുടെ സമയം. ഇപ്പൊ എല്ലാരും വേഗം തന്നെ വിളിച്ചോളൂ. അതുപോലെ തന്നെ 850 വരെ ആശംസകൾ മെസ്സേജിലൂടെ അയക്കുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-1111. ഹലോ.
7: ഹലോ.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്.
2: പറഞ്ഞോളൂ.
7: എന്റെ അപ്പച്ചിയുടെ മോൻ മോന്റെ ബർത്ത്ഡേ സുരേഷ്, അവന് 1000 ആശംസകൾ ഞാൻ
2: കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ സുരേഷ് ഏട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
7: ഓക്കെ.
2: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
8: ഹലോ, ഹലോ.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ് മോളെ. ചിത്രചേച്ചിയാ.
2: പറഞ്ഞോളൂ ചേച്ചി.
8: നമ്മളെ ഫാദറിനും നമ്മളെ ചന്ദ്രയാമ്മയ്ക്ക്, ഫാദറിനും ചന്ദ്രയാമ്മയ്ക്കും നല്ലൊരു ബർത്ത്ഡേ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ചന്ദ്രയാമ്മ.
2: പിന്നെ
8: ശക്കര ഉമ്മ.
2: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
9: ഹലോ.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
9: ഗുഡ് മോർണിംഗ് മോളെ, ഇത് ചിന്നക്കടയിൽ ലതയാണ്.
2: പറഞ്ഞോളൂ ചേച്ചി.
9: എന്റെ അനിയത്തിയുടെ മകൾ അഖിലയുടെ ബർത്ത്ഡേ ആണിന്ന്. ഒരു വിശേഷം പറയണം. ഹാപ്പി ബർത്ത്ഡേ ലതാമ്മയുടെ 100 ജന്മദിനാശംസകൾ അഖില മോൾക്ക്.
2: ഓക്കെ, അപ്പോൾ അഖിലയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ.
9: താങ്ക് യു മോളെ.
2: ഓക്കെ ജി, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം.
10: ഹലോ.
2: ഹലോ
10: മോളെ, ജിലോവിനെ.
2: ഓ പറഞ്ഞു.
10: ചന്ദ്രിക അമ്മയ്ക്കും നമ്മളെ ഫാദറിനും വേലങ്കുളത്ത് നിന്ന് ശീലയാണ് വിളിക്കുന്നത്. 1000 ബർത്ത്ഡേ ആശംസകൾ.
2: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആശംസകൾ. ഒരാൾ ആശംസകൾ പറഞ്ഞാൽ അത് കേട്ട് ഏറ്റു പറയുന്നത് ഒഴിവാക്കി മെസ്സേജിലൂടെ ആശംസ അറിയിക്കാവുന്നതാണ്. 8:50 വരെയാണ് മെസ്സേജ് അയക്കാനുള്ള സമയം. അങ്ങനെ ഇപ്പോൾ ആശംസകൾ അറിയിക്കണമെന്നുണ്ടെങ്കിൽ മെസ്സേജിലൂടെ ഇങ്ങനെ പേര് പറഞ്ഞ് ആശംസകൾ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
11: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ.
2: ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ അമ്മ.
11: ഇന്നലെ നമ്മുടെ ഫാദറിന് ബർത്ത്ഡേ ആയിരുന്നു, വിളിക്കാൻ പറ്റിയില്ല. ഫാദറിനും എല്ലാവിധ ആയിരാരാക്കി സൗഖ്യങ്ങളും നേരുന്നു. പിന്നെ നമ്മുടെ ചന്ദ്രിക അമ്മയുടെ ബർത്ത്ഡേ ആണ്. ചന്ദ്രിക അമ്മയ്ക്കും എല്ലാവിധ ആശ്ചര്യങ്ങളും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ചന്ദ്രിയമ്മ.
2: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം.
12: ഹലോ.
2: ഹലോ.
12: ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
12: ആ മോളെ, എന്റെ കൊച്ചുമോളെ ഐഷ മോളെ പ്ലസ് 1 ജയിച്ചായിരുന്നു, അതിനൊരു ആശംസ പറയണം. ഐഷ ബിജു കേട്ടോ മോളെ, ഐഷ മോക്ക് എല്ലാ ആശംസകളും.
2: ഐഷന്നാണോ ഐസ എന്നാണോ?
12: ഐഷ. ഐഷ ബിജു.
2: ഐഷ ബിജു.
12: ആ
2: ഓക്കെ. അപ്പോൾ ഐഷ ബിജുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം.
13: ഹലോ.
2: ഹലോ.
13: ഹലോ, എന്റെ കൊച്ചുമോളെ ബർത്ത്ഡേ നാളെ. ഐശ്വര്യ.
2: ഓക്കെ, അപ്പോൾ ഐശ്വര്യക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. 8:50 വരെ മെസ്സേജിലൂടെ ആശംസ അറിയിക്കുന്നതാണ്. വിളിച്ചിട്ട് കിട്ടാത്തവർക്കും ഒരാൾ ആശംസകൾ പറഞ്ഞാൽ അത് കേട്ട് ഏറ്റു പറയുന്നത് ഒഴിവാക്കി മെസ്സേജിലൂടെ ആശംസ അറിയിക്കാവുന്നതാണ്. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809091.
14: ഹലോ, ഗുഡ് മോർണിംഗ് ഫിലോമിന.
2: ഗുഡ് മോർണിംഗ്.
14: ഇത് മുണ്ടക്കയിൽ നിന്ന് അനിത ചേച്ചിയാണ്.
2: പറഞ്ഞോളൂ ചേച്ചി.
14: നാളെ നമ്മുടെ മുണ്ടക്കല്ല് ഡിജിറ്റൽ സേവാ കേന്ദ്രം ആരംഭിക്കുകയാണ്. അപ്പം നമ്മുടെ ആദ്യ മഹേഷാണ്. അപ്പൊ ആദ്യ മഹേഷിന് 1000 ആശംസകൾ നേരെയാണ്.
2: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ. വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളയും കുറിച്ചിട്ട് വിളിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് വിളിക്കുക. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പോൾ വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് മെസ്സേജിലൂടെ ആശംസ അറിയിക്കുന്നതാണ്. ടെക്സ്റ്റായും വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം. 8:50 വരെയാണ് മെസ്സേജ് അയക്കാനുള്ള സമയം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809091311.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കിട്ടി പോയാ പോയി, ചോദിക്കാം പറയാം അറിവ് നേടാം. കിട്ടിയാ കിട്ടി പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി പോയാ പോയി.
2: തിരികെ വരാം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. 9 മണി വരെയാണ് നമ്മുടെ സമയം. അപ്പോൾ ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. അതുപോലെ 8:50 വരെ ആശംസകൾ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. വിളിച്ചിട്ട് കിട്ടാത്തവർക്കും ഒരാൾക്ക് ആശംസകൾ പറഞ്ഞാൽ അത് കേട്ട് ഏറ്റു പറയുന്നത് ഒഴിവാക്കി മെസ്സേജിലൂടെ ആശംസ അറിയിക്കാവുന്നതാണ്. ടെക്സ്റ്റായും വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-93-1111.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-29-3-11-11. ഹലോ
1: ഹലോ മോളെ, ഫിലിമിന പേരൊന്നും കൃഷ്ണ ചേച്ചിയാ മോളെ.
0: പറഞ്ഞോളെ ചേച്ചി.
1: എന്റെ മോക്കൊരു നല്ല പുലരി നേരുന്നു, പിന്നെ ഒരു ബിലേറ്റിംഗ് ബർത്ത്ഡേ പറയാനുണ്ട്, ഇങ്ങനെ വിളിക്കാൻ പറ്റിയില്ല.
0: പറഞ്ഞോളൂ.
1: നമ്മുടെ ഫാദറിന്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ ഇന്നലെ. ഫാദറിന് എന്റെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ നേരുന്നു, ആയിരാരും സൗഖ്യം നേരുന്നു. അതുപോലെ ഇന്ന് ചന്ദ്ര ചേച്ചിക്കും എന്റെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകളും ആയിരാരോഗ്യ സൗഖ്യം നേരുന്നു.
0: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
2: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് മോളെ.
0: പറഞ്ഞോളെ ചേച്ചി.
2: എന്റെ ഇളയ മോളെ ബർത്ത്ഡേ ആണെന്ന്.
0: മഞ്ജുഷ. ആശംസ അറിയിക്കുന്നുണ്ടോ?
2: അറിയിക്കുന്നു. എന്റെ മോക്ക് 1000 ജന്മദിനാശംസകൾ.
0: ഓക്കെ ഓക്കെ. അപ്പോൾ മഞ്ജുഷയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ
3: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ് മോളെ, ഞാൻ ഫിലോമിന.
0: ഓ പറഞ്ഞോളൂ.
3: ഞാൻ ജമീല മോളെ.
0: പറഞ്ഞോളൂ ഉമ്മ. ഇന്ന് ആർക്കാണ് ആശംസകൾ അറിയിക്കേണ്ടേ? എന്താണ് ക്ലിയർ ആവുന്നില്ല, ഒന്നുകൂടെ പറയോ. അയ്യോ അമ്മ, ക്ലിയർ ആവുന്നില്ല, കട്ടായി കട്ടായി പോന്നെ.
3: മുബീന.
0: മുബീന നിസാമിന് ഇന്നൊരു ബർത്ത്ഡേ, ഒരു വയസ്സ് തികയും. കൊച്ചുമോന്റെ പേരെന്താണ്?
3: പിന്നെ സാറ അസീനിന്റെ മകൻ സൈഹാൻ. ഒരു വയസ്സ് തികയുന്ന ബർത്ത്ഡേ. എന്റെയും കുടുംബത്തിലെ ഞങ്ങളെ എല്ലാവരുടെയും വലിയൊരു ആശംസ അറിയിക്കുന്നു മോളെ.
0: ഓക്കെ. അപ്പോൾ സൈഹാൻ മോന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ.

0: സുജിത്തിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. സന്തോഷം വിളിച്ചതിൽ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
1: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ക്ലിയർ ആവുന്നില്ല, ഒന്ന് ഇച്ചിരി ഒരു ഉറക്കെ പറയൂ ചേച്ചി. പറഞ്ഞോളൂ.
1: പിന്നെ എന്റെ നാലാമത്തെ മോളുടെ ചെറുമോളുടെ ബർത്ത്ഡേ ആണ്. അഹന ജോയി എന്ന പേര്. കുഞ്ഞാറ്റ വളരെ നല്ല ആശംസ പറ.
0: ഓക്കെ, അപ്പോൾ അഹന ജോയി എന്ന കുഞ്ഞാറ്റയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474 2939311.

0: ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് ഡിയർ ഫിലോമിന, ഹാവ് എ നൈസ് ഡേ. വിഷിംഗ് എ വെരി ഹാപ്പി ആൻഡ് സെലസ്റ്റിയൽ ബർത്ത്ഡേ ടു അവർ ഡിയർ ഫാദർ ഫ്രെഡിനാൻഡ് പീറ്റർ, മോർ അവർ പ്രിയപ്പെട്ട ചന്ദ്രിക അമ്മയ്ക്കും ഒരു ഹാർട്ട് ബ്ലെസ്സിംഗ് ജന്മദിനാശംസകൾ. കൂടാതെ ജമീലി അമ്മയുടെ കൊച്ചുമോൻ സൈബാൻ മോനും 1000 സ്നേഹം നിറച്ച ജന്മദിനാശംസകൾ നേരുന്നു. നൂർജഹാൻ ചേച്ചിയായിരുന്നു ആശംസകൾ അറിയിച്ചിരുന്നത്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഉഷാശിവനാണ്. ഗുഡ് മോർണിംഗ് ഫിലോമിന, അമോൾ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ചന്ദ്രിക അമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കേ, അപ്പം നമ്മുടെ അടുത്തൊരു മെസ്സേജ്. ഇന്ന് ഞങ്ങളുടെ മോളുടെ ജന്മദിനമാണ്. വൈഗ ലിനീഷ് ആശംസ അറിയിക്കുന്നു. ആദിലക്ഷ്മി, ഹരിനന്ദൻ, ജിത്തു, ഉണ്ണിക്കുട്ടൻ ഇവരാണ് കേരളപുരത്ത് നിന്നും ആശംസകൾ അറിയിച്ചിരുന്നത്. അപ്പോൾ വൈഗാമോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്,
0: പറഞ്ഞോളൂ ഏട്ടാ. ആ, സുഖമായിട്ടിരിക്കുന്നു. കുഴപ്പമില്ലാതെ പോകുന്നു. ആശംസകൾ അറിയിക്കാൻ വിളിച്ചതാണോ? ആശംസകൾ അറിയിക്കാൻ വിളിച്ചതാണോ? ഓക്കെ, ഇന്ന് ആർക്കാണ് ആശംസകൾ അറിയിക്കേണ്ടേ?
1: അനിയത്തിയുടെ ബർത്ത്ഡേ. അനിയത്തിയുടെ.
0: ഓക്കെ, അനിയത്തിയുടെ പേരെന്താണ്?
1: ഫാത്തിമ സുറഫിയ.
0: ഫാത്തിമ സുറഫിയ. ഓക്കെ, ആശംസ അറിയിക്കുന്നുണ്ടോ ചേട്ടൻ? പറഞ്ഞോളൂ.
1: അന്നേരം ഫാത്തിമ സുറഫിയ്ക്ക്.
0: ഓക്കെ, അപ്പോൾ ഫാത്തിമ സുറഫയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. നമ്മുടെ അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയ ചേച്ചിയാണ്, പട്ടത്താനത്ത് നിന്നും. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ചന്ദ്രിക അമ്മയ്ക്ക് എന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു എന്നാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു മെസ്സേജ്, ഗുഡ് മോർണിംഗ് ഫിലോമിന, കവിത ചേച്ചിയാണ് കടപ്പാക്കളിൽ നിന്ന്. പ്രിയപ്പെട്ട ചന്ദ്രിക അമ്മയ്ക്ക് സ്നേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു എന്നാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു മെസ്സേജ്, ഹായ് ഫിലോമിന, നൈഹ പള്ളിമുക്ക്. എന്റെ കസിന്റെ ബ്രദറിന്റെ കസിന്റെ ബർത്ത്ഡേ ആണ്. നല്ല വിഷ് പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കസിന്റെ പേര് പറഞ്ഞിട്ടില്ല. എന്തായാലും ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു.

0: സമയം 9 മണിയായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും, ഇന്ന് ജന്മദിനവും വിവാഹ വർഷവും ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ വിടവാങ്ങുന്നു ഫിലോമിന.
1: ജുങ്കത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
3: ചലച്ചിത്ര രംഗത്തെ ഞെട്ടിച്ച ഒരു അപകടം കൊല്ലം ജില്ലയിലുണ്ടായി. സിനിമ ആരാധകരെ ഞെട്ടിച്ച അപകടമാണ് അത്. 1975 പുനലൂരിലാണ് അത് സംഭവിച്ചത്. പുനലൂർ SN കോളേജിന് സമീപം കൊല്ലം ചെങ്കോട്ട റോഡിൽ KSRTC ബസ്സും ടാക്സിക്കാറും കൂട്ടിയിടിച്ചാണ് വൻ അപകടമുണ്ടായത്. കാറിൽ സഞ്ചരിച്ചിരുന്നത് പ്രശസ്ത മലയാള, തമിഴ്, ഹിന്ദി നടി ഉഷാകുമാരിയും സംഘവുമായിരുന്നു. കുന്നിക്കോട് PA തങ്ങൾ നിർമ്മിച്ച കാട്ടുതുളസിയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് നിർമ്മാതാവ് തങ്ങളെ കാണാൻ കുന്നിക്കോട്ടേക്ക് പോവുകയായിരുന്നു അവർ. അപ്പോഴാണ് ഈ അപകടം. അപകടത്തിൽ ഉഷാകുമാരിയുടെ സഹോദരൻ രാഘവൻ മരിക്കുകയുണ്ടായി. അന്ന് അദ്ദേഹത്തിന് 30 വയസ്സായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റെങ്കിലും ഉഷയും ഡ്രൈവർ ബാബുവും രക്ഷപ്പെട്ടു. MGRനോടൊപ്പം രഹസ്യ പോലീസിലും ജീസസിലും മദ്ദലമറിയത്തിലും ഉഷാകുമാരി നായികയായി ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. കാട്ടുതുളസിയിൽ സത്യന്റെ നായികയുമായിരുന്നു. മലയാളത്തിൽ ഉഷാകുമാരി എന്നും തമിഴിൽ നിർമ്മലയെന്നും ഹിന്ദിയിൽ ശാന്തി എന്നുമാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. ദീർഘകാലം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉഷാകുമാരി പുനലൂർ കോടതിയിൽ ഹാജരാകുമായിരുന്നു.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.

0: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
2: ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. വാട്സ്ആപ്പ് മെലഡിയിലേക്ക് സ്വാഗതം. ശ്രീലക്ഷ്മി എം എസ് ആണ് കേട്ടോ വാട്സ്ആപ്പ് മെലഡി പ്രിയ ശ്രോതാക്കളോടൊപ്പം ഉള്ളത്. ഓക്കേ, അപ്പോൾ എന്തായാലും പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ പോവാണ്. ഇനി ഒരു മണിക്കൂർ നമുക്ക് സമയമുണ്ട്, 11:30 വരെയാണ് സമയം. പെട്ടെന്ന് തന്നെ ഇഷ്ടഗാനങ്ങൾ മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കണ നമ്പർ 9090901311. ഓക്കേ, അപ്പോൾ മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിരിക്കുന്നു. ആഹാ, ഇപ്പം തന്നെ ഒരു 3 മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ആദ്യത്തെ മെസ്സേജ് തന്നെ അങ്ങ് വായിക്കാം കേട്ടോ. ആദ്യത്തെ മെസ്സേജ് നോക്കട്ടെ ആരാണ് അയച്ചിരിക്കുന്നതെന്ന്. ഏത് പാട്ടാണ് നോക്കട്ടെ, ശരിക്കും വന്നേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ മെസ്സേജ് നോക്കുകയാണ് ഏത് പാട്ടാണ് എന്നുള്ളത്. ഓക്കേ, ആദ്യത്തെ മെസ്സേജ് സജിത് പുന്തലത്താഴമാണ്. സിദ്ധാർത്ഥ സിനിമയിലെ പൂമാനത്തെ കന്നിപ്പാടം എന്ന ഗാനം ഒന്ന് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൂമാനത്തെ കന്നിപ്പാടം നമുക്ക് വേണ്ടി എന്ന് തുടങ്ങുന്നൊരു പാട്ടാണെന്ന് തോന്നുന്നു. സിദ്ധാർത്ഥ എന്ന് പറയുന്ന മമുക്ക ചിത്രമാണ് കേട്ടോ, അതിലെ ഗാനമാണ് സജിത് പുന്തലത്താഴം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഗാനം കേട്ടാലോ നമുക്ക് വാട്സാപ്പ് മെലഡിയിൽ. അപ്പോൾ ഇതുപോലുള്ള മനോഹരമായ ഗാനങ്ങൾ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809901311. ഒപ്പമുള്ളത് ശ്രീലക്ഷ്മി. Me a mess.

ഓക്കേ, കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് മെലഡിയാണ്. നല്ല മനോഹരമായ ഗാനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഈ ഒരു പാട്ട് വന്ന സമയത്ത് വന്നിട്ടുള്ള മെസ്സേജുകൾ പലതും ഒക്കെ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ശ്രോതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനങ്ങൾ ഏതൊക്കെയാണെന്ന്. പക്ഷേ ഞാനിങ്ങനെ ഓപ്പൺ ചെയ്തെങ്കിൽ പോലും ഞാൻ വായിക്കുന്നത് വന്ന ഓർഡർ അനുസരിച്ചുള്ള പാട്ടുകൾ തന്നെയാണ് കേട്ടോ വായിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത മെസ്സേജിലേക്ക് പോകുകയാണ്. ഹായ്, ഗുഡ് മോർണിംഗ് ചേച്ചി. രാമായണ മാസാശംസകൾ. ചേച്ചിക്ക് സുഖമാണോ? എനിക്ക് ആകാശദൂത് എന്ന മൂവിയിലെ ശുഭയാത്രാ ഗീതങ്ങൾ എന്ന സോങ് വെച്ച് തരാമോ? മൈ സൺ ഋഗ്വേദിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഋഗ്വേദിന് വേണ്ടിയിട്ട് അച്ഛനാണ് ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അച്ഛൻ്റെ പേര് വെച്ചിട്ടില്ലല്ലോ, വെച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും എനിക്ക് സുഖമാണ് കേട്ടോ. ആ ഋഗ്വേദിൻ്റെ അച്ഛൻ. ഓക്കെ, അപ്പോൾ നല്ല മനോഹരമായ ഗാനം. ആകാശഗംഗ എന്നാലും ആകാശഗംഗ അല്ല, ആകാശദൂത് എന്ന് പറയുന്ന ചിത്രത്തിലെ ഗാനമാണ്. വളരെ മനോഹരമായ ഗാനം. എനിക്കൊന്നും ഈ ചിത്രത്തിൽ എനിക്ക് ഇഷ്ടമുള്ള ഗാനങ്ങളിൽ അതൊരു ഏറ്റവും ഇഷ്ടമുള്ള ഗാനം കാട്ടിലെ മൈനയാണ്. രണ്ടാമത്തെ ഗാനം ഈ ഗാനമാണ് കേട്ടോ. അപ്പോൾ ചോദിക്ക് രാപ്പാടി എന്നുള്ള പാട്ട്, അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ള ഗാനം എങ്കിൽ പോലും ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഓക്കെ, എന്തായാലും സി ബി മലയിൽ സംവിധാനം ചെയ്ത ആകാശദൂത് എന്ന ചിത്രത്തിലെ ഗാനം, ഒ എൻ വിക്രപ്പിന്റെ വരികൾ, ഔസേപ്പച്ചൻ സംഗീതം, ദാസേട്ടൻ പാടിയ ഗാനം.

കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സ്ആപ്പ് മെൽഡി. സമയം 10 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കുന്നു. ഒപ്പമുള്ളത് ശ്രീലക്ഷ്മി എം എസ് ആണ്. അടുത്ത മെസ്സേജ്, സുപ്രഭാതം. ശ്രീ സുപ്രഭാതം, എനിക്ക് മറുപടിയും ഫിലിമിൽ ജാനകി അമ്മ പാടിയ ആസൈ അധികം വെച്ച് എന്ന സോങ് വെച്ച് തരണേ. യമുനാമ്മയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. യമുനാമ്മ സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും യമുനാമ്മ ആവശ്യപ്പെട്ടിരിക്കുന്ന പോലെ ജാനകി അമ്മ പാടിയ ആസൈ അധികം വെച്ച് എന്ന് തുടങ്ങുന്ന ആ മനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സ്ആപ്പ് മെൽഡിയാണ്. സമയം 10 മണി കഴിഞ്ഞ് 51 മിനിറ്റ് 35 സെക്കൻഡ് ആയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാ നോക്കാം. ഗുഡ് മോർണിംഗ് ശ്രീ, ചന്ദ്രിക അമ്മയ്ക്ക് വേണ്ടി അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്ന ഒരു സോങ് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ വിളിക്കാൻ പറ്റിയില്ല. സുൽബത്തേച്ചിയാണ് പഴാറ്റിൻകുഴിയിൽ നിന്നും അമ്മയ്ക്ക് ബർത്ത്ഡേ ആശംസകൾ നേർന്നുകൊണ്ട് ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ സുൽബത്തേച്ചി നമ്മുടെ ചന്ദ്രിക അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന് ചന്ദ്രിക അമ്മയുടെ. ആണോ ഫിലിമിന്? ഓക്കെ, അപ്പോൾ ചന്ദ്രിക അമ്മ കമന്റ് റെഡി ആവേണ്ടിയും ജന്മദിന ആശംസകൾ കേട്ടോ. ചന്ദ്രിക അമ്മയ്ക്ക് സുരേഷ് ഏട്ടനും കൂടി ആശംസ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് ശ്രീ, ചന്ദ്രിക അമ്മയുടെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ഏതെങ്കിലും നല്ല ഗാനം പ്ലേ ചെയ്യാനാണ് സുരേഷ് ഏട്ടനും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സുരേഷ് ഏട്ടനും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ സുൽബത്തേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു ഗാനം നമുക്ക് രണ്ടു പേരുടെ ആശംസയായിട്ട് നമുക്ക് പാട്ട് കേൾക്കാം.

കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് മെൽഡി. അപ്പം നമ്മൾ അടുത്ത ഒരു മെസ്സേജിലേക്ക് പോവാണ്. മിനി മുകേഷ് ആണ് കരിക്കോട് നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. അലൈപായുത എന്ന തമിഴ് മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എവനോ ഒരുവൻ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം കേട്ടോ. അലൈപായുത, ആ എന്താ പടമായിരുന്നല്ലേ അലൈപായുത. മാധവൻ ശാലിനിയൊക്കെ അഭിനയിച്ച അടിപൊളിയൊരു ചിത്രമായിരുന്നു, തമിഴ് ചിത്രമായിരുന്നു. അതിൽ എ ആർ റഹ്മാൻ സംഗീതമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗാനം കേൾക്കാം.

തുങ്കത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. തുങ്കത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012. കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സ്ആപ്പ് മെൽഡി. സമയം 11 കഴിഞ്ഞ് 3 മിനിറ്റ് ആയിരിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകാം. അപ്പൊ മെസ്സേജ് അയച്ചുള്ളൂ പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങളാണ് കേട്ടോ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന. 11:30 വരെ സമയമുണ്ട്. മെസ്സേജ് അയക്കുന്ന നമ്പർ അറിയാമോ? അറിയില്ലാത്തവർ അറിയാത്തവർ കേട്ടോളൂ. 9809001311. ഒപ്പം ഉള്ളത് ശ്രീലക്ഷ്മി എം എസ്. അടുത്തൊരു അടിപൊളി ഗാനമാണ് കേട്ടോ, വളരെ മനോഹരമായ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്ന കൃഷ്ണ ചേച്ചിയാണ്. കുറേ നാൾ കൊണ്ട് വാട്സാപ്പിൽ പാട്ട് കിട്ടുന്നില്ലെന്നാണ് കൃഷ്ണ ചേച്ചി പറഞ്ഞിരിക്കുന്നത്. ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ കേട്ടോളാലോ. കൃഷ്ണ ചേച്ചിയുടെ വിഷമൊക്കെ മാറണ്ടേ, നമുക്ക് മാറ്റണമല്ലോ. ഓക്കെ, അപ്പോ ശ്രീരാമനാമം ജപ എന്ന് തുടങ്ങുന്ന ജപസാര സാഗരം, അതാണ് പാട്ട്. ഓക്കെ, ഈ പാട്ട് എല്ലാ ശ്രോതാക്കൾക്കും നേരുന്നു ഒരു രാമായണ മാസ ആശംസയും എല്ലാവർക്കും ഒന്ന് പറഞ്ഞിട്ടുണ്ട് കൃഷ്ണ ചേച്ചി. ഓക്കെ കൃഷ്ണ ചേച്ചി, ചേച്ചിക്കും ആശംസകൾ. നല്ല അടിപൊളി ഗാനം. നാരായം എന്ന് പറയുന്ന ചിത്രത്തിൽ ചിത്ര ചേച്ചി പാടിയിരിക്കുന്ന ഗാനമാണ്, ജോൺസൺ മാഷിന്റെ സംഗീതമാണ്. നമുക്ക് ഗാനം കേൾക്കാം.

ഓക്കേ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് മെലഡി. അല്ല, അടിപൊളി ഗാനമല്ലേ നമ്മൾ കേട്ടത്. ഈ ഗാനം കേട്ട് കേട്ട് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. എന്ത് രസമാണ് ഈ പാട്ട് ഇങ്ങനെ കേൾക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ അടുത്ത മെസ്സേജ് ഞാൻ വായിച്ചില്ല എന്നുള്ളതാണ്, ഏത് പാട്ടാണെന്നുള്ളത് ഞാൻ നോക്കിയിരുന്നില്ല. എങ്കിലും നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകണമല്ലോ. അപ്പോൾ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം ജെസ് ചേച്ചിയാണ് കേട്ടോ. ജെസ് ചേച്ചി, സുഖമല്ലേ ചേച്ചി? ഓക്കെ, ഗുഡ് മോർണിംഗ് ജെസ് ചേച്ചി. അപ്പോൾ എനിക്കൊരു ഗുഡ് മോർണിംഗ് ചേച്ചി അയച്ചിട്ടുണ്ട് കേട്ടോ, അതാണ്. അപ്പം എനിക്ക് ആകാശഗംഗയിലെ പുതുമഴയായ എന്ന പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജെസ് ചേച്ചി. ഉറപ്പായിട്ടും പുതുമഴയായി വന്നു എന്ന് തുടങ്ങുന്ന ആകാശഗംഗ എന്ന ചിത്രത്തിലെ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പെണി ഇഗ്നീഷ്യസ് ആണ് ഇതിൻ്റെ സംഗീതം. അപ്പോൾ ചിത്ര ചേച്ചിയാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഗാനം കേൾക്കാം.

സൂപ്പർ അല്ലേ, നല്ല അടിപൊളി ഗാനമായിരുന്നു. അപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് വാട്സപ്പ് മെലഡിയാണ്. അപ്പൊ മെസ്സേജ് അയച്ചോളൂ, മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809301311. അടുത്ത മെസ്സേജ്, ഐ ആം രമ്യ ഫ്രം ഡീസന്റ് ജംഗ്ഷൻ, ഐ വോണ്ട് എ സോങ് ഏതോ ജന്മ കൽപ്പനയിൽ, ഡെഡിക്കേഷൻ ഫോർ മൈ ഡോട്ടർ ദേവനന്ദ. ഓക്കേ, ദേവനന്ദയ്ക്ക് വേണ്ടിയിട്ടാണ് അമ്മ അമ്മ ആവശ്യപ്പെട്ടിരിക്കുന്ന, അമ്മ രമ്യയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഏതോ ജന്മ കൽപ്പനയിൽ നിന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം, പാളങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനമാണ്. അപ്പോൾ നമുക്ക് ഈ മനോഹരമായ ഗാനം കേട്ടാലോ.

0: ഓക്കേ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സ്ആപ്പ് മെലഡി ആണ്. ചെറിയൊരു ഇടവേള, തിരിച്ചെത്താം.
1: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
0: ഓക്കേ, അപ്പോൾ വാട്സ്ആപ്പ് മെലഡിയിൽ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കൊല്ലം അർബൻ ബാങ്കിൽ നിന്നും നീതയാണ്. ഓക്കേ, ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ എന്ന് തുടങ്ങുന്ന ദക്ഷിണാമൂർത്തി സാറിന്റെ മനോഹരമായ ഗാനം ഇട്ടുതരാമോ എന്നാണ് അർബൻ ബാങ്കിൽ നിന്നും നീത മാഡം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉറപ്പായിട്ടെന്താ, നമ്മൾ കേൾക്കാൻ പോകുകയാണ് ഗാനം.

കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സ്ആപ്പ് മൾട്ടി. സമയം 11 മണി കഴിഞ്ഞ് 21:18 ആയിട്ടുണ്ട്. 17:18 ഇടയിലായിപ്പോയി കേട്ടോ ഞാൻ പറയുമ്പോഴത്തേക്കും. അപ്പോൾ അതൊരു 18 എന്നായിപ്പോയി. ഓക്കെ, എന്തായാലും 18 സെക്കൻഡൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ 28 സെക്കൻഡ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത മെസ്സേജിലേക്ക് പോകണം. ഡിയർ ശ്രീ, ഈ പാട്ടൊന്ന് വെച്ച് തരാമോ? ഒരു കുടക്കീഴിൽ എന്ന സിനിമയിലെ പിണക്കമെന്തേ പിണക്കമെന്തേ ഡാഡിയുമായി മമ്മി എന്ന പാട്ടാണ് കേട്ടോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഈ മനോഹരമായ ഗാനങ്ങൾ പാടിത്തന്ന പ്രിയപ്പെട്ട ജാനകി അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് മയ്യനാട് നിന്നും നൂർജഹാൻ ചേച്ചിയാണ്. ഓക്കെ ഓക്കെ, ഓക്കെ, എന്തായാലും നമുക്ക് ഇതിപ്പോൾ നൂർജഹാൻ ചേച്ചിയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നൂർജഹാൻ ചേച്ചി പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് പിണക്കമെന്തേ പിണക്കമെന്തേ ഡാഡിയുമായി മമ്മി എന്ന് തുടങ്ങുന്ന ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം.

ഓക്കേ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് മെസ്സേജിലേക്ക് പോകണം കേട്ടോ. ഇന്നത്തെ വാട്സാപ്പ് മണി ഇവിടെ സമാപിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആശ ചേച്ചിയാണ്. ദീനദയാലു രാമ ജയ സീതാവല്ലഭ രാമ എന്ന സോങ്ങാണ് പനയത്ത് നിന്നും ആശ ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു മനോഹരമായ ഗാനത്തോടൊപ്പം ഇന്നത്തെ വാട്സാപ്പ് മെലഡിയിൽ നിന്നും സ്നേഹത്തോടെ ഞാൻ ടാറ്റ പറയുകയാണ്. ശ്രീലക്ഷ്മി എം എസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ്, മാതാപിതാക്കൾ തോൽക്കാൻ കളിക്കുന്ന കളികൾ, അവതരണം സുനിൽ കുരുവിള, ഇൻസൈറ്റ് മിഷൻ.
2: കഴിഞ്ഞ ദിവസം ഒരു ഹൈസ്കൂളിലെ കുട്ടികൾക്കായിട്ട് ഒരു ഗൈഡൻസ് പ്രോഗ്രാം നടത്തുകയായിരുന്നു. ക്ലാസിന്റെ ഇന്റർവെൽ ടൈമിലും അതുപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞു നോക്കുക, ധാരാളം കുട്ടികളാണ് അടുത്ത് വന്ന പല സംശയങ്ങളും പല ആകുലതകളും ഒക്കെ പങ്കുവച്ചത്. പ്രധാനമായിട്ടും ഞാൻ അവരിലൊക്കെ കണ്ട ഒരു കാര്യം, അവരെ ഒരുപാട് ഇമോഷണലായിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട് മുതിർന്നവർ, പ്രത്യേകിച്ച് പേരൻസും ഈവൻ ടീച്ചേഴ്സ് പോലും. പലപ്പോഴും അവരെ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അല്ലെ അവരെ അവർക്ക് പറ്റാത്ത കാര്യങ്ങൾ, അവർക്ക് പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കാനും അവരെ ഒക്കെ നിർബന്ധിക്കാനും ഒക്കെ പലപ്പോഴും അവർ ശ്രമിക്കുന്ന ഒരു ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് ആണ് ഉപയോഗിക്കുന്നത്. പലപ്പോഴും ഇത് കുട്ടികളെ സംബന്ധിച്ച് ഇത് ഗുണമാണോ ഇത് ദോഷമാണോ, പലരും വിചാരിക്കുന്ന ഇതൊക്കെ കുട്ടികളെ സംബന്ധിച്ച് വളരെ ഗുണം ചെയ്യും. കാരണം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് ഇമോഷനൊക്കെ ഉപയോഗിച്ച് അവരെ കൊണ്ട് പലതും ചെയ്യിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ഗുണം നാളെ ലഭിക്കും എന്നൊക്കെയാണ് പലരും കരുതുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് പലപ്പോഴും കൗണ്ടർ പ്രൊഡക്റ്റീവ് ആണ്. ഇത് കൂടുതൽ ഡാമേജസ് കുട്ടികളിൽ ഉണ്ടാക്കാനാണ് സാധ്യത. പലപ്പോഴും ഈ ഇമോഷണൽ മാനിപ്പുലേഷൻ നടത്തുന്നവർ ചെയ്യുന്നത് ഭയം അവരുടെ ഉള്ളിലേക്ക് അയറ്റിവിടുക. പലപ്പോഴും അങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പല ഭയപ്പെടുത്തുന്ന കാര്യങ്ങളും പറഞ്ഞ് അവരെ നിർബന്ധിച്ച പല കാര്യങ്ങളും ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുന്നു. പേരൻസ് പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ദൈവം പൊറുക്കത്തില്ല, ദൈവം നിന്നെ ഇവിടത്തെ, ഇങ്ങനെ ദൈവമോ പള്ളിയോ ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയം കയറ്റി കുഞ്ഞുങ്ങളെ പല കാര്യങ്ങളും ചെയ്യിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. വേറൊന്ന് ഗിൽട്ടാണ്, അവരിലൊരു കുറ്റബോധം നിറയ്ക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നീ നിന്നെ പറ്റി എന്തായിരിക്കും അച്ഛൻ വിചാരിക്കുന്നത്, അല്ലെ ഇതൊരു ഇത് ഇത്രയും വലിയൊരു മഹാഭാവം വേറെ ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരിൽ ഭയങ്കരമായിട്ട് കുറ്റബോധം നിറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഒബ്ലിഗേഷൻസ്, നിനക്ക് വേണ്ടി എന്തും വേണ്ടി പ്രയാസമാണ്, എന്തും വേണ്ടി പണമാണ് നമ്മൾ ചെലവാക്കുന്നതെന്നറിയോ, ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളോട് ഭയങ്കര ഒബ്ലിഗേഷൻസ് സൃഷ്ടിക്കുക. അതുപോലെ ഷെയിം, അവരിൽ ഇങ്ങനെ നാണക്കേട്, ഇത് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്ന നാണക്കേട്, നിനക്കിത് വലിയ ആക്ഷേപമാകും എന്നൊക്കെ പറയും. അപ്പൊ ഇത്തരത്തിലൊക്കെയാണ് പലപ്പോഴും ബ്ലാക്ക്മെയിലിംഗ് ഉപയോഗിക്കുന്നത്. പപ്പായിക്ക് ഇതറിയുമ്പോൾ പപ്പായിക്ക് ഉണ്ടാവുന്ന വിഷമം, അല്ലെ ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ പപ്പായിക്ക് വരുന്ന വേദന, അല്ലെങ്കിൽ അമ്മ അമ്മ എന്ത് ചെയ്യുമെന്നറിയാമോ, അമ്മ അമ്മ അമ്മയെ ഇതങ്ങനെ ബാധിക്കുമെന്നറിയാമോ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്നാന്ന് വെച്ചാൽ വളരെ വീക്കായിട്ടുള്ള കുട്ടികളോടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പല രീതികൾ ഉപയോഗിക്കുന്നത്. അവർ കൂടുതൽ ഡാമേജ്ഡ് ആകാനാണ് സാധ്യത. പലപ്പോഴും അത്തരം കുഞ്ഞുങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞു. കാരണം ഒരു നോ പറയേണ്ടടുത്ത് ഒരു നോ പറയാനുള്ള സ്പേസ് കുട്ടികൾക്ക് കൊടുക്കുക എന്ന് പറയുന്നതിന് ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഒരു കാര്യം, ഒരു കൊച്ചിന് ഒരു കാര്യം കഴിക്കാൻ വയ്യ, എനിക്ക് ഇത്രയും കഴിക്കാൻ വയ്യ, എനിക്ക് വേണ്ട ഇത് മതി, എനിക്ക് രണ്ട് ദോശ മതി എന്ന് പറയാനൊരവസരം, അത് മുഴുവൻ കഴിച്ചില്ലെങ്കിൽ പിന്നെ ദൈവം ഇത് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഒരു കുട്ടിക്ക് ഒരു സാഹചര്യത്തിൽ ഒരു നോ പറയാനുള്ള ഒരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം തന്നെ നമ്മൾ ഇല്ലാതാക്കുകയാണ്. ഇതാണ് നമ്മൾ ഇത്തരത്തിൽ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കുഴപ്പം. ഒരു കുഞ്ഞിന് എങ്ങനെയാണ് നോ പറയേണ്ടത്, ഒരു ഏതൊരു സാഹചര്യത്തിലാണ് ഒരു നോ പറയേണ്ടത് എന്ന് ഒരു കുഞ്ഞിനെ പഠിക്കാൻ ചെറിയ പ്രായം പോലെ അവസരങ്ങൾ കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് അവനെ പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല, അമ്മ എനിക്കിന്ന് ഇനി പഠിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ അതിനും ഒരു സ്പേസ് അവിടെ വേണം. അല്ലെങ്കിൽ എനിക്ക് പിന്നെ ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യത്തിന് വരാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയാനുള്ള അവകാശവും കൂടെ ഒരു കുട്ടിക്ക് കൊടുത്തു വളർത്തുമ്പോഴാണ് ഈ കുട്ടികളൊക്കെ നാളെ വളർന്നു വന്ന് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരു നോയൊക്കെ പറയാനായിട്ട് ഒരു കേപ്പബിൾ ആവുന്നത്. ഇപ്പൊ ചില കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമല്ലാത്തത് ഇഷ്ടമല്ല എന്നും അവർക്ക് ചേരാൻ പറ്റാത്തത് ചേരാൻ പറ്റത്തില്ലെന്നും അവർക്ക് യോജിക്കാൻ പറ്റാത്തത് യോജിക്കാൻ ഇരിക്കാനും അവർക്ക് എതിർക്കേണ്ടതിനെ എതിർക്കാനും ഒക്കെയുള്ള അവകാശങ്ങൾ ചെറിയ പ്രായം മുതലേ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതായിട്ട്. ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കുട്ടികളിൽ ഒരു നല്ല ലീഡർഷിപ്പോ കറേജോ ഒരു സ്ട്രെങ്തോ ഒന്നും ഡെവലപ്പ് ചെയ്യാനായിട്ട് പലപ്പോഴും കഴിയുന്നില്ല. അങ്ങനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ കുട്ടികളുടെ ഒരു അഭിപ്രായത്തിനും കുട്ടികളുടെ ഒരു ഒരു പ്രതികരണത്തിനെ ഒക്കെ നമ്മൾ ഓണർ ചെയ്യാനായിട്ട് കഴിയണം. അപ്പൊ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് കൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവരെ വീക്കാക്കി കളയുകയാണ്. കൂടുതൽ ആത്മവിശ്വാസം ഇല്ലാത്ത കുട്ടികളായി മാറുന്നു എന്നുള്ളതാണ്. ആത്മാഭിമാനം ഇല്ലാത്ത കുട്ടികളായിട്ട് മാറുന്നു. ഇനി ചില കുട്ടികളിൽ ഇത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ചില കുട്ടികൾ ഇത് തന്നെ മോഡൽ ചെയ്യുന്നു. അവരും ഇങ്ങനെ തന്നെ ചെയ്യുന്നു. അവരും എല്ലാത്തിലും ഇമോഷൻ വെച്ച് കളിക്കുന്നു, ഇമോഷൻ കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവരും ഇതേ രീതികൾ തന്നെ മോഡൽ ചെയ്യാൻ ശ്രമിക്കുന്ന കുറച്ച് കുട്ടികളുമുണ്ട്. അപ്പൊ ഇതെല്ലാം കുട്ടികളെ സംബന്ധിച്ച് ഒരു ഗുണകരമായ ഡെവലപ്മെന്റിന് ഉതകുന്ന രീതികളല്ല എന്നുള്ളത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കണം. ഒരു കുട്ടിക്ക് ഒരു ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ അവകാശമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത് വളർന്നു വരുമ്പോൾ അതിന് ബൗണ്ടറികൾ സെറ്റ് ചെയ്യാനുള്ള കരുത്ത് അന്നേരമാണ് ഉണ്ടാകുന്നത്. പലപ്പോഴും ഈ ഫ്രണ്ട്ഷിപ്പിലൊക്കെ ഈ പിയർ ഗ്രൂപ്പ് പ്രഷറിലും പിയർ ഗ്രൂപ്പ് ബുള്ളിയിങ്ങിലും ഒക്കെ പെട്ടുപോകുന്നത് ഇങ്ങനെ ധൈര്യമില്ലാതെ വരുന്ന കുട്ടികളാണ്. ഈ കുട്ടികൾ പിന്നീട് എവിടെ ചെന്നാലും അവർ അതിന്റെ എല്ലാം വിക്ടിം സൈഡിലായി പോകും. അതാണ് സംഭവിക്കുന്നത്. അപ്പം ഒരു നോ പറയേണ്ടടുത്ത് നോ പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ എനിക്ക് തന്നെ അറിയാവുന്ന ഒരു കുട്ടിയാണ്. അത് ഇപ്പൊ എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഒരു ബോയ് ഫ്രണ്ട് പ്രഷർ ചെയ്യുകയും ആ കുട്ടി പലതരത്തിലുള്ള ഫോട്ടോകളൊക്കെ അയച്ചു കൊടുക്കാൻ നിർബന്ധിതമാകുകയും അവസാനം അത് വലിയ പ്രശ്നത്തിലേക്ക് കടന്നു. അതിനെല്ലാം കാരണം ആ കുട്ടി ഭയപ്പെടുന്നത് കൊണ്ടാണ്. ആ കുട്ടിയെ സംബന്ധിച്ചൊരു നോ പറയാൻ അതിന്റെ ബൗണ്ടറി കീപ്പ് ചെയ്യാൻ അതിന് കഴിയാതെ വന്നതുകൊണ്ടാണ് ആ കുട്ടിയെ പിന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായത്. പലപ്പോഴും ഒരു ഒരു വിക്ടിം പ്ലേ ചെയ്യും. പിന്നെ ഞാൻ എൻ്റെ ഒരു അവസ്ഥ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്തും വേണ്ടി പണമാണ് ഇതിന് മുടക്കിയതെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു വിക്ടിം പ്ലേ ചെയ്ത് നമ്മളെ ഫോഴ്സ് ചെയ്ത് നമ്മളെ കൊണ്ട് പല കാര്യങ്ങളൊക്കെ സാധിക്കുന്ന ആൾക്കാർ, അത് പേരൻസ് ആണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്. അധ്യാപകർ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കാരണം ഫുൾ എ പ്ലസ് വാങ്ങിക്കാനൊക്കെ വേണ്ടി കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ധാരാളം അധ്യാപകരുണ്ട്. ഈ എ പ്ലസ് വാങ്ങിക്കുന്നത് കുട്ടിക്ക് എന്ത് ഗുണം ചെയ്യും എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇതൊക്കെ അധ്യാപകരെ അടയാളപ്പെടുത്തുന്ന ചില മാർക്ക് ായി മാറുന്നത് കൊണ്ടാണ് അവരൊക്കെ അതിനുവേണ്ടി ശ്രമിക്കുന്നത്. പക്ഷെ ഇതൊക്കെ വളരെ ദോഷകരമായ കാര്യമാണ് കുട്ടികളെ സംബന്ധിച്ച്. അതുപോലെ വളരെ പ്രധാനമായിട്ട് ഉള്ളൊരു കാര്യമാണ് എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നീയാണ്, അല്ലെങ്കിൽ എന്റെ പിന്നെ സന്തോഷം ഇല്ലാതെ പോയതിന് കാരണം നീയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അവസാനം പ്രണയ രംഗത്തൊക്കെ ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻസ് നമുക്ക് വീണ്ടും കാണാനായിട്ട് സാധിക്കുന്നു. കുടുംബജീവിതത്തിൽ ഇത് വളർന്നു വരുമ്പോൾ അവിടെയെല്ലാം നമ്മൾ ഇത്തരം മാനിപ്പുലേഷൻസ് കാണുന്നു. തൊഴിൽ രംഗത്ത് ഇത്തരം മാനിപ്പുലേറ്റേഴ്സിനെ കാണുന്നു. ചെറിയ പ്രായത്തിലെ നമ്മൾ വിതയ്ക്കുന്ന സീഡുകളാണ് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള മനുഷ്യരെയൊക്കെ കൂടുതലായിട്ട് സൃഷ്ടിക്കുന്നത്. ഒരു അനാരോഗ്യപരമായ മാനസികാവസ്ഥയുള്ള ആൾക്കാരുടെ എണ്ണം ദൈനംദിനമായി ഇവിടെ കൂടി വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ യങ്സ്റ്റേഴ്സിനെ ഗ്രൂം ചെയ്യുന്നിടത്ത് തന്നെ ഈ വിഷവിത്തുകൾ ഒരുപാട് പാകുന്നത് കൊണ്ടാണ്. അതാണ് പിന്നീട് കിളിച്ച് വളരുന്നത്. നമുക്ക് എല്ലാ രംഗത്തും ഇത്തരം മാനിപ്പുലേറ്റേഴ്സിനെയും ഇത്തരം ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നവരെയൊക്കെ നമുക്ക് നിരന്തരമായിട്ട് കാണാൻ പറ്റും. നല്ല ആരോഗ്യപരമായ ഒരു ചിന്താശേഷിയും നോ പറയേണ്ടടുത്ത് നോ പറയാനും എസ് പറയേണ്ടടുത്ത് എസ് പറയാനും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാനും ഒരു നിലപാട് പറയേണ്ടടുത്ത് നിലപാട് പറയാനും ഒക്കെ കഴിയുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുത്തില്ലെങ്കിൽ എത്ര ട്രാജിക് ആയിരിക്കും നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു തലമുറ. ഒരു സംശയക്കാര്യത്തിലില്ല. അപ്പൊ അവിടെ നമുക്ക് ആരോഗ്യപരമായ ഒരു തലമുറ വളർന്നു വരണമെങ്കിൽ അവരെ വളർത്തുന്നതും ആരോഗ്യപരമായ രീതിയിലായിരിക്കണം. അപ്പൊ അവർക്ക് നോ പറയാനും അവർക്ക് വേണ്ടാന്ന് പറയാനും അവർക്ക് നിലപാടുകളിൽ നിൽക്കാനും അവർക്ക് ചോദ്യം ചോദിക്കാനും ഒക്കെയുള്ള അവസരങ്ങളിലൂടെ നൽകി അവരെ വളർത്തിക്കൊണ്ടുവരണം. വളരെ വളരെ മോശമായിട്ടാണ് പല പേരൻസും കുട്ടികളോടൊക്കെ ഇടപെടുന്നത്. പലപ്പോഴും ആ കുട്ടികളുടെ കുട്ടികളുമായിട്ട് കൂടുതൽ സംസാരിച്ചപ്പോൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞാൽ സാറേ എനിക്ക് കരയാൻ പോലും പറ്റത്തില്ല, കരഞ്ഞാൽ കർണക്കുറ്റിക്ക് അടിക്കും അച്ഛൻ, കരഞ്ഞാൽ അടിക്കും, കരയാൻ പറ്റില്ല, കരയാൻ പാടില്ല, കരഞ്ഞാൽ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഒരു കുട്ടിക്ക് അവളുടെ വികാരങ്ങൾ പോലും അവൾക്ക് വരുന്ന വികാരങ്ങളെ പോലും വെന്റിലേറ്റ് ചെയ്യാനുള്ള സാവകാശം കൊടുക്കാത്ത മനുഷ്യർ, ഇത്ര ക്രൂരമായ ആൾക്കാരൊക്കെ വീടുകളിൽ പതിയിരിപ്പുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ പിന്നെ ടീച്ചേഴ്സിന്റെ അടുത്ത് ചെന്ന് ഇത് പറയുമ്പോൾ ടീച്ചേഴ്സ് പറയുന്നത് മോനെ അച്ഛനെയും അമ്മയെ വിഷമിപ്പിക്കരുത്, വീണ്ടും ബ്ലാക്ക് മെയിലിംഗ് ആണ്. പുരോഹിതന്റെ അടുത്തോ അല്ലെങ്കിൽ ആത്മീയ രംഗത്തുള്ളവരുടെ അടുത്തോ ചെന്നിട്ട് ഒരു കുട്ടി ഒരു ഇത്തരം കാര്യം പറയുമ്പോൾ അത് മാതാപിതാക്കളെ അനുസരിച്ചേ പറ്റുള്ളൂ, അവരെ വിഷമിപ്പിക്കരുത്, അവർ പറയുന്ന ഒന്നും നോ പറയരുത് എന്നാണ് കുട്ടികളോട് പറഞ്ഞത്. അപ്പൊ ഈ കുട്ടികൾക്ക് ഒരിടത്തും ഒരു ആശ്വാസം ആരും കൊടുക്കുന്നില്ല. എല്ലാവരും മാനിപ്പുലേറ്റ് ചെയ്യാണ് കുട്ടികളെ. ചെറിയ കുഞ്ഞുങ്ങളെ നമുക്ക് ഫോഴ്സ് ചെയ്യാൻ എളുപ്പമായ, എന്നാൽ മുതിർന്നവരെ കറക്റ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ മുതിർന്നവരെ കറക്റ്റ് ചെയ്യുന്നില്ല. പല കുട്ടികളും അമിതമായി ആത്മവിശ്വാസം ഇല്ലാത്ത കുട്ടികളായി വളർന്നു വരുന്നതിൻ്റെ ഒരു കാരണം അമിതമായ പ്രതീക്ഷകൾ ആ കുട്ടികളുടെ മേൽ വെച്ച് പുലർത്തുന്നതുകൊണ്ട്, അനാവശ്യമായ കമ്പാരിസൺസ് ഉള്ളതുകൊണ്ടും, അനാവശ്യമായിട്ട് ഇത്തരത്തിലുള്ള ഇമോഷണൽ കാർഡുകൾ കളിക്കുന്നതുകൊണ്ടൊക്കെയാണ്. ഇതിന്റെ ദോഷഫലങ്ങൾ ഭയങ്കരമാണ് കുട്ടികളിൽ. അവരുടെ ഒരു പിന്നെ ടീനേജിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് കഴിയത്തില്ല, ഒരു പ്രശ്നം അവരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല, ഒരു കാര്യത്തെ നേരിടാൻ അവർക്ക് കരുത്ത് കാണത്തില്ല, ധൈര്യം കാണത്തില്ല, ഒരു വെല്ലുവിളികളെ അവർ നേരിടത്തില്ല. അപ്പൊ ഇങ്ങനെ എല്ലാ കാര്യത്തിലും വീക്ക് ആയിട്ടുള്ള ഒരാളായിട്ട് മാറുകയാണ്. അപ്പൊ ആ വീക്ക് ആയിട്ടുള്ള ഒത്തിരി ടീനേജേഴ്സിനെ ഞാനിപ്പോ കാണുന്നുണ്ട്. അപ്പൊ ഇതിലെല്ലാം മാതാപിതാക്കളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, മുതിർന്നവരുടെ എല്ലാം കോൺട്രിബ്യൂഷൻ ഉണ്ട്. കുട്ടികളെ ഒരു പിന്നെ ഒരു എല്ലാവരും ഉപയോഗപ്പെടുത്തുകയാണ്, അത് കുട്ടികൾക്ക് വലിയ ദോഷം ചെയ്യും. ശരി എന്താണ്, നീതി എന്താണ്, സത്യം എന്താണ്, അവിടെ മുതിർന്നവർ നിൽക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു കാര്യം മനസ്സിലാവും, സത്യവും നീതിയും പിന്നെ ഒക്കെ ഇവിടെ സംരക്ഷിക്കപ്പെടും എന്നുള്ളൊരു വലിയ സത്യം കുട്ടികൾക്ക് കിട്ടും. ഒരു അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ മെറിറ്റിൽ കാര്യങ്ങളെ എടുത്ത് ആ കുട്ടിക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാം. അത് ചിലപ്പോൾ നമുക്ക് ചെറിയ നഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും കുട്ടിയുടെ ഒരു സത്യത്തിന് വേണ്ടിയും കുട്ടിയുടെ ഒരു നോയ്ക്ക് വേണ്ടിയും ഒക്കെ ചിലപ്പോൾ നമ്മൾ നിൽക്കേണ്ടതായിട്ട് വരും. കുട്ടികളെ എപ്പോഴും നമ്മളുടെ ഒരു കൺവീനിയൻസിന് ഉപയോഗിക്കുകയല്ല ചെയ്യേണ്ടത്. കുട്ടികളുടെ കാര്യത്തിൽ ഒരു കൃത്യമായി അവർക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അവർക്ക് വളരാൻ വേണ്ട അനുകൂലമായ സാഹചര്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. പല കുട്ടികളും ഇത് മോഡൽ ചെയ്യുകയും ചെയ്യും, കാരണം ഇത്തരത്തിലൊക്കെ അവരുടെ പേരൻസ് ഇങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തത് കൊണ്ട് അവരും ജീവിതത്തിൽ ഇതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. വിവാഹ ബന്ധത്തിലൊക്കെ ഇന്നുള്ള ഏറ്റവും വലിയ തകരാറതാണ്, അമിതമായി പൊസസീവ് ആകുക, അതെല്ലാം ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഈ പൊസസീവ്നെസ്സിലെല്ലാം കാണിക്കുന്ന ബ്ലാക്ക് മെയിലിംഗ് ആണ്. നീ വേറെ ആരോടും സംസാരിക്കാൻ പാടില്ല, നീ വേറെ ആരോടെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നോട് സ്നേഹമില്ലെന്ന് ഞാനങ്ങ് വിചാരിക്കും, നീ രാത്രിയിലൊന്നും എന്നോടല്ലാതെ വേറെ ആരോടും സംസാരിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇന്ന് കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിലും സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിലും എല്ലാം ഒരുപാട് മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ട്. ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികളാണ് ഈ മാനിപ്പുലേറ്റേഴ്സായി മാറുന്നത്. അവർക്ക് ഒരിക്കലും നല്ല പങ്കാളികളായി മാറാനോ, നല്ല ഫ്രണ്ട്സായി മാറാനോ, സമൂഹത്തിൽ നല്ല രീതിയിൽ ഇടപെടാനോ, തൊഴിൽ രംഗത്ത് നല്ല ക്വാളിറ്റിയോടെ പ്രവർത്തിക്കാനോ ഒന്നും കഴിയാതെ വരും. സ്വാഭാവികമായിട്ട് ഈ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒരു വലിയ അപകടകരമായ ഒരു രീതിയാണ്. അത് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് വളരെ ചീപ്പായിട്ടുള്ള ആൾക്കാരുടെ ഒരു രീതിയാണ്. ഫ്രണ്ട്ഷിപ്പിലൊക്കെ അത് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. ഫ്രണ്ട്ഷിപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് നിൽക്കുന്നതാണ്. അവിടെയൊക്കെ പിന്നെ ഒരു ബർത്ത്ഡേ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെയൊക്കെ ഒന്ന് ആളി കത്തിക്കുക, അല്ലെങ്കിൽ ഒരു പ്രോമിസ് പറഞ്ഞു പോയ ഒരു പ്രോമിസ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെയൊക്കെ ആളി, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പം അതിനൊക്കെ അതിൻ്റെതായ ഒരു മാന്യത ഒക്കെ കൊടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും കുറച്ചുകൂടെ എംപതറ്റിക്കൽ ആകാനും ഒക്കെ കഴിയണം. അപ്പോൾ ഓണർ ചെയ്യാൻ പഠിക്കണം. എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ടെന്നും ആ സ്പേസിനകത്തോട്ട് നമ്മൾ അനാവശ്യമായിട്ട് കടന്നു കയറരുതെന്നൊക്കെ എല്ലാവരും തിരിച്ചറിയാൻ പഠിക്കണം. ആ ഡീസൻസിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് നമ്മളൊക്കെ ക്വാളിറ്റിയുള്ള മനുഷ്യരാകുന്നത്. ക്വാളിറ്റിയുള്ള മനുഷ്യരിൽ നിന്നാണ് ക്വാളിറ്റിയുള്ള പിന്നെ തലമുറയൊക്കെ രൂപപ്പെടുന്നത്. വളരെ പ്രധാനമായൊരു കാര്യമാണ്. ഇതിനൊക്കെ നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ വളരെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. കരയാൻ പോലും ഒരു കുട്ടിക്ക് അവസരം കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് വേദന തോന്നിയ ഒരു കാര്യമാണ്. ഒരു കുഞ്ഞ് എന്നോട് പറഞ്ഞ സാറേ കരയാൻ പോലും അവസരമില്ല. വേറൊരു കുട്ടി പറഞ്ഞത് അനാവശ്യമായ കമ്പാരിസനാണ്, എപ്പോഴും ആ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയെ എന്നെയും വെച്ചുകൊണ്ട് കമ്പാരിസനാണ്, ആ വീട്ടിലെ ചേച്ചി വേറെയാണ്, ഈ വീട്ടിലെ കുട്ടി വേറെയാണ്. നമ്മൾ പാളയംകോടൻ്റെ വാഴ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പ്രതീക്ഷിക്കാവുന്നത് ഒരു പാളയംകോടൻ്റെ കൊലയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. അപ്പം അതിൽ കൂടുതലുള്ളതൊക്കെ ഒരു അഗ്രഷനാണ്, അതിൽ കൂടുതലൊക്കെ ഒരു ഇൻസൾട്ടാണ്. നമ്മൾ എന്താണോ വിതച്ചത് അതേ നമുക്ക് കൊയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. പലപ്പോഴും അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ വയ്യ. അതിന് പകരം നമ്മൾ ഇമോഷൻ വെച്ചിട്ട് കളിക്കുകയാണ്. ഇപ്പുറത്തെ നാരങ്ങയെ അപ്പുറത്തെ ഓറഞ്ച് ആക്കാനും, അല്ലെ ഇപ്പുറത്തെ ഓറഞ്ചിനെ അപ്പുറത്തെ ആപ്പിൾ ആക്കാനും ഒക്കെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അവസാനം ഒന്നിൻ്റെയും ഗുണമില്ലാത്തതായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറുകയും ചെയ്യും. ഇത്തരത്തിലുള്ള അവസ്ഥകളും അവസരങ്ങളും ഒക്കെ ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാവർക്കും സന്തോഷവും ആശംസകളും നേരുന്നു. ഹാപ്പി ലിവിംഗ്.
3: സ്ട്രൈസ് ഹ്യുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹ്യുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് സ്പ്രൈസ് ഹ്യുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: ഷൺമുഖം കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൂടെയുണ്ട് ഞാൻ സഖി. അവതരണം ഗീതു, സാങ്കേതിക സഹായം ശിവപ്രിയൻ.
2: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും കൂടെയുണ്ട് ഞാൻ സഖിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കൂടെയുണ്ട് ഞാൻ സഖിയിൽ പറയുന്നത് നമ്മൾ മുഖത്തിടുന്ന കുറച്ച് പാക്കുകളെ കുറിച്ചിട്ടാണ്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്മുടെ ചർമ്മത്തിലെ കൊളാജൻ സംരക്ഷിക്കുന്നതിലും ആ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെടുത്താതെ കാക്കുന്നതിലുമൊക്കെ റോസാപ്പൂവിന് നല്ലൊരു പങ്കുണ്ട്. റോസാപ്പൂ ഇതളിന്, അപ്പോൾ അതിന് റോസാപ്പൂ ചേർത്ത് തയ്യാറാക്കുന്ന കുറച്ച് ടിപ്സാണ് നമ്മുടെ മുഖത്തിടാൻ പറ്റുന്ന പാക്കുകളുമൊക്കെയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഒരു നാടൻ റോസാപ്പൂവിന്റെ ഇതളുകൾ മെല്ലെ ചതച്ചെടുക്കുക. ഇതിലേക്ക് അല്പം തേനും തൈരും ചേർത്ത് യോജിപ്പിച്ച് മുഖത്ത് പുരട്ടി 15 മിനിറ്റിന് ശേഷം കഴുകുക. നമ്മുടെ ചർമ്മം നല്ല സോഫ്റ്റ് ആകും, അതുപോലെ നല്ല ഫ്രഷ്നെസ് ഒരു ഫീലും കിട്ടും. അടുത്തത് ഒരു പിടി റോസാപ്പൂ ഇതൾ വെള്ളത്തിലിട്ട് ചെറു തീയിലൊന്ന് തിളപ്പിക്കാം. 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇതളുകളുടെ നിറമൊക്കെ മങ്ങും. ഇത് ചൂടാറിയ ശേഷം ബോട്ടിലാക്കി വെക്കാം. എന്നിട്ട് നമുക്കിത് ഫേസ് മിസ്റ്റ് ആയിട്ടും മോയ്സ്ചറൈസർ ആയിട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഇത് ഈ ഒരു റോസ് വാട്ടർ പുറത്തൊക്കെ പോയി വന്ന് ഒരു ക്ഷീണിച്ചു വരുന്ന സമയത്ത് ഇതൊന്ന് മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഫ്രഷ്നെസ് തോന്നും. തേൻ, മുൾട്ടാണി മിട്ടി, ഓട്സ്, തൈര്, മുട്ടയുടെ വെള്ള, അലോവേര ജെൽ എന്നിവയിൽ ഏതിനൊപ്പവും ഈ ഒരു റോസ് വാട്ടർ ചേർത്ത് വെറും 2 ചേരുവയുള്ള ഒരു നല്ലൊരു ഫേസ് പാക്ക് തയ്യാറാക്കി നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നാച്ചുറൽ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതിനാൽ റോസാപ്പൂ വിതൽ ഇട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് കുടിക്കുന്നതിനും നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു, ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത കൂടെയുണ്ട് ഞാൻ സഖിയിൽ പുതിയ ടിപ്പുമായി വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കൂടെയുണ്ട് ഞാൻ സഖി. അവതരിപ്പിച്ചത് ഗീതു, സാങ്കേതിക സഹായം ശിവപ്രിയൻ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് നായകനായ ജനനായകൻ സിനിമയുടെ കേരളത്തിലെ ബുക്കിംഗ് ഇന്ന് വൈകിട്ട് 6:00 ആരംഭിക്കും. 23 രാവിലെ 6:00 കേരളത്തിലെ ആദ്യ പ്രദർശനം. CSIR നിയന്ത്രണത്തിൽ തമിഴ്നാട്ടിലെ കാരാക്കോടിയിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബിടെക് കെമിക്കൽ ആന്റ് ഇലക്ട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് 21 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കേരള കേന്ദ്ര സർവകലാശാലയിലെ 4 വർഷ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളിൽ പ്രവേശനത്തിനുള്ള രജിസ്ട്രേഷൻ 20 വരെ നീട്ടി. CUET UGയിൽ പങ്കെടുത്തവരാണ് സർവകലാശാല വെബ്സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്യേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0467-230-9467. സ്വകാര്യ സ്വാശ്രയ ആർക്കിടെക്ചർ കോളേജുകളിലെ കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിന് പ്രവേശന പരീക്ഷാ കമ്മീഷണർ പ്രസിദ്ധീകരിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും കേന്ദ്രീകൃത പ്രക്രിയയിലൂടെ അലോട്ട്മെന്റ് നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0471-233-2120. അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ ബോർഡിൽ 2025 December 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് വാർഷിക മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങൾ മുഖാന്തരം 30 September പൂർത്തിയാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-274-9847. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ നടക്കുന്ന 20 യൂനിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിക്ക് അവധിയായിരിക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. പകരം 1 August ക്ലാസ് ഉണ്ടായിരിക്കും. നാടാർ സംഘം സംഘടിപ്പിക്കുന്ന സൌജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും നാളെ രാവിലെ 7:00 ബീച്ചിന് അടുത്തുള്ള നാടാർ സംഘം ഓഡിറ്റോറിയത്തിൽ നടക്കും. രജിസ്ട്രേഷൻ രാവിലെ 7:00 ആരംഭിക്കും. ആധാറിന്റെ പകർപ്പ് നിർബന്ധമായും ഹാജരാക്കണം. ശസ്ത്രക്രിയ ആവശ്യമുള്ളവരെ അന്ന് തന്നെ തിരുനെൽവേലിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0944749178. മറ്റൊരു നമ്പർ 0984289979. ഒരു കുട്ടിയും വിദ്യാഭ്യാസത്തിന്റെ അഭാവം മൂലം ജീവിതത്തിൽ പിന്നാക്കം പോകുകയോ കുറ്റകൃത്യങ്ങളുടെ വഴിയിലേക്ക് എത്തിപ്പെടുകയോ ചെയ്യരുത് എന്ന ലക്ഷ്യത്തോടുകൂടി കേരള പോലീസ് ഹോപ്പ് പദ്ധതി നടപ്പിലാക്കുന്നു. പഠനം മുടങ്ങിയതോ SSLC അല്ലെങ്കിൽ +2 പരീക്ഷയിൽ പരാജയപ്പെട്ടതോ ആയ 22 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് സൌജന്യമായി പഠിക്കുവാനും പരീക്ഷകൾക്ക് മികച്ച രീതിയിൽ തയ്യാറെടുക്കുവാനും ഈ പദ്ധതിയിലൂടെ അവസരമൊരുക്കുന്നു. ആത്മവിശ്വാസം വീണ്ടെടുക്കുവാനും SSLC +2 പരീക്ഷയിൽ മികച്ച വിജയം നേടുവാനും ആവശ്യമായ മാർഗനിർദ്ദേശവും പിന്തുണയും ലഭ്യമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0949-97-90-002-00. മറ്റൊരു നമ്പർ 0948-04-20-66. മറ്റൊരു നമ്പർ 0944-14-26-30. ഈ കേരളം ഡിജിറ്റൽ ഹബ് കൊല്ലം SN കോളേജ് ജംഗ്ഷന് സമീപമുള്ള മുണ്ടക്കൽ റോഡിൽ July 19 ഞായറാഴ്ച രാവിലെ 10:00 ബഹുമാനപ്പെട്ട തൊഴിൽ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കൊല്ലം മേയർ ശ്രീ എ

കെ ഹസി അധ്യക്ഷത വഹിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

അതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
1: നമസ്കാരം, കാതോട് കാതോരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ശ്രീലക്ഷ്മി എം എസ് ആണ് ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം ഒരാൾ കൂടിയുണ്ട്. ആരാണ്?
2: ഫിലോമിന.
1: ഫിലോമിന, ഫിലോമിന,
2: ഓ എന്തോ.
1: ഓക്കെ, ശനിയാഴ്ചയാണ്, പക്ഷേ വരേണ്ടത് ആരാണ് ഇന്ന്?
2: അഡ്വക്കേറ്റ് സന്തോഷ് ചേട്ടൻ.
1: ആ ഓക്കെ, അപ്പൊ കുറച്ച് ഒരു മണി തൊട്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അതുവരെ നമ്മൾ രണ്ടുപേരും ഉള്ളു അല്ലേ?
2: അല്ലേ,
1: അപ്പൊ അതുവരെ നമുക്ക് കുറച്ച് ഗാനങ്ങളൊക്കെ കേട്ട്
2: വിശേഷങ്ങളൊക്കെ പറഞ്ഞു.
1: ഫോൺ നമ്പർ പറഞ്ഞു.
2: 9809 0 4 0 4 7 4 2 9 3 11 11.
1: നമ്മള് പെട്ടെന്ന് വാട്സ്ആപ്പ് മെൽഡിയുടെ ഒരു ഇതായി അല്ലേ? കുഴപ്പമില്ല. 0 4 7 4 2 9 3 1 1 1 1 ഈ നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ചോ. കാതോട് കാതോടത്തിൽ നല്ല നല്ല ഗാനങ്ങളൊക്കെ കേൾക്കാം അല്ലേ. ആദ്യത്തെ കോൾ ഉണ്ട്.
2: ഹലോ.
3: ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ബീച്ചിനടുത്ത് നിന്ന് രാജു ആണ്.
2: നമസ്കാരം ചേട്ടാ, പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: രാജേട്ടാ, ആരടുത്താണ് സംസാരിക്കുന്നേ എന്ന് മനസ്സിലായിരുന്നോ ഇപ്പോ?
3: ഞാൻ റേഡിയോ വിധിയെക്കൂടെ കേൾക്കാൻ ഒരു സൗണ്ട് കുറവായിട്ട് തോന്നുന്നു. പക്ഷേ ഞാൻ റേഡിയോ അകത്ത് വെച്ചിരിക്ക, ചെറിയ സൗണ്ടിലേ.
1: ശരി,
3: അപ്പൊ പിന്നെ കേൾക്കണമെങ്കിൽ റേഡിയോ കൂടെ അറച്ച് പറഞ്ഞാ കേൾക്കാം.
1: ശരി, ഇപ്പൊ ഞാൻ ശ്രീലക്ഷ്മിയാണ്, പക്ഷെ രാജേട്ടൻ സംസാരിച്ചത് ഫിലോമിനെ അടുത്താണ്.
3: ശബ്ദം കേട്ടോട്ടെ, മനസ്സിലായിരുന്നു. ഇത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. ഞാനൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പാട്ട് നമ്മുടെ ഇരേകരത്ത് നടക്കുന്ന ചന്ദ്രേട്ടത്തിക്കാണ്. ചന്ദ്രേട്ടത്തിയുടെ ബർത്ത്ഡേ.
1: അതെ അതെ,
3: ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ചന്ദ്രേട്ടത്തി.
1: ഓക്കെ രാജേട്ടാ, അപ്പോ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെയും
2: ജന്മദിനാശംസകൾ
1: പാട്ട് കേൾക്കണ്ടേ?
2: ഓക്കെ, കേട്ടിട്ട്
1: പാട്ട് കേൾക്കാം.

0: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. അപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കാൻ വിളിച്ചോളൂ 0474-2931-1111. അപ്പോൾ നമ്മുടെ അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ വള്ളീധരൻ പിള്ള പെരുമൻ. മാഡത്തിനും ശ്രീലക്ഷ്മി മാഡത്തിനും നമസ്കാരം.
2: നമസ്കാരം. ഓക്കെ, മുരളീധരൻ പിള്ള ചേട്ടാ, സുഖല്ലേ? ഓക്കെ, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. എന്നാലും ഫിലോമിന നമ്മളെ പരിപാടിയിലൊക്കെ ആദ്യമായിട്ടൊക്കെ വരുന്ന ഒരാളാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചേട്ടനോട് സംസാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഫിലോമിന ആയിട്ടൊക്കെ സംസാരിച്ചോളൂ വിശേഷങ്ങളൊക്കെ.
1: അതെ, ഫിലോമിന ഇതുവരെ നമ്മുടെ അണ്ടറിലുള്ള പരിപാടിയല്ലായിരുന്നു, അറിയിപ്പുകള്
2: ഗ്രീറ്റിംഗ്സിലുണ്ടായിരുന്നു, വാട്സ്ആപ്പ് മെലഡിയിലുണ്ടായിരുന്നു.
0: ഈ മേഖലയിലോട്ട് ഞാൻ അങ്ങ് കേറിയില്ല,
2: കാതോട് കാതോടത്തിലേക്ക് വന്നിരിക്കുകയാണ്.
0: അതെ, എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ ദാസ്. എന്താ ചേട്ടാ,
1: ട്രെയിനിങ് പാസ്സായി വരാന്?
2: ഓക്കെ, എങ്ങനെ ഉണ്ടെന്നപ്പോ ചേട്ടൻ തന്നെ പറയണം. അങ്ങ് ചെയ്തിട്ട് എന്തായാലും സംസാരിച്ചോളൂ, വിശേഷങ്ങളൊക്കെ സംസാരിച്ചോളൂ,
0: പറഞ്ഞോളൂ ചേട്ടാ. സുഖമായിട്ടിരിക്കുന്നു.
1: പിന്നെ ഇപ്പൊ രാമായണ മാസമല്ലേ?
0: അതെ.
1: അകരം രാമായണത്തോട് ബന്ധപ്പെട്ട ഒരു പദ്യം ഇതല്ല.
2: ആയിക്കോട്ടെ.
1: ലങ്കാദഹനം എന്ന പാഠത്തിലെ ഒരു പദ്യമാണ്.
2: ഓക്കെ.
1: വദനം അവികരതരണമല്ല ശൗര്യാസ്പദം, വനരന്മാർക്ക് വൽമേൽ ശൗര്യമാകുന്നു. പരമതിന്നു ചെറി വസനേനവാൽ വസിച്ച കണ്ണി കൊളുത്തി പുരത്തിലെല്ലടവും. രജനി ചര പരിവിടൻ എടുത്തു വാദ്യം കൊട്ടി, രാത്രിയിൽ വന്നു ഒരു കള്ളനെന്നിങ്ങനെ. നിഖില ദിശ പതരുമ്പോ കേൾക്കുമാർ ഉച്ചത്തിൽ, നിളെ വിളിച്ചു പറഞ്ഞു നടത്തുവൻ. കുലകദഹൻ ഇവൻ അരിക നിസ്തേജനു താൻ, കൂട്ടത്തിൽ നിന്നു നീക്കിയതിങ്കപ്പിക്കുലം. ദശവദന വചനം ഇതു കേട്ടു രക്ഷംകുലം. ീലത കൈവിട്ടു വാദാത്മജനവാൾ, ഇരല സഹൃദാതി സംസിക്ത വസ്ത്രങ്ങളാൽ. തീവ്രം തെരുതരച്ചുറ്റുന്ന അതുലബലൻ അമിത രസം അവിടെ മരുവീടിനാൻ. അത്യേകസ്തൂലമായിരു വാഴ്തതാ വസനഗണം അഖിലവും ഒടുങ്ങിച്ചമഞ്ഞത്. വാലുമതിവ ശേഷിച്ചത് പിന്നെയും നിഖില നിലയന നിഖിത പട്ടാമ്പരങ്ങളും. നീളത്തിരിഞ്ഞുകൊണ്ടൊന്നു ചുറ്റിയിടിനാൻ. ഓക്കെ
0: ഓക്കെ ചേട്ടാ, അപ്പം നമുക്ക് ചേട്ടൻ പറഞ്ഞ ഗാനം കേട്ടാലോ? ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. അപ്പൊ നമുക്ക് ഗാനത്തിലേക്ക് പോയിട്ട് തിരികെ വരാം.

0: നീറ്റ് സ്കോർ കുറവാണോ? എങ്കിലും ഒരു ഡോക്ടർ ആകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ജൂലൈ 19 ഞായറാഴ്ച കൊല്ലം നാണി ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ബൃഹത്തായ ഗ്ലോപാസ് സ്റ്റഡി അബ്രോഡ് മെഗാ ഇവന്റിൽ പങ്കെടുക്കൂ. റഷ്യ, ജോർജിയ, അർമേനിയ തുടങ്ങി 15-ലധികം രാജ്യങ്ങളിൽ 100% ഗ്യാരണ്ടീഡ് MBBS അഡ്മിഷൻ, ഒപ്പം സ്കോളർഷിപ്പും എഡ്യൂക്കേഷൻ ലോൺ സപ്പോർട്ടും ലഭിക്കുന്നു. രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നവർക്കായി 100%, 50%, 25% സർപ്രൈസ് സ്കോളർഷിപ്പ് സമ്മാനങ്ങളും കാത്തിരിക്കുന്നു.
1: പ്രവേശനം സൗജന്യം. കോൾ 7999 4 9 2 7 7. ഗ്ലോപാസ് സ്റ്റഡി അബ്രോഡ്.
2: AV മാർബിൾസ് മൺസൂൺ മെഗാ ഡിസ്കൗണ്ട് സെയിൽ. ഖജാരിയ സൊമാനി കമ്പനികളുടെ ഡിസ്കണ്ടിന്യൂഡ് ടൈൽസ് ബാലൻസ് സ്റ്റോക്ക് ഐറ്റംസ് വിറ്റഴിക്കൽ മേള. 2-1, 1.5-1, 15-10, 1-1 ടൈലുകൾ സ്ക്വയർ ഫീറ്റ് 10 രൂപ മുതൽ വിൽപ്പനയ്ക്ക്. വ്യാവസായിക ആവശ്യങ്ങൾക്കും ടെമ്പററി കൺസ്ട്രക്ഷനും ലോ കോസ്റ്റ് കൺസ്ട്രക്ഷനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. വിശ്വസ്തത, വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. AV മാർബിൾസ് സിൻസ് 1999, തട്ടാമല ജംഗ്ഷൻ, കൊല്ലം. കോൾ 9957 5 2 8 7 9.
3: കേട്ടുകൊണ്ടിരിക്കുന്ന കാതോട് കാതറാണ് തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഈ നമ്പറിലേക്ക് പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോളൂ. സമയം 12:16 ആയിരിക്കുന്നു. അപ്പോൾ ശ്രീലക്ഷ്മി MS
4: കൂടെ ഫിലോമിനയും.
3: ഓക്കെ, അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
5: ഹലോ,
3: നമസ്കാരം.
5: നമസ്കാരം.
3: ആരാ ഇത്?
5: ഞാൻ സീന.
3: എന്താണ് ഒരു ചിരി, ഒരു നാണം ഒക്കെ? എന്തോ ഉണ്ട്. എന്നാലും ആദ്യമായിട്ട് അങ്ങനെ കിട്ടുവാണോ?
5: അല്ല, ഞാൻ മിക്കവാറൊക്കെ വിളിക്കും.
3: ജോലി സ്ഥലത്തു നിന്നാണോ ഇപ്പൊ സംസാരിക്കുന്നേ?
5: അല്ല, ഞാൻ വീട്ടിലിരിക്കുന്നു.
3: ആഹാ, അത് ശരി.
4: കിട്ടിയതിന് സന്തോഷമാണോ ഇപ്പം?
5: ഇന്നലെയൊക്കെ ഞാൻ നോക്കി കിട്ടിയില്ല. പലപ്പോഴും നോക്കും, പക്ഷെ കിട്ടാറില്ല.
3: ഓഹോ,
5: ചിലപ്പോഴൊക്കെ.
3: ഓക്കെ, പിന്നെ അപ്പൊ എന്തായാലും ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞു, റേഡിയോ കേട്ടിരിക്കുകയാണ്.
5: ഓ, റേഡിയോ കേട്ടിരിക്കുന്നു.
3: എല്ലാ പരിപാടിയും കേക്കോ?
5: ആ, കൂടുതൽ കാതോട് കാതോരം. പിന്നെ രാത്രിയിലൊക്കെ സോങ്സ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു റേഡിയോ.
3: ഓ, എത്ര മണിവരെ കേക്കും രാത്രിയിലപ്പോ?
5: രാത്രി ചെലപ്പോ ഞാനൊരു ചെലപ്പോ ഒരു 8:30-10 ഇരുന്ന് ഓരോ പാട്ട് കേൾക്കുമ്പോഴും എനിക്ക് പാട്ടിക്കത് ഭയങ്കര ഇഷ്ടം.
3: ഓരോ പാട്ട് കേൾക്കുമ്പോ അടുത്ത പാട്ട് കഴിഞ്ഞ് ഉറങ്ങാം എന്ന് വിചാരിക്കും. അപ്പൊ വിചാരിക്കും അടുത്ത പാട്ട് വരുമ്പോ അത് നല്ല പാട്ടാണ്, പിന്നെ അടുത്ത പാട്ട് കൂടെ കഴിയട്ടെ. ഓക്കെ ഓക്കെ. പാട്ട് പാടുവോ കൂട്ടത്തി?
5: പാടുന്നൊന്നുമില്ല.
3: അല്ല, റേഡിയോയില് പാട്ട് കേൾക്കുമ്പോ മൂളി പാട്ട് പാടില്ല, അതിനോടൊപ്പം ഇങ്ങനെ പാടില്ല. ഓക്കെ, എന്താ നേരത്തെ ജോലിക്ക് എങ്ങനെ പോയിരുന്നോ?
5: ഇല്ല, ഒന്നും പോയില്ല.
3: പോയിരുന്നില്ല. വീട്ടില് പിന്നെ എങ്ങനെയാ, കുട്ടികളൊക്കെ പഠിക്കാൻ പോയോ?
5: ആ, പിന്നെ ആങ്ങളുടെ ഒരു കുഞ്ഞ്, അവളോ ഇരുമ്പോ ഉണ്ട്, അതാ ഇപ്പൊ ചിരിച്ചോണ്ട്. ഞാൻ പറഞ്ഞു അപ്പൊ വിളിക്കട്ടെന്ന് പറഞ്ഞ്.
3: ഓക്കെ, കുഞ്ഞിന്
5: പിന്നെ ഒരാള് മമ്മയായിട്ട് പുറത്തോട്ട് പോയി.
3: ഇപ്പം അടുത്തുള്ള കുഞ്ഞിന് ഇപ്പൊ എത്ര വയസ്സായി?
5: മോക്ക് ഇപ്പം ഒന്നി പഠിക്കുന്നു, 6 വയസ്സ്.
3: 6 വയസ്സ്. എന്താണ് പേര് കുഞ്ഞിന്റെ?
5: മോളുടെ പേര് ജുവൽ.
3: ജുവൽ, ജുവൽ കുട്ടി കേട്ടോണ്ടിരിക്കാണോ? വയ്യാന്നോ? അയ്യോ, ഈ കുട്ടികളുടെ പരിപാടി ഉണ്ട് ഞായറാഴ്ചകളിൽ രാവിലെ. വിളിക്കാനൊക്കെ പറയണം ജുവലിനോട് കേട്ടോ.
5: ഞാനത് പറയും രണ്ടുപേരോടും പറയും, പക്ഷെ രണ്ടുപേരും കേൾക്കത്തില്ല.
3: കേൾക്കുന്നില്ല അല്ലേ? ഓക്കെ, പതുക്കെ പതുക്കെ വിളിപ്പിക്കും. അപ്പൊ പിന്നീട് അവര് തന്നെ വിളിച്ചോളും കേട്ടോ. ഒരു പ്രാവശ്യം വിളിച്ചു കിട്ടിയാൽ മതി, പിന്നെ ഞങ്ങൾ വിളിപ്പിച്ചോളാം. ഓക്കെ, ഏതായാലും ജുവൽ മോളെ കേൾക്കുന്നുണ്ടല്ലോ, വിളിക്കണം കേട്ടോ.
5: പറഞ്ഞോട്ട്.
4: പിന്നെ ഏത് പാട്ടാ ചേച്ചി എന്ന് ചോദിച്ചേക്കുന്നേ?
5: ഞാൻ ഇന്ന് ജാനകി അമ്മയുടെ എന്നിട്ടും നീ പാടിയില്ലല്ലോ.
4: ചേച്ചി പാടുന്നുണ്ടോ ഈ പാട്ട്?
5: ഇല്ലില്ല.
3: ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ആ പാട്ട് കേൾക്കാം കേട്ടോ. വിളിച്ചതിന് സന്തോഷം.

0: ഓക്കേ, അപ്പൊ നമ്മുടെ വാർത്തയ്ക്കുള്ള സമയം കൈക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു കോളിൽ കൂടെ പോയാലോ.
1: കേട്ടോണ്ടിരിക്കുന്നത് കാതോട് കാതോരം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. അപ്പൊ വാർത്തയ്ക്ക് മുമ്പ് നമുക്ക് പെട്ടെന്ന് ഒരു കോൾ കൂടി എടുക്കാം അല്ലേ.
0: ഹലോ, ഹലോ,
2: നമസ്കാരം.
0: പറഞ്ഞോളൂ ചേച്ചി, പേരെന്താണ്?
2: ഷെറിൻ.
0: ആ, തയ്യലൊക്കെയുണ്ടോ? ഒപ്പം വന്നു തുടങ്ങി അല്ലേ. അപ്പൊ ഇഷ്ടംപോലെ വന്നിട്ട് വരുമായിരിക്കുമല്ലോ. ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടോ അപ്പൊ തയ്യലൊക്കെ? കുഴപ്പമൊന്നുമില്ല. അപ്പൊ എത്ര മണിവരാണ് ചേച്ചി? രാത്രി വരെ അതോ വൈകിട്ട് വരെയൊക്കെ ഇരുന്ന് തയ്ക്കുവോ? അപ്പൊ വീട്ടിൽ തന്നെയാണോ ഇരുന്ന് തയ്ക്കുന്നതോ കട ഇട്ടിട്ടുണ്ടോ? അടുത്താണോ? അടുത്താണോ കടയും വീടും ആയിട്ട്? എന്താ, വണ്ടി ഉണ്ടോ ചേച്ചിക്ക്?
1: പ്രിയദർശിനി ബസ്സിലാണോ ചേച്ചി പോകുന്നേ? പ്രിയദർശിനി ബസ്സിലാണോ പോകുന്നേ?
2: പ്രിയദർശിനി ബസ്സൊന്നും കിട്ടത്തില്ല.
1: കിട്ടത്തില്ല. ഓക്കെ. പ്രിയദർശിനി ബസ്സിന്റെ ആ ഒരു സമയം നോക്കി ആ ഒരു ഇതിൽ പോവാണെങ്കിൽ കുറച്ച് ലാഭമല്ലേ?
2: പ്രിയദർശിനി ബസ് നമ്മളിപ്പോ നമ്മള് വെറുതെ സർക്കാരിനെ ഇതാക്കണ്ടോ? പത്ത് രൂപ കൊടുത്താലും കുഴപ്പമില്ലെന്ന്
1: വിചാരിക്കും. സർക്കാര് നമുക്ക് തന്നെയാണ്.
2: സർക്കാര് തന്നതാണെങ്കിൽ പ്രൈവറ്റുകാര്
1: അതുകൊണ്ട് പ്രൈവറ്റ് ബസ്സിലേ പോവും.
0: അല്ല, അത്യാവശ്യ ഘട്ടങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം.
1: അതെ,
2: അങ്ങനെ മാത്രം.
1: അതെ അതെ. ഓക്കെ ചേച്ചി, പറഞ്ഞത് വളരെ ശരിയാണ്. ഓക്കെ, അപ്പൊ അതെല്ലാം നമുക്ക് പാട്ട് കേൾക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ വാർത്തയ്ക്കുള്ള സമയമായിരിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക്
0: വാർത്ത കേട്ടിട്ട് ഒരു മണിക്ക് കേട്ടുമുട്ടാം.
1: ഒപ്പം അഡ്വക്കേറ്റ് സന്തോഷം ഉണ്ടായിരിക്കും. അപ്പോൾ പരിപാടിയിൽ നിന്നും വിട പറയുന്നു, ടാറ്റ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്,
0: ഫിലോമിന പിയേഴ്സ്.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ. രാജ്യത്തിന് അഭിമാനമായി ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് അടുത്ത മാസം 18 തുടക്കമാകും. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണ് ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം നാളെ ലോഡ്സിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷിയോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് അല്പം മുൻപ് വിക്ഷേപിച്ചു. മിഷൻ ആഗമൻ ദൌത്യത്തിന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് ആണ് റോക്കറ്റ് വികസിപ്പിച്ചത്. രാജ്യത്തെ ബഹിരാകാശ മേഖലയിൽ പുതിയ അവസരങ്ങൾ തുറക്കാൻ ഇത്തരം ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ദിവസങ്ങളായി നിരാഹാര സമരം നടത്തിവരികയായിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വിദഗ്ധ വൈദ്യോപദേശവും ഡൽഹി ഹൈക്കോടതി ഉത്തരവും കണക്കിലെടുത്താണ് മതിയായ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് മുഖ്യമന്ത്രി ബി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈഓവർ, 2 പാലങ്ങൾ എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BM&BC നിലവാരത്തിലാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്. മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് സംസ്ഥാനത്തുടനീളം വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: ഓപ്പറേഷൻ തൂഫാൻ ഇന്ന് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായി മാറുകയാണ്. രാസലഹരിയും ലഹരിയും കേരളത്തെ തകർക്കുന്ന ഈ സന്ദർഭത്തിൽ അതിൽ നിന്ന് നമ്മുടെ യുവ തലമുറയെ രക്ഷിക്കാൻ കേരള പോലീസ് ജനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവരുടെയും പിന്തുണ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഈ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നത്.
0: ഓപ്പറേഷൻ തൂഫാനോടനുബന്ധിച്ചുള്ള കൊയിലാണ്ടി നിയോജക മണ്ഡല തല ക്യാമ്പയിൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് ഉച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. ചിങ്ങപുരം CKG MHSL നടക്കുന്ന പരിപാടിയിൽ ഷാഫി പറമ്പിൽ MP പങ്കെടുക്കും. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പം 8 കമ്പം മലയോര പാത തുടർന്നു. തമിഴ്നാട്ടിലെ തേനി ജില്ലയെ കേരളത്തിലെ ഇടുക്കി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോര പാതകളിലൊന്നായ കമ്പം 8 റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ഒരു മാസം മുൻപാണ് ആരംഭിച്ചത്. കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് 20 ദിവസത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാകും. ചടങ്ങിന്റെ ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. ഇന്ന് രാവിലെ ക്ഷേത്രത്തിലെ പ്രധാന ഊട്ടുപുരയിൽ അടുപ്പിൽ അഗ്നിപകരൽ ചടങ്ങ് നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: സെപ്റ്റംബർ 16 വരെ നടക്കുന്ന വള്ളസദ്യകാലത്തിന് പള്ളിയോടക്കരക്കാരെ സ്വീകരിക്കാൻ ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്നു രാവിലെ പ്രധാന ഊട്ടുപുരയിൽ പാൽപായസമൊരുക്കി ഗണപതിക്കും പാർത്ഥസാരഥിക്കും സമർപ്പിച്ചതോടെ പാചകപ്പുരകൾ ഉണർന്നു. 20 സദ്യാലയങ്ങളാണ് ഉള്ളത്. 500 വള്ളസദ്യകളാണ് ഇതുവരെ ബുക്ക് ചെയ്തിട്ടുള്ളത്. നാളെ 10 വള്ളസദ്യകൾ നടക്കും. റാന്നിപ്പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങളാണ് ഇക്കുറി വള്ളസദ്യയിൽ പങ്കെടുക്കുക. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. പവർ കട്ടിന് കാരണം മൺസൂൺ മഴയിലുണ്ടായ കുറവാണെന്ന് പറഞ്ഞ് സർക്കാരിനെ കൈയൊഴിയാനാവില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. മുടക്കമില്ലാതെ വൈദ്യുതി നൽകാൻ സാധിക്കാത്തിടത്ത് നിക്ഷേപവും പുതിയ തൊഴിലവസരങ്ങളും സ്റ്റാർട്ടപ്പുകളും വളരില്ലെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിലെ 3 സ്ഥാനക്കാരെ നാളെ അറിയാം. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ലൂസേഴ്സ് ഫൈനൽ കേവലം 3 സ്ഥാനം ഉറപ്പിക്കാനുള്ള ഒരു മത്സരം മാത്രമല്ല, സെമിയിൽ പൊരുതി വീണെങ്കിലും രാജ്യത്തിന് അഭിമാനം വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ്. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള കാൽപന്ത് യുദ്ധം നഷ്ടമായ ഒരു ഫൈനലിന്റെ വീര്യമുള്ളതാണ്. ഒരു ഭാഗത്ത് പരമ്പരാഗത വൈരികളോട് കാലിടറിയ ഫ്രാൻസ്, എതിരാളികൾ നിലവിലെ ചാമ്പ്യന്മാരോട് കോർത്ത് കീഴടങ്ങിയ ഇംഗ്ലണ്ട്. സുവർണ കിരീടം നഷ്ടമായെങ്കിലും പക്ഷേ ഒരു യുദ്ധം ഇപ്പോഴും ബാക്കിയാണ്. മെസ്സിയെ മറികടന്ന് ഗോൾഡൻ ബൂട്ട് അണിയാനുള്ള അവസാന അവസരം എംബാപ്പയ്ക്കോ ഹാരിക്കേനോ. മുറിവേറ്റ 2 കടുവകൾ നേർക്കുനേർ നിൽക്കുന്ന അവസാന വേട്ടയാണിത്. തോറ്റവൻ പോലും തലയുയർത്തി മടങ്ങാൻ നടത്തുന്ന അവസാന പോരാട്ടം.
0: ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ 3 അവസാനത്തെയും മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ലോഡ്സിലാണ് മത്സരം. പരമ്പരയിൽ ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകൾക്കും പരമ്പര സ്വന്തമാക്കാൻ നാളത്തെ മത്സരം നിർണായകമാണ്. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ 3 ചരമവാർഷികം ഇന്ന്. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി അങ്കണത്തിൽ നടന്ന സ്മൃതി സമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം ജനസേവനത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശൻ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തും. ജൻ വിശ്വാസ് ഭേദഗതി നിയമം 2026 കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിൽ നടന്ന പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടിയെടുത്തു. 600 പിഴയടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7,000 പിഴയും 1 ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ മൺസൂൺ ബമ്പർ നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 2 നടക്കും. വിവിധ ജില്ലകളിലായി ഇതിനകം 40,00,000 ടിക്കറ്റുകളാണ് വിറ്റഴിച്ചത്. 10 കോടി രൂപയാണ് 1 സമ്മാനം. സംസ്ഥാന ലോട്ടറിയുടെ പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളിൽ നിന്ന് ടിക്കറ്റ് വാങ്ങുകയോ പണം നൽകുകയോ ചെയ്യരുതെന്ന് ലോട്ടറി വകുപ്പ് ഡയറക്ടർ. വിവിധ ഫീസുകൾ, GST, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുടങ്ങിയവയ്ക്കായി പണം ആവശ്യപ്പെട്ടാൽ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. രാജ്യത്തിന് അഭിമാനമായി ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് അടുത്ത മാസം 18 തുടക്കമാകും. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണ് ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം നാളെ ലോഡ്സിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: നീറ്റ് സ്കോർ കുറവാണോ? എങ്കിലും ഒരു ഡോക്ടറാകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ജൂലൈ 19 ഞായറാഴ്ച കൊല്ലം നാണി ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ബൃഹത്തായ ഗ്ലോപാ സ്റ്റഡി അബ്രോഡ് മെഗാ ഇവന്റിൽ പങ്കെടുക്കൂ. റഷ്യ, ജോർജിയ, അർമേനിയ തുടങ്ങി 15 രാജ്യങ്ങളിൽ 100% ഗ്യാരണ്ടീഡ് MBBS അഡ്മിഷൻ, ഒപ്പം സ്കോളർഷിപ്പും എഡ്യൂക്കേഷൻ ലോൺ സപ്പോർട്ടും ലഭിക്കുന്നു. രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നവർക്കായി 100%, 50%, 25% സർപ്രൈസ് സ്കോളർഷിപ്പ് സമ്മാനങ്ങളും കാത്തിരിക്കുന്നു.
1: പ്രവേശനം സൗജന്യം. കോൾ 7999 4 9 2 7 7. ഗ്ലോപാ സ്റ്റഡി അബ്രോഡ്.
2: AV മാർബിൾസ്, ഓണം പ്രമാണിച്ച് എല്ലാ പർച്ചേസിനും ആകർഷകമായ ഓഫറുകൾ. ടൈലുകൾ ഏറ്റവും കുറഞ്ഞ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്വന്തമാക്കാം. നിങ്ങളുടെ ബിൽഡിംഗിന്റെ വർക്കുകൾ തുടങ്ങും മുന്നേ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. വിലക്കുറവ് വാക്കുകളിലല്ല, അനുഭവിച്ചറിയോ. ഐശ്വര്യപൂർണമാകട്ടെ നിങ്ങളുടെ വീടും മനസ്സും. വിശ്വസ്തത, വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. AV മാർബിൾസ് സിൻസ് 1999, തട്ടാമല ജംഗ്ഷൻ, കൊല്ലം. കോൾ 9999 5 2 8 7 9.

0: സീതാരാമൻ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം PV സിന്ധു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്ത് പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു.
1: 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0.
0: മിഷൻ ആഗമന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ചെടുത്തതാണ് വിക്രം 1. ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടമാണ് ഇതിലൂടെ കൈവരിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായിയുടെ സ്മരണാർത്ഥമാണ് വിക്രം 1 പേര് നൽകിയിരിക്കുന്നത്. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ ചരിത്രപരമായ അധ്യായമാണ് ഈ ദൌത്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു. ബഹിരാകാശ മേഖലയിൽ പുതിയ അവസരങ്ങൾ തുറക്കുന്നതിനൊപ്പം രാജ്യത്തെ യുവാക്കളുടെ കഴിവ്, ദൃഢനിശ്ചയവും പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ദൌത്യമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ല നയം വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന ഫോഴ്സസ് ഫസ്റ്റ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദികളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ഇന്ത്യയ്ക്ക് മടിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ധൂർ ഇതിന് ലോകം കണ്ട മികച്ച ഉദാഹരണമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയെ

0: working towards giving you that strength. Boundaries don't seem to matter with technology the way in which it is taking over our life. So technology actually has done such a shake-up to the ways in which we look at ourselves, our businesses and our economy.
1: 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പനാമ വിദേശകാര്യമന്ത്രി നാളെ ഇന്ത്യയിലെത്തും. തിങ്കളാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അദ്ദേഹം സന്ദർശിക്കും. ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ പ്രതിഷേധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ന്യൂഡൽഹിയിൽ നിരാഹാര സമരം നടത്തിവന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ വൈദ്യചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് വിദഗ്ധ വൈദ്യോപദേശമനുസരിച്ചാണ് വാങ്ചുക്കിനെ മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാ ക്ലേശത്തിന് വലിയ ആശ്വാസമാകും. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികം വിപുലമായ പരിപാടികളോടെ സ്മൃതിദിനമായി ആചരിച്ചു. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപള്ളി അങ്കണത്തിൽ നടന്ന സ്മൃതി സമ്മേളനം AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തും. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പംമെട്ട് കമ്പം മലയോരപാത തുറന്നു. ഇന്ന് രാവിലെ 6 മണിക്കാണ് പാത തുറന്നു നൽകിയത്. വിശദാംശങ്ങളിലേക്ക്.
3: തമിഴ്നാട്ടിലെ തേനി ജില്ലയെ കേരളത്തിലെ ഇടുക്കി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോര പാതകളിലൊന്നായ കമ്പംമെട്ട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം 1 മാസം മുമ്പാണ് ആരംഭിച്ചത്. 18 ഹെയർപിൻ വളവുകളുള്ള ഈ ചുരം പാതയിലെ ഡ്രെയിനേജ് നിർമ്മാണവും സംരക്ഷണ ഭിത്തികൾ കെട്ടുന്ന ജോലികളുമാണ് പൂർത്തിയാക്കിയത്. റോഡ് അടച്ചിട്ടതോടെ നിത്യേന ഈ പാതയെ ആശ്രയിക്കുന്ന 1000 കണക്കിന് തോട്ടം തൊഴിലാളികളും പൊതുജനങ്ങളും കടുത്ത യാത്രാ ദുരിതത്തിലാണ്. റോഡ് കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ടിപ്പർ ലോറി ഉൾപ്പെടെയുള്ളവയ്ക്ക് അടുത്ത 20 ദിവസത്തേക്കാണ് നിരോധനം. ബസ്സുകൾ, ജീപ്പുകൾ, മറ്റു വാഹനങ്ങൾ എന്നിവയെ റോഡ് ഉപയോഗിക്കാൻ അനുവദിക്കുമെന്ന് തമിഴ്നാട് റോഡ് വിഭാഗം അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യകാലത്തിന് നാളെ തുടക്കമാകും. ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തുടനീളം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെൻ യു ഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്. ആദ്യ സെറ്റ് 21-19 സിന്ധു സ്വന്തമാക്കിയിരുന്നു. രണ്ടാം സെറ്റിൽ സിന്ധു 15-10 മുന്നിട്ട് നിൽക്കുമ്പോഴായിരുന്നു ചൈനീസ് താരത്തിന്റെ പിന്മാറ്റം. നാളെ നടക്കുന്ന ഫൈനലിൽ സിന്ധു ജപ്പാന്റെ അകാനി യമാഗുച്ചിയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 3ാം സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. ലോർഡ്സിൽ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര രോഹിത് ശർമ്മയുടെ അവസാന അന്താരാഷ്ട്ര മത്സരമാകുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ BCCI തള്ളി. ഇംഗ്ലണ്ടിനെതിരായ ഏകദിനത്തിന് ശേഷവും രോഹിത് ശർമ്മ ഇന്ത്യയ്ക്കായി കളിക്കുമെന്ന് BCCI അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗൌ എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ജൻ വിശ്വാസ് ഭേദഗതി നിയമം 2026-ന് കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ ടിക്കറ്റ് പരിശോധനാ ഉദ്യോഗസ്ഥരുടെയും റെയിൽവേ സംരക്ഷണ സേനയുടെയും പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടിയെടുത്തു. 600 രൂപ പിഴയടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7000 രൂപ പിഴയും 1 ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി

സമീപമുള്ള ജുമാഗട്ടിലെ ബി എസ് എഫിന്റെ 18th ബറ്റാലിയൻ ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന അദ്ദേഹം ബി എസ് എഫ് ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. ബഹിരാകാശത്തേക്ക് കുതിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1. സ്കൈറൂട്ടിന്റെ മിഷൻ ആഗമൻ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാകുന്നതിൽ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം പി വി സിന്ധു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: തീരധ്വനി. കടലാഴങ്ങളിൽ ജീവിതം തിരയുന്നവർ. ഉപ്പുകാറ്റിൽ കരുവാളിച്ച മുഖങ്ങളിൽ ഒളിപ്പിച്ചുവെച്ച സങ്കടങ്ങൾ. തീരത്തെ നേരിന്റെ ശബ്ദം.

ചൊവ്വാഴ്ച രാത്രി 7 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാവിലെ 11 മണിക്കും. തീരം ഉണരുന്നു, നാട് കേൾക്കുന്നു. ഇത് തീരധ്വനി.

0: padap padap padap pada sari sadap padap padap padap pada sari sadap pada sada sari sari mari mari sadap. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാതോട് കാതരം തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് സന്തോഷ് ഇന്ന് ചില കാര്യങ്ങൾ മൂലം, അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ മൂലം ഇന്നിപ്പോൾ നമ്മുടെ കാതോട് കാതരത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതല്ല എന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹം മറ്റൊരു ദിവസം ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങളൊക്കെ കേൾക്കാത്തതായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇന്നത്തെ 3 മണി വരെ ഇനി പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാനായിരിക്കും ഉണ്ടായിരിക്കുക. ശ്രീലക്ഷ്മി എം എസ്, വിളിക്കേണ്ട നമ്പർ 0479 3111 കോളുണ്ട്. ഹലോ,
1: ഹലോ, നമസ്കാരം ഫീസമോനെ.
0: നമസ്കാരം ഭാസ്കരൻ ചേട്ടാ.
1: എന്തോ
0: അറ്റേ മോള് ഇവിടെ ഉണ്ട്, ആളിവിടെ അടുത്ത് ഇരുപോണ്ട്. ആള് ഇപ്പൊ സംസാരിക്കില്ല, പക്ഷെ എനിക്ക് ഒന്ന് ഭാസ്കരൻ ചേട്ടന്റെ കോളൊക്കെ എടുത്ത് കണക്ട് ചെയ്ത് പാട്ടൊക്കെ ചോദിച്ചത് ഫിലോമിനയാണല്ലോ. ആ പറഞ്ഞോ.
1: ചൊവ്വാഴ്ച ബുധനാഴ്ച നിയമം എഴുതുവാറുണ്ടല്ല മോള്, അതിഗംഭീരമാണ് കേട്ടോ.
0: ഓ, ഫിലോമിന ഗംഭീരമാണെന്ന്.
1: എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്, എല്ലാവർക്കും.
0: ആണോ?
1: ആവശ്യമുള്ളതാണത്.
0: ഓക്കേ, അതില് ഒരാള് കൂടി അതിനകത്തുണ്ട്.
1: ആ ഉണ്ട്, എന്നാലും തുടക്കം.
0: ആ അതെ,
1: അതുകൊണ്ട് എല്ലാവരും സന്തോഷം.
0: ഓക്കെ, അവർ രണ്ടുപേരും കൂടെയാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഓക്കെ, നിമ്മിയും ഫിലോമിനയും കൂടെ ആണ് ആ പരിപാടി ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ഇഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, പാടിക്കോ.
1: മന്ദാരം തുളസി പിച്ചകമലകൾ ചർത്തി ഗുരുവായൂരപ്പനെ കണി കാണേണം. മയിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തുകിൽ ചുറ്റിക്കൊണ്ടും മഴലൂരിക്കൊണ്ടും കണി കാണേണം. അകലിയ മാണി എന്റെ അശ്രു വീണു കുതിർന്നൂരി അവിൽ പൂരി കൈക്കൊള്ളുവാൻ കണി കാണണം. പക ചത്തു കഴിയുമ്പോൾ വാസന പൂവണിയുമ്പോൾ പൂവിയമാറുക്കുന്നു ചുടൽ കാണണം. തെറ്റി മന്ത്രം തുളസി പിച്ചകമാലകൾ ചർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം.
0: ഓക്കേ,
1: സീത മുഖം മറ്റേ മുഖം
0: ഫിലോമിനിക്കും
1: രേഷ്മയ്ക്കും എല്ലാവർക്കും കൂടെയാണ്.
0: ഓക്കെ, സന്തോഷം കേട്ടോ ഭാസ്കരൻ ചേട്ടാ പാട്ട് പാടി തന്നതില്. അപ്പോ ഭാസ്കരൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ഗാനം നമുക്ക് കേൾക്കാം കാതോട് കാതോരത്തിൽ.

0: എവി മാർബിൾസ് മൺസൂൺ മെഗാ ഡിസ്കൗണ്ട് സെയിൽ. കജാരിയ സൊമാനി കമ്പനികളുടെ ഡിസ്കണ്ടിന്യൂഡ് ടൈൽസ് ബാലൻസ് സ്റ്റോക്ക് ഐറ്റംസ് വിറ്റഴിക്കൽ മേള. 2:1, 1.5, 1 ടൈലുകൾ സ്ക്വയർ ഫീറ്റ് 10 രൂപ മുതൽ വിൽപ്പനയ്ക്ക്. വ്യാവസായിക ആവശ്യങ്ങൾക്കും ടെമ്പററി കൺസ്ട്രക്ഷനും ലോ കോസ്റ്റ് കൺസ്ട്രക്ഷനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. വിശ്വസ്തത, വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. എവി മാർബിൾസ് സിൻസ് 1999, തട്ടാമല ജംഗ്ഷൻ, കൊല്ലം. കോൾ 9957529.
1: കുട്ടികൾക്കായുള്ള കാതോട് കാതോരം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:15 മുതൽ 10:15 വരെ. വിളിക്കേണ്ട നമ്പർ 0474-2931-1111. കൊച്ചുകുട്ടികൾക്കായുള്ള കാതോട് കാതോരം.
2: കേട്ടുകൊണ്ടിരിക്കുന്ന കാതോട് കാതോരം തത്സമയ ഫോണിങ് പ്രോഗ്രാമാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111. അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ, ഗോപാലകൃഷ്ണൻ ചേട്ടാ, എന്തൊക്കെയാ വിശേഷം? ഒരു ടെൻഷൻ പോലെ ആദ്യം തന്നെ സംസാരിച്ചു തുടങ്ങിയപ്പോ.
3: ഒന്നുമില്ല, ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല, അതിന്റെ ഒരു ടെൻഷനില്ല.
2: ഓക്കെ, കിട്ടിയെന്ന് അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല. കിട്ടിയപ്പോ അങ്ങനെ ചേട്ടന് കിട്ടിയിരിക്കുന്നു. പിന്നെ പറയൂ, എന്തൊക്കെയാ നമ്മളെ ഇന്ന് ശ്രോതാക്കളെല്ലാം കേട്ടോണ്ടിരിക്കില്ലേ, ഗോപാലകൃഷ്ണ ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ പറയൂ.
3: വിശേഷങ്ങള്, നമ്മള് റേഡിയോ പ്രോഗ്രാം കാണുന്നുണ്ട്. ഇനിയിപ്പോ ഫുട്ബോളിന്റെ കളി നടന്നുകൊണ്ടിരിക്കില്ലേ, രണ്ടു ദിവസം കൂടെ കളികളൊക്കെ കാണണം.
2: അതെ, അതായത് എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച വെളുപ്പിന് ഫൈനൽ നടക്കുവാണ്.
3: അതെ, ഇന്ന് നടന്ന കളിയാണ്. ഇനിയിപ്പോ 4 വർഷം കാത്തിരിക്കണ്ടേ കാണാൻ.
2: അതെ, 4 വർഷം. എന്തായാലും ആരുടെ ഒപ്പമാണ് ചേട്ടൻ?
3: നമുക്ക് നമ്മളിപ്പോ ഈ കപ്പ് ചെല്ലാന്ന് യോഗമുള്ള കയ്യിലല്ലേ ചെല്ലും.
2: എന്നാലും ആര് കപ്പ് എടുക്കണം? അർജന്റീനയുടെ കയ്യിലേക്ക് കപ്പ് വരണമെന്നുണ്ടോ?
3: അർജന്റീന കപ്പ് കൊണ്ടുപോയില്ലേ, മറ്റേ അവര് സ്പെയിൻ കൊണ്ടുപോകണമെന്ന്
2: ആഗ്രഹിക്കുന്നത്. ഓക്കെ, അർജന്റീന കഴിഞ്ഞ വർഷം കപ്പ് എടുത്തതാണ്, ഇപ്രാവശ്യം സ്പെയിൻ കൊണ്ടുപോകട്ടെ അല്ലേ? ഇല്ല, എങ്കിലും പ്രതീക്ഷിച്ചായിരുന്നോ അർജന്റീനയുടെ ഒപ്പം സ്പെയിൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? വേറെ ഏതെങ്കിലും ടീം വരണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ലേ?
3: ഇല്ല, ഇത് നേരത്തെ ഉള്ള കളിയിലൊക്കെ ഇവര് പോകണ്ടല്ലേ. ഈ അർജന്റീനയും സ്പെയിനും ഒക്കെ ഒരു ബർദാം, ഒരു പുതിയൊരു അയ്യോ ടീം ഉണ്ടായിരുന്നല്ലോ, അവരെ കൂടെ ഒക്കെ ഇവര് പിടിച്ചിരിക്കാൻ വയ്യാത്ത രക്ഷപ്പെട്ടതാ.
2: ഓക്കെ, ശരിയാണ്. ഓക്കെ, അല്ല എന്നാലും ഇപ്പോ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇപ്പോ ബ്രസീല് പോകുന്നത്
3: സ്പെയിന് തന്നെ പോകണമെന്ന് തന്നെ നമ്മൾ
2: ആഗ്രഹിക്കുന്ന. അല്ല, ഈ ഫൈനലിൽ സ്പെയിനോടൊപ്പം അർജന്റീനയ്ക്ക് പകരം വേറൊരു ടീം വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ബ്രസീലോ പോർച്ചുഗലോ?
3: ഇതിപ്പോ സ്പെയിനൊക്കെ ബൈ ചാൻസ് രക്ഷപ്പെട്ടല്ലേ, നല്ല കളിക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ.
2: എങ്കിലും ഇതിനകത്തൊരു കളിക്കാരന്റെ, സ്പെയിനിലെ ഒരു കളിക്കാരനെ നമ്മളെല്ലാം ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുകയാണ്. ഏ അല്ലേ, 19 വയസ്സുകാരൻ വരുവാണ്. അതെ, ഓക്കെ ഓക്കെ. എന്തായാലും ഫുട്ബോൾ അങ്ങനെ നമുക്ക് ആ ഒരു ആവേശത്തിൽ നിൽക്കുകയാണ് ഇപ്പോ.
3: അതെ അതെ, ആ ഒരു ആവേശം ഇരിക്കുകയാണ്. ഈ 2 വർഷം കഴിഞ്ഞ പിന്നെ ഇവര് 4 വർഷം കഴിയണ്ടേ, ഇതാണ് കളി.
2: ആ ഉത്സവം അങ്ങോട്ട് എന്താ പറയാ, അതിന്റെ ഒരു ആവേശം അങ്ങ് തീരും. ഓക്കെ, എല്ലാം ഇങ്ങനല്ലേ അല്ലേ, ഒരു ആവേശം ഉണ്ടാവും, അത് കഴിഞ്ഞ അത് കഴിയും, അടുത്തത് വരും. ഓക്കെ, നമ്മൾ എന്തായാലും ആഘോഷിക്കും. ഓക്കെ, സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞാൽ ചേട്ടാ. അപ്പൊ അടിപൊളി ഒരു ഗാനം കേൾക്കാം നമുക്ക് കാതോട് കാതോരത്തിൽ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതരം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോകുന്നു. ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ
0: ഷീജ ചേച്ചി, എന്തുണ്ട് ചേച്ചി വിശേഷം? എങ്ങനെ പോകുന്നു? എന്താ ചേച്ചി? സുഖാണ് ചേച്ചി, കുഴപ്പമില്ല. ചേച്ചിക്ക് എന്ത് പറ്റി? കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ
1: ഒത്തിരി കാലമായി മോളെ വിളിച്ചിട്ട്.
0: ചേച്ചി ഏത് സ്ഥലത്തുനിന്നായിരുന്നു? നമ്മുടെ കണ്ണനല്ലൂരിലാണോ?
1: അല്ല, കരുവേൽത്തോട് വാളത്തുങ്കൽ.
0: വാളത്തുങ്കൽ, ഓക്കെ. കുറെ ഷീജ ചേച്ചിമാരുണ്ട് നമുക്ക്. അപ്പൊ ഏത് ഷീജ ചേച്ചിയാണ് എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ് കേട്ടോ. നമുക്ക് മൂളങ്കാടത്ത് നിന്ന് ഷീജ ചേച്ചിയുണ്ട്, കണ്ണനല്ലൂരിൽ നിന്ന് ഷീജ ചേച്ചിയുണ്ട്, ഇപ്പൊ കരുവേൽ ഷീജ ചേച്ചിയുണ്ട്. ഓക്കെ, ഷീജ ചേച്ചി എന്താ ചെയ്യുന്നേ?
1: ഇപ്പൊ ഞാൻ എങ്ങും പോകുന്നില്ല, മോളെ വീട്ടിൽ ഇരിക്കുക.
0: നേരത്തെ എവിടെയാണ്?
1: കയ്യക്കടയിൽ.
0: ഇപ്പൊ പോകുന്നില്ലേ?
1: ആ ഇപ്പൊ പോകുന്നില്ല, കൈക്ക് വയ്യാത്തോണ്ട് പോകുന്നില്ല.
0: ആണോ?
1: തേയ്മാന.
0: ഓക്കെ, ഇപ്പൊ ഡോക്ടറെ കാണിച്ചോ?
1: ആ കാണിച്ചു, മരുന്നൊക്കെ കഴിച്ചോണ്ടിരിക്കുന്നു.
0: ഓക്കെ. കുറച്ച് നേരത്തെ എന്തെങ്കിലും ഒക്കെ ഇതുപോലെ ജോലി ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നം കൊണ്ടാണോ അത് പറ്റിയത്? അത് എന്തെങ്കിലും കാരണം പറഞ്ഞു?
1: ആ അതിപ്പോ നമ്മള് 10-20 വർഷമായിട്ട് ചെയ്യുവായിരുന്നു ഈ ജോലി. അപ്പൊ അങ്ങനെ വന്നതാ.
0: ഇപ്പൊ അത് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ?
1: ആ ചെയ്യാൻ പറ്റുന്നില്ല, ഇപ്പൊ വെയിറ്റ് പോലും എടുക്കാൻ
0: പറ്റുന്നില്ല. അപ്പൊ വീട്ടില് ആരാണ് ഇതെല്ലാം സഹായിക്കാനുള്ള കൂടെ?
1: ഓ ഇല്ല മോളെ, ഞാനങ്ങ് ചെയ്തോളും, ഞാനും എന്റെ ഹസ്ബൻഡേ ഉള്ളു.
0: ആ ശ്രദ്ധിക്കണം കേട്ടോ എന്നാലും. ഓക്കെ ചേച്ചി, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: നമ്മളെ എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ വാവ്, എന്റെ അനിയത്തിയുടെ മോളെ ബർത്ത്ഡേ ആയിരുന്നു.
0: ആണോ? മോളുടെ പേരെന്താ?
1: അയാള് ഗ്രീഷ്മ.
0: ആ ശരി, ഓക്കെ. അപ്പൊ ഗ്രീഷ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ എന്ന് പറയുന്ന അട്ടിപൊളി ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഗ്രീഷ്മയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബൻസീറിന്റെയും ജന്മദിന ആശംസകൾ കേട്ടോ.
1: താങ്ക് യു.
0: ഓക്കെ ചേച്ചി, സന്തോഷം ഗാനം കേൾക്കാം.
2: നീറ്റ് സ്കോർ കുറവാണോ? എങ്കിലും ഒരു ഡോക്ടർ ആകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ജൂലൈ 19 ഞായറാഴ്ച കൊല്ലം നാണി ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ബൃഹത്തായ ഗ്ലോപാസ് സ്റ്റഡി അബ്രോഡ് മെഗാ ഇവന്റിൽ പങ്കെടുക്കൂ. റഷ്യ, ജോർജിയ, അർമേനിയ തുടങ്ങി 15-ലധികം രാജ്യങ്ങളിൽ 100% ഗ്യാരണ്ടീഡ് MBBS അഡ്മിഷൻ, ഒപ്പം സ്കോളർഷിപ്പും എഡ്യൂക്കേഷൻ ലോൺ സപ്പോർട്ടും ലഭിക്കുന്നു. രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നവർക്കായി 100%, 50%, 25% സർപ്രൈസ് സ്കോളർഷിപ്പ് സമ്മാനങ്ങളും കാത്തിരിക്കുന്നു.
3: പ്രവേശനം സൗജന്യം. കോൾ 799 4992777 ഗ്ലോപാസ് സ്റ്റഡി അബ്രോഡ്.

0: ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്ന കാതോട് കാതോരം, നമ്മൾ അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: ആ, ഞാന
0: വാഗ്ദേട്ടൻ പരവൂരിൽ നിന്നും. ഓക്കെ, സുഖം വാഗ്ദേട്ടാ. ആണോ? ഞാൻ ഇങ്ങനെ പ്രതീക്ഷിക്കായിരുന്നു വാഹിദേട്ടൻ വിളിക്കുമായിരിക്കും എന്ന്, കേട്ടോ. ഓക്കെ, എന്തായാലും കിട്ടിയല്ലോ, സന്തോഷം. സുഖായിരിക്കുന്നല്ലോ, സന്തോഷായിട്ടിരിക്കുന്നല്ലോ. എന്നാലും ഒരു കാര്യം ചോദിക്കട്ടെ, ഒരുപാട് പ്രാവശ്യമൊക്കെ ഇങ്ങനെ ശ്രമിക്കുന്നു, ശ്രമിച്ചാൽ ഒരുപാട് താമസിച്ചാലും അന്നത്തെ ദിവസം കിട്ടാറുണ്ടോ, അതോ അങ്ങനെ കിട്ടാതെ പോയ ദിവസങ്ങളും ഉണ്ടോ?
1: അല്ല, അങ്ങനെ
0: ശരി ശരി. വൈദേട്ടാ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ്? ഓക്കെ, ഏത് പാട്ടാണ് ജാനകി അമ്മയുടെ പാട്ട്
1: ചോദിച്ചിരിക്കുന്നത്?
0: ഓ, സന്ധ്യ കണ്ണീരിലെന്തേ, അടിപൊളി അടിപൊളി ഗാനം കേക്കാം കേട്ടോ വൈദേട്ടാ. സന്തോഷം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതരം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. ജാനകിയമ്മയുടെ മനോഹരമായൊരു ഗാനം അല്ലേ. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം മോളെ.
0: നമസ്കാരമുണ്ട്.
1: ശോഭനമ്മ,
0: എന്തുണ്ട് വിശേഷങ്ങള്?
1: ഇന്നത്തെ എന്റെ വിശേഷം, ഞാൻ ചെയ്ത മണ്ടത്തരത്തിന്റെ വിശേഷം പറഞ്ഞു. എല്ലാരും ചിരിക്കണം, ഞാൻ പറയാം.
0: മണ്ടത്തരമല്ലേ, ചിരിച്ചേക്കാം, പറഞ്ഞു.
1: എല്ലാരും ചിരിക്കണം അവിടെ ഇരുന്ന്.
0: ആരും ചിരിച്ചില്ലെങ്കിലും ഞാൻ ചിരിക്കും ചേച്ചി, പറഞ്ഞു.
1: പിന്നെ ഞാൻ ഈ പെൻഷന്റെ പുതുക്കന്റെ ഇന്നലെ തുടങ്ങി കേട്ടാ ഈ കൈവരല് പഠിക്കുന്നത്. അങ്ങനെ ഞാൻ വിധവാ പെൻഷൻ മേടിക്കുന്ന അമ്മയാണ്. അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ അക്ഷയയില് പോയി വിരല് പതിക്കാനായിട്ട്. അപ്പോഴ് പിന്നെ ചെന്നപ്പോ കണ്ടില്ലായിരുന്നു, അങ്ങനെ കുറച്ചു നേരം ഇരുന്ന് എന്നിട്ട് എന്റെ ഊഴമായി. അങ്ങനെ അപ്പോഴേ ആധാറൊക്കെ എടുത്തു കൊടുത്തിട്ട് അവിടെ ഇരുന്ന കൊച്ചുങ്ങൾ എന്റെ ഫോൺ നമ്പർ ചോദിച്ചു മോളെ. ഞാൻ പെട്ടെന്ന് കാതോട് കാരുടെ നമ്പർ.
0: എന്റെ പൊന്നു ചേച്ചി,
1: എന്റെ ജൈവസെ കൊച്ചുങ്ങനെ ചോദിക്കാം, അമ്മ ഇത് എന്തായി പറയുന്നത്? ഇത് അമ്മയുടെ, അയ്യോ ഞാൻ അപ്പോഴും എന്റെ നമ്പർ മറന്നു. ഈ കാതോട് കാതോടത്തിന്റെ നമ്പർ ഇങ്ങനെ എപ്പോഴും മനസ്സിൽ കാണാപ്പാടായിട്ട് വെച്ചേക്ക.
0: അടിപൊളി.
1: ഞാൻ പറഞ്ഞു, അയ്യോ മോളെ മറന്നുപോയൊക്കെ, അതെന്റെ നമ്പർ. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു.
0: അതെ, അവിടെ ചെന്നിട്ട് നമ്പർ പറയൂ അമ്മേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് 0474293111.
1: പെട്ടെന്ന് പറയുന്നതിനെ
0: അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, സ്വന്തം നമ്പർ ഇത്രയും വേഗത്തിൽ പറയാൻ പറ്റുമോ?
1: ഇല്ല,
0: അതുകൊണ്ട് സ്വന്തം നമ്പർ വരെ മറന്നുപോയി കാതോട് കാതോടത്തിന്റെ നമ്പർ കാരണം.
1: ഇത് ഇതിപ്പോ രണ്ടാമത്തെ തവണയാ ഒരിക്കൽ ബാങ്കിൽ ചെന്ന് കണക്ക് പറഞ്ഞു കൊടുത്ത്.
0: സത്യം പറഞ്ഞോ, റേഡിയോ പെൻസിലിന്റെ നമ്പർ എവിടെ കൊണ്ട്?
1: അവസാനം പിന്നെ ഞാൻ ഒരിച്ചിരി ഒരു ശകല സമയം കഴിഞ്ഞിട്ടാണ് എന്റെ നമ്പർ ഓർമ്മിച്ചെടുത്ത് പറഞ്ഞു കൊടുത്തത്.
0: എന്റെ ശോഭനമ്മ, ഇത് ശരിക്കും പറഞ്ഞാ സൂപ്പർ ആണ് കേട്ടോ.
1: ഇത് കാണാപ്പാടെ എപ്പോഴും ഈ ഒരു നമ്പറാണ് ഇങ്ങനെ മനസ്സിൽ. വേറെ മക്കളെ നമ്പർ പോലും കാണാൻ കാണുമ്പം തെറ്റിപ്പോ, ഇത് തെറ്റത്തില്ല.
0: ശരി ശരി, എന്തായാലും നമ്പർ പിന്നെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തല്ലോ അല്ലേ. എല്ലാരും ചിരിച്ചു കാണും, ഞാൻ മാത്രമല്ല. അല്ല, അപ്പൊ ഒരു കാര്യം ഒന്ന് ആലോചിച്ചോ.
1: നാണക്കേടൊന്നും തോന്നിയില്ല എനിക്ക്, നാണക്കേടൊന്നും തോന്നിയില്ല. നമ്മള് വയസ്സൊക്കെ ഇതല്ലേ, അപ്പൊ പിന്നെ അങ്ങനെ.
0: അയ്യോ, ഇതിൽ നാണക്കേടൊന്നും തോന്നണ്ട. അപ്പൊ ശോഭന അമ്മയ്ക്ക് ഇനി വേറൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരട്ടെ. നാണക്കേടൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി പറയുന്നതാണേ. പക്ഷെ ഇത് ശരിക്കും നടന്ന കാര്യമാ. ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കേട്ട് കേട്ടാണല്ലോ ശോഭന അമ്മയ്ക്ക് ഈ ഒരു പറയുന്ന ഈ നമ്പർ പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന. അവിടെ ചെന്ന നമ്പർ ചോദിച്ചപ്പോ ഈ നമ്പർ ഇപ്പൊ ഇവിടെ നിന്ന് പറയുന്നപ്പോ, ഞങ്ങൾ ഈ RJS ആണല്ലോ ഈ സ്ഥിരമായിട്ട് ഈ നമ്പർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇതിനൊക്കെ എന്തെങ്കിലും അബദ്ധം പറ്റണ്ടേ? ഉറപ്പായിട്ടും. അയ്യോ, എനിക്ക് പറ്റി, എനിക്കിതേ പറ്റി. 2 ദിവസം മുമ്പ് ഞാൻ എന്റെ സിമ്മിന് ചെറിയൊരു അപ്ഡേഷൻ വന്ന് അത് മാറ്റുന്നതിന് വേണ്ടി, അത് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് അവർ പറഞ്ഞു, ഓക്കെ ഈ നമ്പർ ഒന്ന് പറയണേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്ത നമ്പർ റേഡിയോ പെൻസിലിന്റെ വാട്സ്ആപ്പ് നമ്പർ ആയ 9809013111. സത്യമായിട്ടിത് നടന്ന കാര്യം കേട്ടോ. ഞാൻ പെട്ടെന്ന് അല്ല, നമ്മൾ രണ്ടുപേരും തുല്യരാ ഇതിനകത്ത്. കാരണം ഞാൻ പറയുന്നു, ചേച്ചി ഇത് ഡയൽ ചെയ്യുന്നു അല്ലേ. അപ്പൊ അതേപോലെ തന്നെ ഇത് ഞാനിവിടെ പറയുന്നു, അവിടെ ഇത് കേൾക്കുന്നു. അതേപോലെ നമ്മള് രണ്ടുപേരുടെ മനസ്സിൽ ഇതിങ്ങനെ പതിഞ്ഞു കിടക്കുവോ? രണ്ടുപേർക്ക് സ്വന്തം നമ്പറുകൾ അറിഞ്ഞുകൂടാ,
1: അത് മറക്കത്തില്ല, മറക്കത്തില്ല.
0: അല്ല, അപ്പൊ അവിടെ ഇരുന്ന മാഡം എന്റെ അടുത്ത് ചോദിച്ചു, ഏ ഈ ഈ നമ്പർ ഇത് ഇതിന്റെ ഈ കമ്പനി അല്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ഞാൻ സോറി തെറ്റിപ്പോയി. എന്തായാലും കുഴപ്പമില്ല, ഇപ്പൊ ഇതൊക്കെ സ്വാഭാവിക, സംഭവിക്കും കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ആര് ചോദിച്ചാലും പറഞ്ഞേക്കാം അപ്പൊ അത് റേഡിയോ പെൻസിലിന്റെ നമ്പർ ആണെന്ന്, അത്രേ ഉള്ളൂ കേട്ടോ.
1: എല്ലാരടുത്തും പറഞ്ഞിട്ട് ചിരിക്കും കിടന്ന്.
0: എന്തായാലും ഇന്ന് ചിരിക്കാനുള്ള ഉണ്ട് കേട്ടോ.
1: എന്തായാലും വിരലൊക്കെ പതിഞ്ഞിട്ട് ശരിയാക്കി വന്ന്.
0: ഓക്കെ ഓക്കെ, സന്തോഷം. അപ്പൊ എന്തായാലും പാട്ട് കേട്ടാലോ. ഇത്ര ഹാപ്പി ആയിട്ട് സംസാരിച്ചേരേ നമ്മുടെ ശോഭനയമ്മ. അപ്പോ എന്തായാലും നമുക്ക് ശോഭനയമ്മ ആവശ്യപ്പെട്ട പാട്ട് നമുക്കൊരു ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വരുന്ന കേട്ടോ.
2: മാർബിൾസ് ഓണം പ്രമാണിച്ച് എല്ലാ പർച്ചേസിനും ആകർഷകമായ ഓഫറുകൾ. ടൈലുകൾ ഏറ്റവും കുറഞ്ഞ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്വന്തമാക്കാം. നിങ്ങളുടെ ബിൽഡിംഗിന്റെ വർക്കുകൾ തുടങ്ങും മുന്നേ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. വിലക്കുറവ് വാക്കുകളിലല്ല, അനുഭവിച്ചറിയോ. ഐശ്വര്യപൂർണമാകട്ടെ നിങ്ങളുടെ വീടും മനസ്സും. വിശ്വസ്തത വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. എ വി മാർബിൾസ് സിൻസ് 1999 തട്ടാമല ജംഗ്ഷൻ കൊല്ലം. കോൾ 999-5752-879.
3: കിട്ടിയാ കിട്ടി, പോയാ പോയി. ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതരം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. നമ്മൾ അടുത്ത കോളിലേക്ക് പോവാണ്. ഹലോ ഹലോ, കോൾ കട്ടായി പോയിരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത കോൾ എത്തട്ടെ. അപ്പോൾ എന്തായാലും വിളിക്കുന്ന ഉടനെ തന്നെ നല്ല നല്ല ഗാനങ്ങളൊക്കെ ആവശ്യപ്പെടുക, നല്ല ഗാനങ്ങൾ കേൾക്കാൻ നമുക്ക് അല്ലേ. കാരണം സമയം ഇപ്പോൾ 1:50 അഞ്പത് മിനിറ്റ് ഏതാണ്ട്. ഇപ്പോൾ എല്ലാവരുമൊക്കെ ജോലി സ്ഥലത്തൊക്കെ ഉള്ളവരെല്ലാം ആഹാരമൊക്കെ കഴിച്ച് കാണും. വീട്ടിലൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ ആഹാരം കഴിക്കാത്തവരുണ്ടെങ്കിൽ കഴിക്കുക, കഴിച്ചിട്ട് ഇന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഉറങ്ങാനൊന്നും ആരും അത്ര സമയം കണ്ടെത്തില്ലായിരിക്കും. അഥവാ ഇനി ആരെങ്കിലും ഉറങ്ങിപ്പോകണമെങ്കിൽ ഉറങ്ങാതിരുന്ന് പാട്ടൊക്കെ കേൾക്കട്ടെ അല്ലേ. അപ്പോൾ അതിനായിട്ട് നല്ല നല്ല ഗാനങ്ങളൊക്കെ ചോദിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത ഒരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ, ശ്രീലക്ഷ്മി
0: ആണ്. ഇതാരാ?
1: മേരിയമ്മ.
0: മേരിയമ്മ, സുഖമായിരിക്കുന്നോ? എങ്ങനെയുണ്ട് ഇപ്പോ?
1: ഇല്ല, എന്നാലും ഞാൻ വിളിച്ച എന്റെ ചെറുമോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ എന്റെ മോക്ക് ഒരു പാട്ട് പറയാൻ വേണ്ടി വിളിച്ച, രാവിലെ വിളിച്ചായിരുന്നു.
0: ആണോ? എന്താ കൊച്ചുമോളുടെ പേര്?
1: അഹന ജോയി.
0: അഹന ജോയി.
1: കുഞ്ഞാറ്റേന്ന്
0: അഹന ജോയി, 1000 ജന്മദിന ആശംസകൾ കേട്ടോ. ഏത് പാട്ടാ വേണ്ടേ ഇന്ന് കൊച്ചുമോക്ക്? ചിരിചിരിയോ, അതല്ലേ? ആ പാട്ടൊന്ന് പാടണോ? അറിയാവുന്ന ഒരു വരി പാടിയാ മതി. ഒന്ന്
1: അത് അങ്ങനല്ലേ പാടുന്നത്? ചിരിയോ ചിരിയോ എന്നല്ലല്ലോ.
0: ചിരി ചിരിയോ അങ്ങനല്ലേ. ചിരി ചിരിയോ
1: പാട്ടുപാടാം.
0: എന്നാ വേറെ പാട്ട് മതി.
1: തപ്പു കൊട്ടാമ്പൂറം തകില് കൊട്ടാമ്പൂറം, കൊട്ടാമ്പൂറത്തൊരു കുഞ്ഞുണ്ട്, കുഞ്ഞിനെ വേണോ കുഞ്ഞിനെ വേണോ, കുഞ്ഞിനെ വാങ്ങാൻ ആളുണ്ട്
0: അടിപൊളി. ഓക്കെ, അടിപൊളി കേട്ടോ. എനിക്ക് പാടി തന്നല്ലോ.
1: രാവിലെ തൊട്ടേ ഇവിടെ ഇരുന്ന് കേക്കല്ലേ. രാവിലെ 7 വെക്കി ഉറക്കം ഇരുന്നേക്കാൻ പറ്റും. നിർത്തുന്നത് ഒരു 6:00
0: പ്രാർത്ഥന. ഓക്കെ ഓക്കെ അമ്മ, അപ്പൊ പാട്ട് കേക്കാം.
1: കേക്കാം.
0: ഓക്കെ.

0: കേട്ടുകൊണ്ടിരിക്കുന്ന കാതോട് കാതറാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. അപ്പൊ നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ,
1: ഹലോ,
0: ഹലോ, നമസ്കാരം. വിജയൻ ചേട്ടനാണോ?
1: നമസ്കാരമുണ്ട്.
0: നമസ്കാരമുണ്ട്.
1: ഞാനാണ് വിജയനാണ്.
0: മനസ്സിലായി വിജയൻ ചേട്ടാ, ശബ്ദം കേട്ടാ തന്നെ അറിയാം. ശബ്ദം കേട്ടാൽ അറിയാം.
1: പറയുന്നെല്ലാം ഞാൻ കേട്ടോണ്ടിരിക്കുക.
0: ഓക്കെ,
1: പല ആൾക്കാരും പലതും പറയുന്നെല്ലാം കേട്ട് ആ ചന്ദ്രയമ്മ എന്താ പലവരും വിളിച്ച് ചന്ദ്രയമ്മ പറഞ്ഞതൊക്കെ കേട്ട് ഞാൻ ചിരിച്ചോണ്ടൊക്കെ ഇരിക്കായിരുന്നു ഇവിടെ. കേട്ടാ, എനിക്ക് അങ്ങനെ എനിക്ക് അർത്ഥം പറ്റിയിട്ടുണ്ട്. അതെ, അതങ്ങനെ നിക്കട്ടെ. ഞാൻ നമ്പരുമാര് പലതിലുണ്ട്, ബെൻസിന്റെ നമ്പർ പലരുണ്ട്. ഇതേ എനിക്ക് ഒരു പഴയ പാട്ട് വേണം ലക്ഷ്മി. അതായത് ജാനയമ്മ പാടിയ പാട്ടാണ് പകൽക്കിനാവ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. പകൽക്കിനാവ് അലി ഈ നമ്മുടെ ഈ ചിലമ്പിനെ ഈ പി എ ചിലമ്പുറാവിന്റെ സംഗീതവും ഈ ഭാസ്കരമാറ്റ രചനയാണ്. 66 ഇറങ്ങിയതാണ് ഈ സിനിമ പകൽ കിനാവ്. ഇതാ ജാനകിയമ്മ പാടി നല്ലൊരു പാട്ടുണ്ട്, എന്റെ മനസ്സിലത് മൂന്നാല് ദിവസം കൊണ്ട് ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരിക. ഇന്ന് അതിന് സന്ദർഭം ഒത്തി തന്റെ ഞാൻ പാടി കേൾപ്പിക്കട്ടെ. ഇത്ര നീരാടി നീന്തി കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി, കളിയോടം മെല്ലെ ഞാൻ തുഴഞ്ഞു, പറ്റാലും കാണാത്ത കടലിൽ ചെന്നെത്തി, പറ്റാലും കാണാത്ത കരയിൽ ചെന്നെത്തി. ഇതേ ഞാനീ ചേച്ചി അമ്മ എന്ന് പറഞ്ഞൂടാ, എനിക്ക് ചേച്ചിയുണ്ടായിരുന്നു ഇരേവരത്ത് മരിച്ചുപോയി. ഞങ്ങളുടെയൊക്കെ മൂത്തൊരു ചേച്ചിയാ ജാനകി ചേച്ചി. ആ ജാനകി ചേച്ചി ഓർമ്മ ഉള്ളത് കൊണ്ട് എപ്പോഴും ഞങ്ങൾക്ക് ഈ ജാനകിയും ചേച്ചി ആവത്തോളൂ. അതുകൊണ്ട് നമുക്ക് എല്ലാവരും കേൾക്കാം ഈ പാട്ട്. എനിക്ക് ഒരു മെഡിക്കേഷൻ ഉണ്ട് നമ്മുടെ ഈ കരിക്കോട്ട് വിളിക്കുന്ന ദേവദാസിന് വേണ്ടിട്ട് ഈ പാട്ട് മെഡിക്കേഷൻ.
0: ഓക്കെ, ദേവദാസിന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് വിജയൻ ചേട്ടൻ. ഓക്കെ, നല്ലൊരു ഗാനം. ആ ഗാനം നമുക്ക് കേൾക്കാം.

0: നീറ്റ് സ്കോർ കുറവാണോ? എങ്കിലും ഒരു ഡോക്ടറാകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ജൂലൈ 19 ഞായറാഴ്ച കൊല്ലം നാണി ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ബൃഹത്തായ ഗ്ലോപാ സ്റ്റഡി അബ്രോഡ് മെഗാ ഇവന്റിൽ പങ്കെടുക്കൂ. റഷ്യ, ജോർജിയ, അർമേനിയ തുടങ്ങി 15-ലധികം രാജ്യങ്ങളിൽ 100% ഗ്യാരണ്ടീഡ് MBBS അഡ്മിഷൻ, ഒപ്പം സ്കോളർഷിപ്പും എഡ്യൂക്കേഷൻ ലോൺ സപ്പോർട്ടും ലഭിക്കുന്നു. രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നവർക്കായി 100%, 50%, 25% സർപ്രൈസ് സ്കോളർഷിപ്പ് സമ്മാനങ്ങളും കാത്തിരിക്കുന്നു.
1: പ്രവേശനം സൗജന്യം. കോൾ 7999 4 9 2 7 7. ഗ്ലോപാ സ്റ്റഡി അബ്രോഡ്.
2: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
3: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
2: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
4: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
5: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
6: കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതരം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. സമയം 2 മണി കഴിഞ്ഞ് 4 മിനിറ്റ്. അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ.
7: ഹലോ,
6: നമസ്കാരം.
7: നമസ്കാരം.
6: ഇത് ആരാ? ഇത്
7: കൊല്ലം തട്ടാറുവാണ്. സന്ധ്യ.
6: ഓക്കേ, സന്ധ്യ ചേച്ചി എന്താണ് ചെയ്യുന്നേ?
7: ഞാൻ ജോലിക്ക് പോകുന്നു. വീട്ടു ജോലിക്ക് പോകും. ഞാൻ വിളിച്ചു ഇടയ്ക്ക്.
6: ആഹാ, വീട്ടു ജോലിക്ക് പോവാണ്. ഉച്ചവരെ പോളൂ.
7: രാവിലെ പോയിട്ട് വരാം.
6: ആ, രാവിലെ 7 മണിക്ക് പോവോ?
7: ആ, രാവിലെ 7 മണിയാകുമ്പോ
6: പോകും. 1 മണിയാകുമ്പോ തിരിച്ചു വരും.
7: ആ, നേരത്തെ തീരും. പിന്നെ വേറെ നമ്മളെ ഇവിടെ കോളേജോട് കാറ്ററിംഗിന്റെ അതിന് പോകും. അവിടെ വർക്ക് ഇല്ല. കല്യാണം ഒക്കെ പറയല്ലേ.
6: ഓക്കെ, ഇതിപ്പോ ഇനിയിപ്പോ അങ്ങോട്ട് വരുമല്ലോ, ചിങ്ങമാസം വരുമല്ലേ? ചിങ്ങമാസം വരുമ്പോ വീണ്ടും നമുക്ക് കല്യാണ സമയമായി അല്ലേ? ഓക്കെ ഓക്കെ ചേച്ചി. അപ്പോ എത്ര
7: വർഷമായി?
6: 5 വർഷം അല്ലേ. ഓക്കെ, ഏത് പാട്ടാണ് അമ്മയ്ക്ക് വേണ്ടിട്ട്?
7: ഞാന് പറഞ്ഞു കുടചാത്രിയിൽ കുടികൊള്ളും.
6: ഓക്കെ ഓക്കെ, പാട്ട് അമ്മയ്ക്ക് വേണ്ടിട്ട്.
7: ആ പാട്ടൊന്നും പാടത്തില്ല.
6: പാടിക്കോ. പിന്നെന്താ?
7: കുടചാത്രിയില് കുടികൊള്ളും മഹേശ്വരി ഗുണം.

0: ുംവള്ളും മഹേശ്വരി ഗുണധായിനി സർവശുഭകാരിണി.
1: ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. പാട്ട് നമുക്ക് കേൾക്കാം. വിളിച്ചൊരു സന്തോഷം.
2: കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതരം തത്സമയം ഫോണിൻ പ്രോഗ്രാം. അടുത്ത കോളിലേക്ക് നമ്മൾ പോകുകയാണ്. അപ്പോൾ വിളിക്കുന്ന നമ്പർ 0474-29-3-1-1-1. മനോഹരമായൊരു ഗാനമായിരുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി നമുക്ക് അടുത്ത ഒരു കോളിലേക്ക് പോവാം. ഹലോ ഹലോ, നമസ്കാരം, കാതോട് കാതരത്തിലേക്ക് സ്വാഗതം. ഹലോ, ഇത് ആരായത്? പിന്നെ മനസ്സിലായല്ലോ നിപ്പ ചേട്ടാ, സുഖം,
1: സന്തോഷായിരിക്കുന്നു.
0: ശരിയാ ശരിയാ ശരിയാ. അല്ലല്ല, ഓർമ്മ പെശകല്ല, ഞാന് അപ്പോ ചേട്ടാ എന്ന് വിളിച്ചെന്നേ ഉള്ളൂ. ശരിയാ വാപ്പ തന്നെ വിളിക്കണം. അല്ല, എനിക്കിതിപ്പോ ആരാന്നറിയാം, കാരണം പുറകിൽ നിന്ന് സംസാരിക്കുന്ന ആളിനെ എനിക്കറിയാലോ. എങ്ങനെ മറക്കാനാ ഞാന് നിങ്ങളെ രണ്ടുപേരെയും? പിന്നെ കഴിഞ്ഞു കഴിഞ്ഞു, ഞാൻ ആരെയും മറക്കില്ല കേട്ടോ, ആരെയും മറക്കില്ല, എല്ലാരെയും ഓർമ്മയുണ്ട്. അപ്പോ സൗണ്ട് കേൾക്കുമ്പോ തന്നെ ഒരുവിധം എല്ലാരെയും മനസ്സിലാവും. പിന്നെ ചിലപ്പോ ചില സമയങ്ങളിൽ ശ്രദ്ധിക്കില്ല. ആണോ, മോളുടെ പേരെന്താ?
1: മോളുടെ പേര് മുംതാസ്.
0: ഓക്കേ, അപ്പൊ മുംതാസിന് ആശംസകൾ കേട്ടോ. വെക്കില്ല.
2: എന്റെ മോക്ക് പിന്നെ ഇന്നലെയായിരുന്നു ബർത്ത്ഡേ. ഞങ്ങളെല്ലാം പോയി എന്റെ മോള് തടവാനായിട്ട് ആശ്രാമത്ത് കഷായ ആശുപത്രി കിടക്കിയ. അവിടെ വെച്ച് ഞങ്ങള് അവിടെയുള്ള എല്ലാ രോഗികളും ഉണ്ടായിരുന്നു, സിസ്റ്റർമാരുണ്ടായിരുന്നു, അറ്റൻഡർമാരുണ്ടായിരുന്നു, എല്ലാരെയും സാക്ഷി നിർത്തി ഞങ്ങള് രണ്ട് കേക്ക് മുറിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു.
0: ഓക്കേ, എന്തായാലും സന്തോഷമായല്ലോ, അതാണ് വേണ്ടത് കേട്ടോ.
1: ഓക്കെ,
0: മോക്ക് വേണ്ടിയല്ലേ.
1: നമ്മളെ അവിടുത്തെ അടുത്ത സഹോദരനാണ് നാസർ എന്ന് പറയും, ചിലരെ കച്ചവടവാ. ആ നാസറിനും മോളെ വായിക്കും, ശ്രീലക്ഷ്മിയുടെ വായിക്കും, പിന്നെ രേഷ്മ, അവിടെ ഉള്ള എല്ലാവർക്കും, പിന്നെ ഈ പാട്ട് എടുത്തുതരുന്ന ആ മുഖക്കും എല്ലാവരും കൂടെ,
0: എല്ലാവരും കൂടെ. അപ്പോ ഇപ്പൊ പലചരക്ക് കച്ചവടം നടത്തുന്ന ചേട്ടന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പാല് കൊണ്ടുവരുന്ന ചേട്ടന് വേണ്ടിയായിരുന്നു ചോദിച്ചിരുന്ന, 10 വെളുപ്പിന് മുറ്റത്ത്
1: നിൽക്കണം.
0: അല്ല, ഇപ്പൊ മനസ്സിലായി എനിക്ക് ഓർമ്മയുണ്ടെന്ന്. ഓക്കേ, അപ്പൊ എന്തായാലും നമുക്ക് ഇപ്രാവശ്യം പലചരക്ക് കച്ചവടം നടത്തുന്ന ചേട്ടന് വേണ്ടിയിട്ടാണ് ഗാനം ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഗാനം കേൾക്കാം.

0: നീറ്റ് സ്കോർ കുറവാണോ? എങ്കിലും ഒരു ഡോക്ടറാകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ജൂലൈ 19 ഞായറാഴ്ച കൊല്ലം നാണി ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ബൃഹത്തായ ഗ്ലോപാ സ്റ്റഡി അബ്രോഡ് മെഗാ ഇവന്റിൽ പങ്കെടുക്കൂ. റഷ്യ, ജോർജിയ, അർമേനിയ തുടങ്ങി 15 രാജ്യങ്ങളിൽ 100% ഗ്യാരണ്ടീഡ് MBBS അഡ്മിഷൻ, ഒപ്പം സ്കോളർഷിപ്പും എഡ്യൂക്കേഷൻ ലോൺ സപ്പോർട്ടും ലഭിക്കുന്നു. രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നവർക്കായി 100%, 50%, 25% സർപ്രൈസ് സ്കോളർഷിപ്പ് സമ്മാനങ്ങളും കാത്തിരിക്കുന്നു.
1: പ്രവേശനം സൗജന്യം. കോൾ 7999 4 9 2 7 7. ഗ്ലോപാ സ്റ്റഡി അബ്രോഡ്.
2: AV Marbles മൺസൂൺ മെഗാ ഡിസ്കൗണ്ട് സെയിൽ. ഖജാരിയ സൊമാനി കമ്പനികളുടെ ഡിസ്കണ്ടിന്യൂഡ് ടൈൽസ് ബാലൻസ് സ്റ്റോക്ക് ഐറ്റംസ് വിറ്റഴിക്കൽ മേള. 2:1, 1.5:1, 15:10, 1:1 ടൈലുകൾ സ്ക്വയർ ഫീറ്റ് 10 രൂപ മുതൽ വിൽപ്പനയ്ക്ക്. വ്യാവസായിക ആവശ്യങ്ങൾക്കും ടെമ്പററി കൺസ്ട്രക്ഷനും ലോ കോസ്റ്റ് കൺസ്ട്രക്ഷനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. വിശ്വസ്തത, വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. AV Marbles സിൻസ് 1999, തട്ടാമല ജംഗ്ഷൻ, കൊല്ലം. കോൾ 9957 5 2 8 7 9.
3: ഹലോ, കാതോടുകാതരാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ,
4: ഹലോ,
3: നമസ്കാരം.
4: നമസ്കാരം മേരിക്കുട്ടി.
3: മേരിക്കുട്ടി ചേച്ചി. ഓക്കെ, മേരിക്കുട്ടി ചേച്ചി, സുഖം. സുഖമായിരിക്കുന്നു ചേച്ചി? സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ പറയൂ, വേറെ എന്തൊക്കെയാ വിശേഷങ്ങള്?
4: നല്ല വിശേഷം. ഫസ്റ്റ് മോള് പാസ്സായി,
3: പ്ലസ് 1 പാസ്സായി മിടുക്കി. എന്താ കൊച്ചുമോളുടെ
4: പാസ്സായ എല്ലാ കുട്ടികൾക്ക് വേണ്ടിട്ട് ഈ പാട്ട്.
3: കൊച്ചുമോളുടെ പേരെന്താ?
4: മോളുടെ പേര് റിമാമോൾ.
3: റിമാമോൾ, അമ്മു. അമ്മു എന്ന റിമാമോൾ. ഓക്കെ.
4: അയാള് സ്പോർട്സിലൊക്കെ ഉള്ള ആളാ.
3: ഏതിലാണ്?
4: നോക്കി നോക്കി.
3: ഓക്കെ, എനിക്ക് പറയുന്നതും ഒന്നും കൂടെ പറയോ. ഹലോ, കോള് കട്ടായി.
4: ഹലോ,
3: ആ കേക്കാമോ?
4: ഓക്കെ
3: ഓക്കെ. ഇടയ്ക്ക് ഒന്നും കേക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ചു നേരം ഞാൻ പറയുന്നത് കേൾക്കാതിരുന്നാണോ അതോ അവിടുന്ന് പറയാതിരുന്നാണോ? എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല.
4: ആണോ,
3: ഇപ്പൊ കേക്കാമോ? ശരി ശരി. ഓക്കെ, ഇന്ന് ഇപ്പൊ ഏത് പാട്ടാ ചോദിച്ചിരിക്കുന്നേ? തുമ്പി വാ തുമ്പക്കുളത്തിൽ. ആഹാ, അടിപൊളി ജനകീയമ്മയുടെ പാട്ടാണല്ലോ.
4: ജനകീയമ്മയുടെ പാട്ട്.
3: അപ്പൊ പാട്ട് കേക്കാം കേട്ടോ.
4: ശരി, താങ്ക് യു.

0: ഓക്കേ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാതോട് കാതറാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം. ആ സായി ചേട്ടാ, സ്വാഗതം. സുഖായിരിക്കുന്നു? എന്തോ സുഖായിരിക്കുന്നു. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ സായി ചേട്ടാ? പാട്ടൊക്കെ കേട്ടിരിക്കുന്നു?
1: അടുത്ത രണ്ടു ദിവസം കഴിയുമ്പോ അമ്മയുടെ ആണ്ടാണ്.
0: ഓഹോ, ഓക്കെ ഓക്കെ.
1: 19 വർഷമാവും.
0: ഓ ശരി ശരി ശരി.
1: ഓർമ്മദിവസമാണ്.
0: ഓക്കെ, മനസ്സിലായി. 19 വർഷമാവുകയാണ്. ഓക്കെ ഓക്കെ ശരി. അപ്പൊ എന്തായാലും അമ്മയ്ക്ക് വേണ്ടിട്ട് കൂടിയാണോ ഇന്ന് പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നേ? രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ആവശ്യപ്പെടാന്നാണോ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടോ സഹിച്ചേട്ട പരിപാടിയില്?
1: ഇടയ്ക്കിടയ്ക്ക് വിളിച്ചില്ലേ, പിന്നെ റേഡിയോ വിൻസറായിട്ടുള്ള ബന്ധം വിട്ടുപോകത്തില്ല.
0: അതാ, അത് ഇടയ്ക്ക് വേറെ ഏതൊരു ശ്രോതാവ് പറയുന്നുണ്ട് നമ്മളിങ്ങനെ വിളിച്ചില്ലെങ്കിൽ നമ്മളെ മറന്നു പോത്തില്ലേ എന്ന്. ഓക്കെ, ശരിയാ ശരിയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ്?
1: ഇന്ന് വടക്ക് നിന്ന് പാടി
0: ഗസൽ എന്ന ചിത്രത്തിലെ പാട്ട്.
1: ഗസൽ എന്ന ചിത്രം.
0: ആഹാ, അപ്പൊ ഈ പാട്ട് ആർക്ക് വേണ്ടിയാപ്പോ?
1: എല്ലാവർക്കും വേണ്ടി.
0: എല്ലാവർക്കും വേണ്ടി. ഓക്കെ, ഈ സജിച്ചേട്ടൻ പാട്ട് പാടുന്ന ആളാണോ? പാട്ട് പാടുവോ? അല്ല, ഇതുവരെ നമ്മളെ റെഡിയെ വിളിച്ചിട്ട് ഒരു വട്ടമെങ്കിലും പാടിയിട്ടുണ്ടോ?
1: ഒരു പ്രാവശ്യം
0: പാടിയിട്ടുണ്ട്. അല്ല, ഞാൻ കേട്ടിട്ടില്ല. പാടുന്നോ ഇന്ന് രണ്ടുപേരി? പാടിക്കോ.
1: കണ്ണോ നിർത്തുടയ്ക്കാതെ ഒന്നും പറയാതെ നീയും ഞാനും രണ്ടിനി പോലെ പോലെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്.
0: നല്ല പാട്ടാണ്, എനിക്കും ഇഷ്ടമാണ് ഈ പാട്ട്. എന്തായാലും നമുക്കിപ്പോ ഗസൽ എന്ന ചിത്രത്തിലെ വടക്കുനിന്ന് പാറി വന്ന വാനം പാടി അല്ലേ, ആ പാട്ട് കേട്ടോളാം സഹിച്ചേട്ടാ. അപ്പൊ വിളിച്ചതിൽ സന്തോഷം.

0: നീറ്റ് സ്കോർ കുറവാണോ? എങ്കിലും ഒരു ഡോക്ടറാകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ജൂലൈ 19 ഞായറാഴ്ച കൊല്ലം നാണി ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ബൃഹത്തായ ഗ്ലോപാ സ്റ്റഡി അബ്രോഡ് മെഗാ ഇവന്റിൽ പങ്കെടുക്കൂ. റഷ്യ, ജോർജിയ, അർമേനിയ തുടങ്ങി 15 രാജ്യങ്ങളിൽ 100% ഗ്യാരണ്ടീഡ് MBBS അഡ്മിഷൻ, ഒപ്പം സ്കോളർഷിപ്പും എഡ്യൂക്കേഷൻ ലോൺ സപ്പോർട്ടും ലഭിക്കുന്നു. രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നവർക്കായി 100%, 50%, 25% സർപ്രൈസ് സ്കോളർഷിപ്പ് സമ്മാനങ്ങളും കാത്തിരിക്കുന്നു.
1: പ്രവേശനം സൗജന്യം. കോൾ 7999 4 9 2 7 7. ഗ്ലോപാ സ്റ്റഡി അബ്രോഡ്.
2: കേട്ടുകൊണ്ടിരിക്കുന്ന കാതോട് കാതരം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. സമയം 2 കഴിഞ്ഞ് 35 മിനിറ്റ് ആയി കേട്ടോ. അപ്പോൾ വിളിക്കുന്ന നമ്പർ 0474-293-1111. അടുത്ത കോളിലേക്ക് പോവാണ്. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം
2: ശ്രീലക്ഷ്മി.
3: ഈ ശക്തി വിളങ്ങര കല്ലുംപുറത്ത് നിന്ന് ബാബുലേൻ ചേട്ടന് വേണ്ടി വിളിക്കും. പുള്ളി മരിച്ചു പോയി 16 ദിവസം.
2: ആ, ഞാനത് അറിഞ്ഞിരുന്നു. ഇങ്ങനെ നമ്മളത് റേഡിയോയിലും ഒക്കെ അത്
3: വലിയ ശ്രോതാവ റേഡിയോയുടെ.
2: അയ്യോ, അത് ശരിയാണ്. എനിക്കിത് ഒരു നിമിഷം അത് പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിനും
3: കുടുംബത്തിനും വേണ്ടി ഒരു നല്ലൊരു പാട്ട്.
2: അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണോ ഈ സംസാരിക്കുന്നേ?
3: അതെ അതെ അതെ, ഞാനും അതിന്റെ അടുത്തുള്ള വീട്ടുകാരന്.
2: ആണോ? ഈ വിളിക്കുന്ന കാര്യമൊക്കെ അറിയാമായിരുന്നല്ലോ അല്ലേ നമ്മളെ റേഡിയോയില്?
3: എപ്പോഴും വിളിക്കുന്നത് ഞാനും കേട്ടോണ്ടിരിക്കും, പിന്നെ ഞങ്ങൾ കാണുകയും ചെയ്യും അടുത്തടുത്ത വീടുകൾ.
2: ചേട്ടാ ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
3: ഒന്ന് രണ്ടു പ്രാവശ്യം
2: വിളിച്ചിട്ടുണ്ട്. ഓക്കെ.
3: ആ, മേഡവുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. അത് രാവിലത്തെ പരിപാടി
2: ഗ്രീറ്റിംഗ്സില്. ഓക്കെ ഓക്കെ, ശരി. അപ്പോ ഈ അവസാന സമയമൊക്കെ ബഹുലേൻ ചേട്ടനോട് സംസാരിച്ചിരുന്നു? അതായത് ഈ മരണത്തിന് മുമ്പ് എപ്പോഴെങ്കിലും കാണുകയോ സംസാരിക്കുകയോ?
3: പുള്ളിക്ക് ഒരു അറ്റാക്ക് പോലെ
2: വന്നത്.
3: സംസാരിക്കുമായിരുന്നു എന്നും. അന്നും രാവിലെ സൈക്കിള് ചവിട്ടിക്ക് കൊണ്ടുവന്ന് പിള്ളേർക്ക് വേണ്ടി ആഹാരവും മേടിച്ചോണ്ട് പോയതാ. ബാത്റൂമിൽ ചെന്ന് പറഞ്ഞ് അന്നേരം തന്നെ അറ്റാക്കായിരുന്നു.
2: ഓഹോ, ഓക്കെ ഓക്കെ, മനസ്സിലായി. അതാ എനിക്ക് ഓർമ്മ, ആ ആഴ്ചയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാമില്. കാതോട് കാതരത്തിൽ ബഹുലേഞ്ചേട്ടൻ ആ ഒരു ആഴ്ചയിൽ വിളിച്ചിട്ടുണ്ട്. എനിക്ക് പാട്ട് ഇങ്ങനെ ചോദിച്ചതും ഓർമ്മയുണ്ട്. പെട്ടെന്നാണ് ഈ ഒരു വാർത്ത കേട്ടപ്പോ ഞങ്ങളെല്ലാം തന്നെ ഞെട്ടിപ്പോയി
3: ശരിക്കും.
2: എന്തായാലും നമുക്ക് ബാലചേട്ടന് വേണ്ടി പാട്ട് കേൾക്കാം. എന്താ സന്തോഷം വിളിച്ചില്ല. അപ്പൊ ചേട്ടൻ ഇടയ്ക്ക് വിളിക്കുക. ഇതുപോലെ ഇടയ്ക്ക് ചേട്ടൻ വിളിക്കുമ്പോ ബാലചേട്ടന് എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഓർമ്മ നമുക്ക് ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുക. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം ചോദിക്കുന്ന പോലെ തന്നെയാണ് ചേട്ടന് സംസാരിക്കുമോ നമുക്ക് തോന്നുക. കേട്ടോ, വിളിക്കുക ഇടയ്ക്ക്. ബാഹുലേൻ ചേട്ടന് തീർച്ചയായിട്ടും അത് പറയാതെ പോകാൻ സാധിക്കില്ല. ഒരു നിമിഷം അദ്ദേഹത്തിന് വേണ്ടി. കാരണം ഞങ്ങൾക്കറിയാം നമ്മുടെ പ്രോഗ്രാമിലൊക്കെ വിളിക്കുമ്പോൾ എപ്പോഴും ഒക്കെ സംസാരിക്കാറുണ്ട്. ഈ അടുത്ത സമയത്തൊക്കെ ഭാര്യയുടെ മരണം നമ്മുടെ പ്രോഗ്രാമിൽ കൂടി പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും പിന്നെ എനിക്ക് തോന്നുന്നു നൂർദാൻ ചേച്ചിക്കൊക്കെ വേണ്ടിയിട്ട് പാട്ടുമൊക്കെ ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അത് അവസാന സമയങ്ങളിലൊക്കെ തന്നെയാണ് വളരെയധികം വിഷമത്തിൽ നമ്മളോട് പ്രോഗ്രാമിലൊക്കെ സംസാരിക്കുമ്പോഴും. ഈ മരണത്തിന് കുറച്ച് ദിവസം മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട് ആ കോള് ഞാനാണ് കണക്ട് ചെയ്യുന്നത് ഓണെയറിൽ. ഇന്ന പാട്ട് വേണം എന്നും പറഞ്ഞ് ഞാനത് കണക്ട് ചെയ്ത് കൊടുത്തു. ഒന്ന് സംസാരിച്ചിരുന്നു, ആർജയുമായി സംസാരിച്ചു. പക്ഷെ പെട്ടെന്നാണ് കേൾക്കുന്നത്. നമ്മൾ നേരിൽ കണ്ടിട്ടുണ്ട്, നമ്മുടെ റേഡിയോ പെൻസിലിൽ വന്ന് പാട്ടുകൾ പാടിയിട്ടുണ്ട്. നാട്ടിലെ പാട്ടുകാരിലൂടെയൊക്കെ പാട്ട് പാടിയിട്ടുണ്ട്. വളരെ വേദനയായിരുന്നു. ബാലയൻ ചേട്ടനെ ഓർക്കാതെ പോകാൻ കഴിയില്ല. അത് പറഞ്ഞപ്പോൾ ഇത് ഇത്രയും പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ ഒരു നല്ല ശ്രോതാവായിരുന്നു. വളരെയധികം വേദനയുണ്ട് ബാലയൻ ചേട്ടൻ്റെ ഒരു വേർപാടിൽ. ഓക്കെ, എന്തായാലും നമുക്ക് ഗാനം കേൾക്കാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതലാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോകുന്നു. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം ശ്രീലക്ഷ്മി.
0: ഇതാരാ ഇത്?
1: ഇത് അംബികയാണ് ഉള്ളിയക്കാവിലെന്ന്.
0: ഏത് പാട്ടാണ് ഇന്ന് ആവശ്യപ്പെട്ടേ?
1: ബന്ധുവാരി ശത്രുവാരി.
0: അതെന്താ ഈ പാട്ട് ഇത്ര ഇഷ്ടം? നല്ല അർത്ഥമുള്ള പാട്ടാ ഈ സിനിമ. അതിനകത്ത് ഭയങ്കര ഇതാണ്, ഭയങ്കര അർത്ഥമുള്ള ഒരു സിനിമയായത്. ഈ മിക്കവാറും ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അറിയാം ഇതിനകത്ത് ഒരുപാട് വരികൾ വളരെ ജീവിതവുമായി വളരെ ബന്ധമുള്ള വരികളാണ് അല്ലേ. ഈ പാട്ടൊക്കെ കേൾക്കുമ്പോഴേ, പാട്ട് നമ്മൾ പാട്ട് പാടുന്നു, പാട്ട് ഇഷ്ടപ്പെടുന്നു, ശരി, ഇതിന്റെ വരികൾ കൂടി ശ്രദ്ധിച്ചിട്ടാണോ ഈ പാട്ട് ഇഷ്ടപ്പെടാറുള്ളത്? അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഇഷ്ടപ്പെട്ട വേറൊരു വരികൾ ഇഷ്ടപ്പെട്ട വേറൊരു പാട്ട് പറഞ്ഞേ. കുമാരനാശാന്റെ വീണപൂവ്. അതൊന്ന് ഇനി ഉണ്ടോ കൂടെ പറയാൻ പറഞ്ഞ? മധുരം ജീവാമൃത ബിന്ദു നല്ലേ. ഈശ്വര, പണ്ടത്തെ ആണെങ്കി എനിക്കറിയാൻ വഴിയില്ല. എന്നാലും പാതിരാക്കളി പറഞ്ഞൂടെ, പാതിരാക്കിളി എന്ന് പറഞ്ഞ നമ്മൾ എന്തായിരുന്നു കാബുളിവാളിയിൽ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു പാതിരാക്കിളി ഒരു നൊമ്പരം അല്ലേ?
1: അതിഷ്ടല്ല.
0: ആ അത് പിന്നെ ഏതായിരുന്നു ഈ ഓടക്കുഴലുള്ള പാട്ട്? ഉണ്ണികളെ ഒരു കഥ
1: പറയുന്നു.
0: അതിനകത്ത് ഒരാളുടെ കയ്യിലല്ലേ ഓടക്കുഴലുള്ളായിരുന്നു?
1: അല്ല, ആ സിനിമയില് ഓടക്കുഴലുണ്ടല്ലോ.
0: ആ അതുണ്ട്. ഞാൻ ഈ രണ്ടുപേരുടെ കൈ ഓടക്കുഴൽ ഓടക്കുഴലാണ് ഞാൻ തോന്നുന്നത്. രമണൻ
1: രമണൻ
0: ശരി ശരി, അത് കൊള്ളാട്ടോ, അതായിരുന്നു ശരി ആദ്യം പറയേണ്ട പാട്ടായിരുന്നു. ഓക്കേ ശരി, അപ്പൊ എന്തായാലും ഇന്ന് ആവശ്യപ്പെട്ട ഗാനം കേക്കാം കേട്ടോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം.

0: നീറ്റ് സ്കോർ കുറവാണോ? എങ്കിലും ഒരു ഡോക്ടറാകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ജൂലൈ 19 ഞായറാഴ്ച കൊല്ലം നാണി ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ബൃഹത്തായ ഗ്ലോപാ സ്റ്റഡി അബ്രോഡ് മെഗാ ഇവന്റിൽ പങ്കെടുക്കൂ. റഷ്യ, ജോർജിയ, അർമേനിയ തുടങ്ങി 15-ലധികം രാജ്യങ്ങളിൽ 100% ഗ്യാരണ്ടീഡ് MBBS അഡ്മിഷൻ, ഒപ്പം സ്കോളർഷിപ്പും എഡ്യൂക്കേഷൻ ലോൺ സപ്പോർട്ടും ലഭിക്കുന്നു. രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നവർക്കായി 100%, 50%, 25% സർപ്രൈസ് സ്കോളർഷിപ്പ് സമ്മാനങ്ങളും കാത്തിരിക്കുന്നു.
1: പ്രവേശനം സൗജന്യം. കോൾ 7999 4 9 2 7 7. ഗ്ലോപാ സ്റ്റഡി അബ്രോഡ്.
2: മാർബിൾസ്, ഓണം പ്രമാണിച്ച് എല്ലാ പർച്ചേസിനും ആകർഷകമായ ഓഫറുകൾ. ടൈലുകൾ ഏറ്റവും കുറഞ്ഞ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്വന്തമാക്കാം. നിങ്ങളുടെ ബിൽഡിംഗിന്റെ വർക്കുകൾ തുടങ്ങും മുന്നേ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. വിലക്കുറവ് വാക്കുകളിലല്ല, അനുഭവിച്ചറിയൂ. ഐശ്വര്യപൂർണമാകട്ടെ നിങ്ങളുടെ വീടും മനസ്സും. വിശ്വസ്തത, വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. AV മാർബിൾസ് സിൻസ് 1999, തട്ടാമല ജംഗ്ഷൻ, കൊല്ലം. കോൾ 9957 5 2 8 7 9.
3: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
4: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
3: എന്തിനാ? പത്രത്തിലിടാനാണോ?
4: ഏയ് അല്ല, റേഡിയോയിൽ ഇടാനാ.
3: റേഡിയോയിലോ?
4: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും. കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
3: അതെയോ?
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
3: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
5: ഓക്കേ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതരം തത്സമയ ഫോണിൻ പ്രോഗ്രാം. സമയം 2 മണി കഴിഞ്ഞ് 51 മിനിറ്റും 40 സെക്കൻഡും ആയിരിക്കുന്നു. നമ്മൾ അടുത്ത കോളിലേക്ക് പോവാണ്. ഹലോ.
6: ഹലോ ഹലോ.
5: ആഹാ, ഹലോ, നമസ്കാരം.
6: സുഖമാണോ?
5: സന്തോഷായിട്ടിരിക്കുന്നു.
6: എനിക്കറിയാലോ
5: ശുക്കൂറേട്ടൻ.
6: പിന്നെ ഇന്ന് അംഗനവാടി പോയോ കൊച്ചിനെ കൊണ്ടാക്കണ്ടല്ലേ?
5: ഇന്ന് ഞാൻ പോയില്ല. ഇന്ന്
6: അംഗനവാടി കൊണ്ട് ഇന്ന് പഠിത്തമുണ്ട്. അംഗനവാടി
5: ഉണ്ട് അംഗൻവാടിയിൽ. ഞാനല്ല, എന്റെ ബ്രദർ കൊണ്ടാക്കി.
6: ഓ, പിന്നെ നമ്മള് രാജീവ് വരാതി നമ്മളെ പനയത്ത് അമ്പലത്തിനടുത്ത് വിലക്കുന്നത്. രാജീവ് ശ്രീലക്ഷ്മി വിളിക്കുമ്പോ വിളിക്കാൻ പറയുമ്പോ കിട്ടുന്നില്ലെന്ന്.
5: ആഹാ, അങ്ങനെയാണോ പറയുന്നത്?
6: അതുകൊണ്ട് തന്നെ നമ്മളെ രാജു കയറ്റി അമ്പിനുണ്ട് കടവരെ. അവളൊരു ചക്കരയുണ്ട് പറയുന്ന ഒരാളുണ്ട്. അയാളും പറയുന്നത് ശ്രീലക്ഷ്മി വിളിച്ചാൽ എനിക്ക് കിട്ടത്തില്ല.
5: അത് ശരി. എന്താ അങ്ങനെ?
6: എന്തുവാണ്, ഞാൻ പറയുക, ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു നോക്കാൻ പറഞ്ഞു.
5: അതെ, വിളിക്കൂ. അപ്പഴല്ലേ നമുക്ക് കിട്ടും, ഒരു ദിവസം ഉറപ്പായിട്ട് കിട്ടും. അപ്പൊ നമ്മള് സംസാരിക്കും എല്ലാരടുത്തും, കേട്ടോ?
6: ഞാൻ പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു 11:55 വിളിക്കാൻ തുടങ്ങാൻ പറഞ്ഞു.
5: അത് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് വരിക്കും കിട്ടാത്തത്. 11:55 വിളിച്ച ആരും എടുക്കാനില്ല.
6: 12:55 വിളിച്ചല്ലേ കിട്ടും.
5: ഇത് കറക്റ്റ് 11:55 വിളിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് കിട്ടിയില്ല. ഇനി പറഞ്ഞ 12 മണിക്ക് ശേഷം വിളിക്കാം, കേട്ടോ? പിന്നെ സുഖായിരിക്കുന്നു.
6: നമ്മളെ ഗ്രീഷ്മയും പിന്നെ ദീദും പിന്നെ നമ്മളെ ദീദുവിനെ ഉള്ള ഞാൻ കാണാത്ത നമ്മളെ ഇവരാണ്. നമ്മളെ എന്തോ കൊച്ചിന്റെ പേരും മറന്നുപോയി.
5: ഫിലോമിന.
6: ഫിലോമിനൊക്കെ കൂടി കഴിഞ്ഞു കഴിഞ്ഞു.
5: പിന്നെ അല്ല,
6: എനിക്കറിയ ശ്രീലക്ഷ്മിയുടെ ഏതാന്ന് എനിക്കറിയാം.
5: അതല്ല, അങ്ങനെയാണല്ലോ.
6: സ്വപ്നയൊന്നും ഇല്ല അവളിപ്പോ.
5: സ്വപ്നയോ?
6: സ്വപ്നയാണോ?
5: സ്വപ്നയാണ് ഉദ്ദേശിച്ച സ്വപ്ന.
6: മൂന്ന് പേരെ കാണാൻ പറ്റിയോളൂ.
5: ആ, കൊഴപ്പില്ല. സ്വപ്നയൊക്കെ ഇനിയും വരും, പരിപാടി അവതരിപ്പിക്കാൻ വരും, കേട്ടോ? ഇനിയും സ്വപ്ന ഇനിയും പരിപാടി അവതരിപ്പിക്കാൻ വരും. സ്വപ്ന എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്.
6: ഉണ്ടോ? അടിപൊളിയായോട്ടോ.
5: അടിപൊളി. ഓക്കെ,
6: ആദ്യം പോയി പോയി. അന്ന് ഞാൻ വന്നപ്പോ അവളെ കൗണ്ടർ ചെയ്യുന്നതായിരുന്നു. ആളെ കണ്ട കാറ്റടിച്ച വപ്പഴേ പറഞ്ഞു.
5: അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ മാത്രം പറയാൻ പാടില്ല കേട്ടോ. നമ്മള് അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇന്ന് ഏത്
6: പാട്ടാണ്?
5: ആ, ഓക്കെ, ശരി ശരി. എല്ലാ വിളിക്കും, ഒരു ദിവസം വിളിക്കും, എല്ലാരുമായിട്ട് സംസാരിക്കും. അപ്പൊ എന്തായാലും ഇന്ന് ഏത് പാട്ടാ ചോദിച്ചിരിക്കുന്നേ?
6: ഞാൻ നമ്മളെ ഞാൻ പണ്ട് എന്റെ ഞാൻ കടവിലിരുന്ന പഠിച്ചത് ആ പുല്ലേരി. എന്നാലും ഞാൻ എന്റെ ചേട്ടനായിട്ട് ചേട്ടനും ചേട്ടത്തിയായിട്ട് പോയി കണ്ട സിനിമ തകര
5: തകര.
6: അതിനകത്ത് ജാനകിയമ്മയുടെ പാടുണ്ട് മൗനമി എന്നുള്ള,
5: നിറയും
6: മൗനമി എന്നുള്ള.
5: ഓ ശരിയാ, സൂപ്പർ പാട്ട്, സൂപ്പർ പാട്ട്. പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ.

അപ്പൊ നമ്മൾ അവസാനമായി കാതോടുത്ത് കേൾക്കാൻ പോകുന്ന ജാനകിയമ്മ, ശരിക്കും നമുക്ക് പറ്റിയ ഒരു വലിയൊരു നഷ്ടമല്ലേ. എങ്കിലും ഒരിക്കലും ജാനകിയമ്മ പറഞ്ഞതുപോലെ, നിങ്ങളുടെ മനസ്സിൽ ഞാനുണ്ട്, ഞാൻ തൃപ്തയാണ് എന്ന് പറഞ്ഞ പോലെ ഒരിക്കലും നമ്മുടെയൊന്നും മനസ്സിൽ നിന്നും ജാനകിയമ്മ പോകുന്നില്ല. ഈ പാട്ടുകൾ എന്നും ഇനിയും ഇനിയും വരും തലമുറകൾ ഇങ്ങനെ ആവർത്തിച്ച് പാടിക്കൊണ്ടേയിരിക്കും, നമ്മൾ ജാനകിയമ്മയെ ഓർത്തുകൊണ്ടേയിരിക്കും. ആ പാട്ടിലൂടെ ഇന്നത്തെ കാതോടുകാത്തിൽ നിന്നും ഞാൻ ടാറ്റ പറയുന്നു. ശ്രീലക്ഷ്മി എം എസ്.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയം ഫോണിൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2020.

ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20 ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: പോയാ കിട്ടി, പോയാ പോയി, ചോദിക്കാം പറയാം അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-111. കിട്ടിയാ കിട്ടി, പോയാ പോയി. കിട്ടിയാ കിട്ടി, പോയാ പോയി. ചോദിക്കാം പറയാം അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-111. കിട്ടിയാ കിട്ടി, പോയാ പോയി.
1: നമസ്കാരം. കിട്ടിയ കിട്ടി പോയാ പോയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ കിട്ടിയ കിട്ടി പോയാ പോയിൽ ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-293-111. അപ്പൊ ഇതിൽ നമുക്ക് കോളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ കോൾ ആരെന്നൊക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, പേര് പറയൂ. ഓക്കെ, വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചതിനു ശേഷം വിളിക്കുക. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
3: ഹലോ, ഗുഡ് ഈവനിങ് രേഷ്മ, ഞാൻ കരിക്കോട്ടിൽ നിന്ന് ലതികയാണേ.
1: ഓക്കെ ലതിക ചേച്ചി, ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ഫലം. അറിയോ?
3: അറിയില്ല.
1: അറിയില്ല. ഓക്കെ സാരുല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-293-111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
4: ഹലോ
1: ഹലോ, പേര് പറയൂ.
4: അമേയ.
1: അമേയ, അമേയക്കുട്ടി, ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ്?
4: മാങ്ങ.
1: മാമ്പഴം കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-293-111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
5: ഹലോ
1: ഹലോ, പേര് പറയോ.
5: ഹലോ, ഗുഡ് ഈവനിങ് മാഡം.
1: ഗുഡ് ഈവനിങ്, പേര് പറയോ.
5: ആ, എന്റെ പേര് രഞ്ജിത് എന്നാണ്.
1: ഓക്കെ, ചോദ്യം ഇതാണ്,
5: ഞാൻ കേട്ടോണ്ടിരിക്കുന്ന രാവിലെ കാതോട് കാതോടെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ റേഡിയോ ഒക്കെ തട്ടി പൊടിയാ, പൊടി അടിച്ച് ഇറക്കിയിട്ട് ഇങ്ങോട്ട് എടുത്ത് വെച്ച് ഇന്ന് കേൾക്കാൻ തുടങ്ങിയതാ.
1: ഓക്കെ, അപ്പൊ ഇനി കേക്ക് കേട്ടോ.
5: ഇപ്പൊ വിളിച്ചിപ്പോ എന്താ, ഇപ്പൊ എന്താ ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണെന്ന് വെച്ചാ?
1: അത് ആൻസർ പറഞ്ഞു, മാമ്പഴം എന്ന് പറഞ്ഞിട്ടുണ്ട്.
5: മാമ്പഴം, മാമ്പഴമായിരുന്നു കറക്റ്റ്.
1: അതെ. അടുത്ത ചോദ്യം എന്നാണ്, ഏത് രാജ്യത്തിന്റെ ദേശീയ ഫലമാണ് ചക്കപ്പഴം? ഏത്?
5: ഞങ്ങൾ ചക്കയാണ് പറഞ്ഞത്, ഞങ്ങൾ കേട്ടോണ്ടിരുന്നാണ്. ഞാൻ പറഞ്ഞ് ചക്കയെന്ന് പറയാൻ പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞു ചക്കയെന്ന് പറഞ്ഞു.
1: ഓക്കെ, അതിന്റെ ആൻസർ മാമ്പഴമാണ്. ഇത് ചോദ്യം, ഏത് രാജ്യത്തിന്റെ ദേശീയ ഫലമാണ് ചക്കപ്പഴം?
5: എന്താ മേഡം, കേൾക്കുന്നില്ല.
1: ഏത് രാജ്യത്തിന്റെ ദേശീയ ഫലമാണ് ചക്കപ്പഴം? കേൾക്കുന്നുണ്ടോ? ഹലോ, ഏത് രാജ്യത്തിന്റെ ദേശീയ ഫലമാണ് ചക്കപ്പഴം?
5: അല്ല, ഞങ്ങളിത് കേട്ട്, അപ്പൊ അയാള് പറഞ്ഞു, ഇയാള് പറഞ്ഞു, അയാള് പറഞ്ഞു ചക്കപ്പഴമാണെന്ന് പറഞ്ഞു. മാമ്പഴമാണോ, അതാ ഞാൻ ചോദിച്ചത്. കഥ ഞങ്ങൾ കേട്ടില്ല, ആൻസർ കേട്ടില്ലായിരുന്നു കേട്ടോ.
1: ചേട്ടനോട് ചോദിച്ച ചോദ്യം ഇപ്പൊ ഞാൻ രണ്ടാമത് ചോദിച്ചില്ലേ, അതാണ് ചേട്ടന്റെ ചോദ്യം. അതിന്റെ ആൻസർ വേണം പറയാൻ. ഏത് രാജ്യത്തിന്റെ ദേശീയ ഫലമാണ് ചക്കപ്പഴം?
5: നമ്മുടെ ഈ ദേശീയ ഫലം എന്നല്ല മാഡം ചോദിച്ച ചോദ്യം,
1: എനിക്കറിയാം
5: ദേശീയ ഫലം. അപ്പൊ അപ്പൊ ഇവൻ പഠിച്ചത്, അവൻ പറഞ്ഞു മാമ ഇന്ന പോലെ സംഭവം ചക്കപ്പഴമാന്ന് പറയാൻ പറഞ്ഞു. അവർ പറഞ്ഞ ഞാനത് കേട്ടു,
1: ചേട്ടാ വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-293-111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
6: ഹലോ
1: ഹലോ, പേര് പറയോ.
6: അനുപമ.
1: അനുപമക്കുട്ടി, ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ അറിയോ? ഏത് രാജ്യത്തിന്റെ ദേശീയ ഫലമാണ് ചക്കപ്പഴം? ഏത് രാജ്യത്തിന്റെ ദേശീയ ഫലമാണ് ചക്കപ്പഴം?
7: കേൾക്കാൻ പറ്റുന്നില്ല.
1: എടാ ഞാൻ പറഞ്ഞ കേക്കുന്നില്ലേ, ഇപ്പൊ കേക്കാവോ?
7: ഇപ്പൊ കേക്കാം.
1: ഏത് രാജ്യത്തിന്റെ ദേശീയ ഫലമാണ് ചക്കപ്പഴം? കേക്കുന്നുണ്ടോ? കേട്ടില്ല.
7: ഇന്ത്യ.
1: ഇന്ത്യ അല്ല. ക്ലൂ ഒന്നുമില്ല, സാരമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം വീണ്ടും ട്രൈ ചെയ്യാം കേട്ടോ. ബംഗ്ലാദേശ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ഓക്കെ മോളെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ,
8: നമസ്കാരം മോളെ.
1: നമസ്കാരം, പേര് പറയൂ. ഓക്കെ ശോഭ ചേച്ചി, ചോദ്യം ഇതാണ്, ദേവന്മാരുടെ ഭക്ഷണം എന്നറിയപ്പെടുന്ന പഴം ഏതാണ്? ദേവന്മാരുടെ ഭക്ഷണം എന്നറിയപ്പെടുന്ന പഴം.
8: ദേവന്മാരുടെ ഭക്ഷണം?
1: ആ,
8: ദേവന്മാരുടെ ഭക്ഷണമാകുമ്പോ കൈതച്ചക്കയാണോ?
1: കൈതച്ചക്ക അല്ല.
8: മാമ്പഴം?
1: മാമ്പഴം കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ, ഓക്കെ മിനി ചേച്ചി, രോഗാണുക്കളുടെ സാന്നിധ്യത്തിൽ അല്ലാതെ കണ്ണിലുണ്ടാകുന്ന ഒരു രോഗം ഏതാന്ന് പറയണം. രോഗാണുക്കളുടെ സാന്നിധ്യത്തിലല്ലാതെ കണ്ണിലുണ്ടാകുന്ന രോഗം. ഗ്ലൂക്കോമ. ഗ്ലൂക്കോമ ഉറപ്പാണോ? ഓക്കെ ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ, പേര് പറയോ. ഹലോ, പേര് പറയോ. റാനിയ. റാനിയാണോ? ഓക്കെ ചോദിക്കട്ടെ. റോമൻ ബ്യൂട്ടി ഏത് പഴത്തിന്റെ ഇനമാണ്? റോമൻ ബ്യൂട്ടി
9: ഒന്നും കൂടി പറയുമോ?
1: റോമൻ ബ്യൂട്ടി ഏത് പഴത്തിന്റെ ഇനമാന്ന് പറയണം. റോമൻ ബ്യൂട്ടി നമ്മൾ എല്ലാരും കഴിക്കുന്ന ഒരു ഫ്രൂട്ടാ. ആപ്പിൾ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
10: ഹലോ
1: ഹലോ, പേര് പറയോ. ഓക്കെ ഹെലൻ ചേച്ചി, ചോദ്യം എന്താണ്, സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്ന ഫലം ഏതാന്ന് പറയണം. സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്ന ഫ്രൂട്ട്. ഹലോ, അറിയത്തില്ല. ഓക്കെ സാരല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ, പേര് പറയോ.
11: നിവേദ്യ.
1: നിവേദ്യ നിവേദ്യ കുട്ടി, ഇപ്പൊ ചോദിച്ച ചോദ്യം കേട്ടായിരുന്നു, സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്ന ഫ്രൂട്ട് ഏതാന്നറിയോ?
11: ഇല്ല.
1: അറിയാവുന്ന ഒന്ന് രണ്ട് ഫ്രൂട്ടിന്റെ പേര് പറഞ്ഞു നോക്ക്.
11: ചെറിയാണോ?
1: ചെറിയല്ല, നമ്മുടെ നാട്ടും പുറത്തുള്ള ഫ്രൂട്ടിന്റെ പേര് പറഞ്ഞാ മതി. അറിയോ?
11: ഓറഞ്ച്.
1: അല്ല, ഏ നാട്ടും പുറത്ത് ഓറഞ്ച് ഉണ്ടോ? നമ്മുടെ വീട്ടിനടുത്തൊക്കെ പണ്ട് കാണുന്ന ഫ്രൂട്ടുകളെ, ഇപ്പൊ വീട്ടിനടുത്തൊന്നും ഇല്ല ഇത്. അറിയോ? കൈതച്ചക്കയാണ് കറക്റ്റ് ആൻസർ കേട്ടോ. കേട്ടോ, കൈതച്ചക്ക. കൈതച്ചക്ക, പൈനാപ്പിൾ. ഓക്കെ മോളെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
12: ഹലോ
1: ഹലോ, പേര് പറയോ.
12: മുരളി.
1: ഓക്കെ ചേട്ടാ, ചോദ്യം ഇതാണ്, പുളിയുള്ള പഴങ്ങളിൽ സമൃദ്ധമായ വൈറ്റമിൻ ഏതാണ്? പുളിയുള്ള പഴങ്ങളിൽ സമൃദ്ധമായ വൈറ്റമിൻ. ഓക്കെ സരള, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിട്ടുണ്ട്. ഹലോ
13: ഹലോ
1: ഹലോ, പേര് പറയോ.
13: ശോഭന.
1: ശോഭന ചേച്ചി, ചോദ്യം ഇതാണ്, പുളിയുള്ള ഫലങ്ങളിൽ സമൃദ്ധമായ വൈറ്റമിൻ ഏതാന്ന് പറയണം.
13: സി.
1: വൈറ്റമിൻ സി കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിട്ടുണ്ട്. ഹലോ
14: ഹലോ
1: ഹലോ, പേര് പറയോ.
14: നയന.
1: നയനക്കുട്ടി, ചോദ്യം എന്താണ്, വാഴപ്പഴത്തിൽ സമൃദ്ധമായുള്ള ധാതു ലവണം ഏതാണ്? വാഴപ്പഴത്തിൽ സമൃദ്ധമായുള്ള ധാതു ലവണം. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്, വീണ്ടും ട്രൈ ചെയ്താൽ മതി, കണക്ട് ആകുന്നതായിരിക്കും. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
15: ഹലോ
1: ഹലോ, പേര് പറയോ.
15: ആരിഫ.
1: ആരിഫ ചേച്ചി, ചോദ്യം ഇതാണ്, വാഴപ്പഴത്തിൽ സമൃദ്ധമായിട്ടുള്ള ധാതു ലവണം ഏത്?
15: വൈറ്റമിൻ ഡി.
1: അല്ല, ധാതു ലവണം. ഓക്കെ സാരല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ. ഹലോ
16: ഹലോ
1: ഹലോ, പേര് പറയോ.
16: ഹലോ,
1: പേര് പറയോ. ചേച്ചി, ഇപ്പൊ ചോദിച്ച ചോദ്യമാണ്, ആൻസർ അറിയോ? വാഴപ്പഴത്തിൽ സമൃദ്ധമായുള്ള ധാതു ലവണം. വാഴപ്പഴത്തിൽ സമൃദ്ധമായുള്ള ധാതു ലവണം ഏതാണ്? അറിയോ?
16: വേറൊരുത്തരം പറയോ.
1: വേറൊരുത്തരം ഞാൻ പറയുന്ന എങ്ങനാ?
16: വേറൊരു ചോദ്യം ചോദിയില്ലേ?
1: ഇല്ല, ഒരാൾക്ക് ഒറ്റ ചോദ്യമേ
16: ഉള്ളൂ.
1: ഇതിന്റെ ആൻസർ അറിയോ?
16: അറിയത്തില്ല.
1: പൊട്ടാസ്യം ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു ഷോർട്ട് ബ്രേക്കാണ്, ബ്രേക്കിന് ശേഷം തിരികെ. ഓക്കെ, ബ്രേക്കിന് മുന്നേ നമുക്ക് ഒരു കോളും കൂടെ കണക്ട് ആയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
17: ഹലോ
1: ഹലോ, പേര് പറയോ.
17: സുനിത.
1: ഓക്കെ സുനിത ചേച്ചി, ചോദ്യം എന്താണ്, ഓറഞ്ചുകളുടെ പട്ടണം ഏതാണ്?
17: ബ്രസീൽ.
1: അല്ല, ഓറഞ്ചുകളുടെ പട്ടണം ഏതാണ്? നാഗ്പൂർ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്, നമുക്ക് ഈ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
18: ഹലോ മാഡം.
1: ഹലോ, പേര് പറയോ.
18: പേര് രതീഷ്.
1: രതീഷ്, ഓക്കെ, എവിടെ നിന്നാ വിളിക്കുന്നത്?
18: മേഡം, ഞാൻ ഇപ്പൊ അവിടുന്ന് ഒരു മറ്റേ ഒരു മേഡത്തിന്റെ ഒരു ഇതൊരു കേട്ടായിരുന്നു, മറ്റേ ദേശീയ ഫലം എന്നും പറഞ്ഞൊരു ചക്കപ്പഴം എന്ന് എങ്ങനെ കേട്ട, ഇത് കറക്റ്റ് ഏതാണ് മേഡം? മാങ്ങയാണോ ചക്കയാണോ?
1: മാങ്ങ.
18: മാങ്ങയാണല്ലോ. അതല്ല, ഞാൻ ഇപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് മേഡത്തിനെ വിളിക്കുന്നത് കേട്ടോ. അതാ സമയത്ത് എന്തായാലും കിട്ടി, അതൊരു വലിയ ഉപകാരം കേട്ടോ. അപ്പൊ മേഡം ഇച്ചിരി മുമ്പേ പറയുന്നു അത് ചക്കപ്പഴമായിരുന്നു എന്നാ പറഞ്ഞത്.
1: ദേശീയ ഫലം മാമ്പഴം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യയുടെ ദേശീയ ഫലം മാമ്പഴം എന്നാണ് ഞാൻ പറഞ്ഞത്. ഹലോ ഹലോ
18: ഹലോ, എന്റെ പേര് കാർത്തിക്.
1: കാർത്തിക്. ഓക്കെ, ചോദിക്കട്ടെ. എനിക്ക് തോന്നുന്നു മറ്റേ കോള് ഡ്രോപ്പായിന്ന് തോന്നുന്നു. ഓക്കെ ചേട്ടാ, ഞാൻ പറഞ്ഞത് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഇന്ത്യയുടെ ദേശീയ ഫലം മാമ്പഴം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു കേട്ടതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും. വിളിച്ചതിൽ സന്തോഷം. നമുക്ക് ഈ അടുത്തൊരു കോള് എത്തിയിട്ടുണ്ട്. ഹലോ
18: ഹലോ
1: ഹലോ, പേര് പറഞ്ഞോ.
18: എന്റെ പേര് കാർത്തിക്.
1: കാർത്തിക്, ചോദിക്കട്ടെ.
18: ചോദിച്ചു,
1: പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. കാൽസ്യം കാർബൈഡ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അടുത്തൊരു കോള് എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ, ഹലോ, ഹലോ, ഹലോ. ഓക്കെ, ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ ഈ നമ്മുടെ സമയം 4:30 വരെയാണ് കേട്ടോ, നമ്മുടെ ടൈം എന്ന് പറയുന്നത്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. ഹലോ,
17: ഹലോ,
1: ഹലോ, പേര് പറയോ. ചോദ്യം എന്താണ്? വൈറ്റമിൻ ഇ സമൃദ്ധമായി അടങ്ങിയിട്ടുള്ള പഴം ഏതാന്ന് പറയണം. വൈറ്റമിൻ ഇ ഫ്രൂട്ട് അടങ്ങി, വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട് ഏതാന്ന് പറയണം.
17: അറിയത്തില്ല.
1: ഓക്കെ, ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ ശ്രോതാക്കൾ വിളിക്കുക, വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ,
19: ഹലോ,
1: ഹലോ, പേര് പറയോ.
19: എന്റെ പേര് ഹംസത്ത്.
1: ഹംസത്ത്, ഓക്കെ. ചേച്ചി, ചോദ്യം ഇതാണ്, വൈറ്റമിൻ ഇ സമൃദ്ധമായി അടങ്ങിയിട്ടുള്ള പഴം ഏതാന്ന് പറയണം, ഫ്രൂട്ട് ഏതാന്ന് പറയണം. അല്ല, ഓക്കെ, സാറില്ല, പേരൊക്കെയാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പതേ നമുക്ക് അടുത്തൊരു കോള് കണക്ട് ആകുന്നതേ ഉള്ളൂ. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. ഓക്കെ, ഹലോ, പേര് പറയോ. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നത്? ഓക്കെ ചേട്ടാ, ചോദ്യം ഇതാണ്, ചൈനീസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഫ്രൂട്ട് ഏതാന്ന് പറയണം. ചൈനീസ് ആപ്പിൾ.
20: അറിയത്തില്ല.
1: അറിയത്തില്ല, ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു കോള് കണക്ട് ആയിട്ടുണ്ട്, ആരാന്ന് നോക്കാം. ഹലോ,
21: ഹലോ,
1: ഹലോ, പേര് പറയോ. ജഹാൻ. ഓക്കെ, ചോദ്യം ഇതാണ്, ചൈനീസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഫ്രൂട്ട് ഏതാന്ന് പറയണം. ചൈനീസ് ആപ്പിൾ. മാമ്പഴമല്ല. അല്ലല്ല, അയ്യോ, പഴം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, ഫ്രൂട്ട് ഒരു പഴവർഗം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫ്രൂട്ട്സിനകത്ത് വരുന്ന ഒരു എന്നാണ് ആ മീനിങ്. അറിയോ? ആ പറഞ്ഞോ. തണ്ണിമത്തനും അല്ല, ആൻസർ തെറ്റിപ്പോയി. ഓറഞ്ച് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474293111 എന്ന നമ്പറിലേക്കാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ,
22: ഹലോ,
1: ഹലോ, നമസ്കാരം, പേര് പറയൂ. രഞ്ജിത്ത്.
22: നിരഞ്ജൻ.
1: നിരഞ്ജൻ, ഓക്കെ. പപ്പായയുടെ ജന്മദേശം ഏതാന്ന് പറയണം. പപ്പായയുടെ ജന്മദേശം
22: അമേരിക്ക ആണ്.
1: അമേരിക്ക അല്ല.
22: നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, ചക്കയാണോ മാങ്ങയാണോ?
1: ചേട്ടനാണോ നേരത്തെ വിളിച്ചേ?
22: അല്ലല്ല,
1: അപ്പഴ് ഞാൻ ആൻസർ പറഞ്ഞു, മാമ്പഴം ആണ് എന്നുള്ളത്. ചക്കയോ? ചക്കപ്പഴം ഒന്ന് പറഞ്ഞോ.
22: ചേച്ചി അത് പറഞ്ഞേ.
1: ഓക്കെ, എങ്കിൽ എന്നെ മിസ്റ്റേക്ക് ആണെങ്കിൽ സോറി, ഞാനത് ഓർക്കുന്നില്ല. ആൻസർ മാമ്പഴം ഒന്ന് ഞാൻ ഇപ്പം കുറച്ച് മുന്നേ കൂടെ കറക്റ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. കേട്ടായിരുന്നോ? ആ ഓക്കെ, അപ്പം ഇപ്പം ക്ലിയർ ആയല്ലോ. ഹലോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. പേര് പറയൂ. ഭാസ്കരൻ ചേട്ടോ, ചോദിക്കട്ടെ. ക്ലിയർ ആയില്ല. പപ്പായുടെ ജന്മദേശം ഏത്? അല്ല,
0: ചൈനയാണോ?
1: അല്ല. മെക്സിക്കോ ആണ് കറക്റ്റ് ആൻസർ. മെക്സിക്കോ. മെക്സിക്കോ. ഓക്കെ ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
2: ഹലോ.
1: ഹലോ, പേര് പറയോ.
2: പേര് ബീന.
1: ബീന. ഓക്കെ ചേച്ചി, ചോദിക്കട്ടെ. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഒരു വസ്തുവിന്റെ ഭാരം എത്രയായിരിക്കും? ഭൂമിയുടെ കേന്ദ്രത്തിൽ ഒരു വസ്തുവിന്റെ ഭാരം എത്രയായിരിക്കും?
2: എന്തോ എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടെ പറഞ്ഞേ.
1: ഭൂമിയുടെ കേന്ദ്രത്തിൽ ഒരു വസ്തുവിന്റെ ഭാരം എത്രയായിരിക്കും?
2: വസ്തുവിന്റെ ഭാരം എനിക്ക് അറിഞ്ഞൂടാ മാഡം.
1: ഓക്കെ, സാരമില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
20: ഹലോ.
1: ഹലോ, പേര് പറയോ.
20: നിവേദ.
1: നിവേദ. നിവേദ്. ഓക്കെ മോനെ, ചോദ്യം ഇതാണ്, കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന വസ്തു ഏതാന്ന് പറയണം. കറുത്ത സ്വർണം. കറുത്ത സ്വർണം.
20: കുരുമുളക്.
1: കുരുമുളക് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഹലോ. ഹലോ, പേര് പറയോ.
23: ഹലോ, എന്റെ പേര് ഉസ്മാൻ.
1: ഉഷ. ഓക്കെ ചേച്ചി, ഏറ്റവും ചെറിയ വിത്തുള്ള സസ്യം ഏതാന്ന് പറയണം. ഏറ്റവും ചെറിയ വിത്തുള്ള സസ്യം. അല്ല, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഒരു ചെടിയാ. അല്ല, പൂ പിടിക്കുന്ന ഒരു ചെടിയാ. പൂ പിടിക്കുന്ന ഒരു ചെടിയാ. കഴിക്കുന്നതൊന്നും അല്ല, കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് അല്ല, അല്ലാതെ നമ്മള് ഭംഗിക്ക് വെക്കുന്ന ഒരു ചെടിയാ.
23: അറിയില്ല നമ്മളെ. പിന്നെ നേരത്തെ ആൻസറിന്റെ കാര്യം പറഞ്ഞില്ലേ, ചക്കയുടെ. അത് പിന്നെ ആദ്യം മോള് പറഞ്ഞ ചക്ക ഏത് രാജ്യത്തിന്റെ ഫലമാണെന്ന്.
1: അതെ, ഏത് രാജ്യത്തിന്റെ ദേശീയ ഫലമാണ് ചക്കപ്പഴം? അത് ബംഗ്ലാദേശ്.
23: ബംഗ്ലാദേശ്. അതാണ് ഈ ആൾക്കാരെല്ലാം കൂടെ രണ്ടുവട്ടം ഈ ചോദ്യം. ഒരാള് മാമ്പഴം ആദ്യത്തെ ഏത് രാജ്യത്തിന്റെ
1: ദേശീയ, ഇന്ത്യയുടെ ദേശീയ ഫലമാണ് മാമ്പഴം എന്ന്.
23: അത് കഴിഞ്ഞ എന്റെ പുറകിൽ മോള് ഉടനെ തന്നെ ചോദിച്ചു
1: ഏത് രാജ്യത്തിന്റെ ദേശീയ ഫലം.
23: ഏത് രാജ്യത്തിന്റെ ഫലമാണ് ചക്കയെന്ന്. അപ്പൊ ഇത് രണ്ടും കൂടെ ആണ് ആ കാലേക്ക് ഡൗട്ട് വന്നാട്ടോ.
1: ഓക്കെ ഓക്കെ.
23: അതുകൊണ്ട് ഈ ആളുകളെല്ലാം ചക്കയാണ് ചക്കയാണെന്ന് പറഞ്ഞെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ.
1: ഓക്കെ ഓക്കെ, രണ്ടും രണ്ട് ചോദ്യമാ.
23: രണ്ടും രണ്ട് ചോദ്യമാണ്, അത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഈ പറയുന്ന ആളുകളെല്ലാം ആദ്യം മാങ്ങയാണല്ലോ മാങ്ങയാണല്ലോ ചക്കയാണല്ലോ എന്ന് പറഞ്ഞത് പറഞ്ഞു, അതുകൊണ്ട് അത് ഞാൻ ആ ഡൗട്ടെന്ന് പറഞ്ഞു.
1: ഓക്കെ അമ്മ, അപ്പൊ അമ്മയുടെ ചോദ്യത്തിന്റെ ആൻസർ ഏറ്റവും ചെറിയ വിത്തുള്ള സസ്യം ഓർക്കിഡ് ആണ് കേട്ടോ.
23: ഓർക്കിഡ്. ഓർക്കിഡിന്റെ

0: നിങ്ങള് ഈ ക്വിസ് നടത്തുമ്പോഴേ ഇതിനകത്ത് നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോവാതെ അതിന് കിട്ടുന്ന ഉത്തരം വരുമ്പോൾ അതിന്റെ ഒരു ഡീറ്റെയിലിംഗ് കൂടെ പറയുന്നത് നല്ലതായിരിക്കും.
1: ഡീറ്റെയിലിംഗ്
0: അല്ല, ഉദാഹരണത്തിന് ഇപ്പൊ ഒരു പറഞ്ഞല്ലേ, ഇപ്പം ഇന്ത്യയുടെ ദേശീയ മാമ്പഴം, ദേശീയ പഴം,
1: അതിനെ
0: പേര് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ചുമ്മാ ഒരു ബുക്കിനകത്ത് നോക്കിയിട്ട് ചുമ്മാ ഇത് ചോദ്യം ചോദിച്ച് ഉത്തരം പറയുന്ന രീതി പറയാതെ അതെന്തുകൊണ്ടാണ് ആ ദേശീയ ഫലമായിട്ട് നമ്മൾ എടുത്തത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചെറിയൊരു നോട്ടും കൂടി അതിലൂടെ
1: ഓക്കെ ഓക്കെ. ഇത് ചോദ്യം ബുക്കിനകത്ത് നോക്കിയല്ല, നമ്മളിത് റെഫർ ചെയ്ത് നമ്മളിൽ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, പക്ഷെ നമ്മളത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു
0: ആയിക്കോട്ടെ, നമ്മള് അല്ല പറയുമ്പോഴ് നമുക്ക് ചിലപ്പോ ചില ചില ഉത്തരങ്ങള് ചിലപ്പോ വളരെ വാല്യുബിൾ ആയിരിക്കും. അപ്പൊ അത് എങ്ങനെ വന്നു അതിന്റെ ഒരു റീസൺ ഒക്കെ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് കുറച്ചും കൂടി എന്താ എല്ലാവർക്കും കുറച്ചുകൂടി അറിവുകൾ കിട്ടുന്ന രീതിയിലുള്ള
1: നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രോഗ്രാമിന്റെ ഒരു ചാർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ചേട്ടന്റെ ഈ ഒരു അഭിപ്രായം നമ്മൾ ഓഫീസിൽ അറിയിക്കാം കേട്ടോ, എന്നിട്ട് അവിടെ നിന്നുള്ള ഇതനുസരിച്ച് നമ്മൾ പ്രോഗ്രാം ചേഞ്ച് ചെയ്യുന്നതായിരിക്കും.
0: നല്ലൊരു കാര്യമാണ്, നിങ്ങൾ ചുമ്മാ ഒരു അങ്ങനെ പറഞ്ഞു പോകാതെ എന്തുകൊണ്ടാണ് ഇതിന്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ പറഞ്ഞാൽ മതിയോ?
1: ഓക്കെ,
0: അത് കുറച്ചും കൂടി കൺവീനിയന്റ് ആയിരിക്കും, ആൾക്കാർക്ക് കുറച്ചും കൂടി അറിവ് നൽകുന്ന ഒരു കാര്യം കൂടിയാണ്.
1: ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചേഞ്ച് നമ്മൾ ഓഫീസിൽ എന്തായാലും അറിയിക്കുന്നതായിരിക്കും. നമുക്ക് അവിടെ നിന്നുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്ക് ചേഞ്ച് വരുത്താൻ സാധിക്കുമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു കോളിലേക്ക് കടക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോ.
2: അസ്ലം.
1: അസ്ലം, ഓക്കെ. എവിടെ നിന്നാ വിളിക്കുന്നത്? കേരളത്തിന്റെ സംസ്ഥാന പുഷ്പം ഏതാന്ന് പറയണം.
2: കണിക്കൊന്ന.
1: കണിക്കൊന്ന, ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
3: ഹലോ
1: ഹലോ, പേര് പറയോ. ശിവാനി, വെർമി കൾച്ചർ എന്താന്ന് പറയണം. എന്തിനെ കുറിച്ചുള്ള കൃഷിയാണ് വെർമി കൾച്ചർ എന്ന് പറയുന്നത്? മണ്ണിര, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
4: ഹലോ,
1: ഓക്കെ, റീത്ത അമ്മ ചോദിക്കട്ടെ. സസ്യകോശങ്ങളിൽ നിന്നും പുതിയ ചെടി ഉണ്ടാകുന്ന പഠനശാഖ ഏതാന്ന് പറയണം. സസ്യകോശങ്ങളിൽ നിന്നും, സസ്യകോശങ്ങളിൽ നിന്നും പുതിയ ചെടി ഉണ്ടാകുന്ന പഠനശാഖ. അല്ലമ്മ, അതിന് ഒരു പേര് പറയും. നമ്മൾ അങ്ങ് ഒരു സസ്യകോശങ്ങളിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്ന പഠനശാഖ, ആ പഠനശാഖയ്ക്ക് ഒരു പേര് പറയും. ആ പേരാണ് പറയാനുള്ളത്. ഓക്കെ, സാരമില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
5: ഹലോ
1: ഹലോ, ഇത് ആരാ സംസാരിക്കുന്നേ?
5: റിഷാൻ.
1: റിഷാൻ, റിഷാൻ ഏത് ക്ലാസ്സിലാ?
5: മൂന്ന്.
1: ചോദ്യം എന്താണ് മോനെ? വെളുത്ത സ്വർണം എന്ന് പറയുന്നത് ഏതിനാന്ന് പറയണം. വെളുത്ത സ്വർണം, നമുക്കെല്ലാം കഴിക്കാൻ ഇഷ്ടമുള്ളൊരു സാധനം, ഒരു വൈറ്റ് കളർ സാധനം.
5: ചോറാണ്.
1: അയ്യോ, ചോറല്ല, കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സാധനമാ. അറിയോ, ഒന്ന് ആലോചിച്ച് നോക്കിയ, നല്ല കോസ്റ്റ്ലി ആയിട്ട് വൈറ്റ് കളറിലിരിക്കുന്ന സാധനം ഏതാ? പണ്ട് പറമ്പുകളിലൊക്കെ ഉണ്ടായിരുന്നത്, പണ്ട് പറമ്പുകളിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതങ്ങനെ ഇല്ല പറമ്പുകളിലൊന്നും. മോൻ എന്താ പറഞ്ഞിടക്ക്? കാഷ്യൂ, കശുവണ്ടി. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474

0: 2939311111. അടുത്തൊരു ഷോർട്ട് ബ്രേക്ക് ആണ്, ബ്രേക്കിനേഷം തിരികെ എത്താം.
1: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.

0: ഓക്കെ, തിരികെത്താം. കിട്ടിയ കിട്ടി, പോയാ പോയിലേക്ക്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. പേര് പറയൂ.
1: എന്റെ പേര് കണ്ണൻ.
0: ഓക്കെ, ചോദ്യം എന്താണ്? അന്റാർട്ടിക്കയിലെ എതികൾ എന്നറിയപ്പെടുന്ന പക്ഷി ഏതാണ്? അന്റാർട്ടിക്കയിലെ എതികൾ എന്നറിയപ്പെടുന്ന പക്ഷി ഏതാ?
1: അല്ല, സോറി, പെൻഗ്വിൻ. പെൻഗ്വിൻ
0: പെൻഗ്വിൻ കറക്റ്റ് ആൻസർ ആണ്.
1: ഓക്കെ,
0: സാരില്ല. ഓക്കെ ചേട്ടാ, വിളിക്കാൻ വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
2: ഹലോ മാഡം.
0: ഹലോ, പേര് പറയോ.
2: എന്റെ പേര് രഞ്ജിത് എന്നാണ്. ഞാൻ എന്തായാലും മോഹൻലേക്ക് പോകാം. അപ്പോ ഞാൻ കൊച്ചിന്റെ കൊടുത്തോട്ടെ മാഡം? ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ മാഡം?
0: ആ, വേഗം കൊടുത്തോ.
2: കൊച്ചേ, അപ്പോ ഓ, കാല് വേഗത്തോണ്ട് മാഡം ഇറങ്ങിപ്പോവാൻ പറ്റത്തില്ല
0: കേട്ടോ,
2: ധർമ്മസം കിടത്തില്ല. ഞാൻ കൊല്ലത്ത് വിളിക്കുകയാണേ മാഡം.
0: മാഡം,
2: മാഡം, ഞാൻ ഇങ്ങനെ വിളിച്ചു വിളിച്ചിരുന്നോ, കിട്ടിയപ്പോ ഇപ്പൊ ഒരു കോള് കിട്ടിയതേ ഉള്ളൂ. വാടാ, ഒരു കോള് വന്ന വന്ന എടുത്ത് ആ രാഞ്ചി എടുത്തേക്കുന്നു. വാ, ഓടി വാ, ഓടി വാ, വാ, അങ്ങനെ ഇറങ്ങി വാ.
0: ഹലോ.
2: അയാള് മേളിൽ കയറിയിട്ട് വന്നേ മാഡം. ആ, ഒരു സംശയം ചോദിക്കാൻ വിളിച്ചാ. അയാള് ചോദിച്ചോളൂ, ചോദിച്ചു നോക്കും. മോനെ ചോദിച്ചു. ഹലോ,
0: ചോദ്യം ചോദിക്കട്ടെ.
2: ഞാൻ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. പ്ലസ് ടു പഠിക്കുവാണേ.
0: ഇപ്പൊ ചോദ്യം ചോദിക്കാനായിട്ട് ഞാൻ ചോദിക്കും, ആൻസർ പറയാൻ താല്പര്യമുണ്ടോ?
2: ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ.
0: എന്താണ്?
2: പപ്പായുടെ ജന്മദേശമാണ്.
0: നേരത്തെ ഞാൻ തെറ്റാണോ പറഞ്ഞത്?
2: ഹലോ മാഡം,
0: ഞാൻ മെക്സിക്കോ ആണ് പറഞ്ഞത്.
2: മേഡം, ഞാൻ ഇപ്പൊ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോ ഞാൻ ഒത്തിരി തരണ്ട് വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ ഞാൻ ആ മേഡത്തിനെ വിളിച്ചപ്പോ ആ മേഡം എന്നോട് തിരിച്ചു വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെയൊക്കെയാ, എന്തിന് വർത്തമാനങ്ങളൊക്കെയാ പറഞ്ഞ. കൊച്ചിന്റെ ഫോണിൽ നിന്ന് വിളിച്ച, കൊച്ചിന്റെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോ അവൻ പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അറിയാം. പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്.
0: ചോദിച്ചിട്ട്
2: പറയുന്നത് ഈ പപ്പായ ഉണ്ടായത് എവിടെയാണെന്ന് ചോദിച്ചപ്പം അവൻ സെർച്ച് ചെയ്തിട്ട് അത് ഉത്തരം പറയാൻ നോക്കിയപ്പോഴത്തേ അവർ ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെന്തോ ഇപ്പൊ പിന്നെന്തിനാ ഈ അവതാരം? പിന്നെ നേരത്തെ ഇച്ചിരി മുമ്പേ വേറെ കാര്യം പറഞ്ഞ്, നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ദേശീയ എന്തോരുന്നപ്പോ ദേശീയ ഫലം ഏതാന്ന് ചോദിച്ചു. അപ്പൊ ചക്കപ്പഴാന്ന് പറഞ്ഞു.
0: ചേട്ടൻ
2: പറഞ്ഞു,
0: ചേട്ടൻ തന്നെയാണ് ഇതിനു മുന്നേ രണ്ടു വട്ടം വിളിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു അമ്മയും അതിന്റെ ആ ചേട്ടൻ ഈ ചോദിച്ച സംശയത്തിന് ക്ലിയർ ആയിട്ട് ഇതിന് മുന്നേ ഒരു കോളറ് ഒരു അമ്മ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം എന്താന്നുള്ളത് ഞാൻ പറയുന്നതെന്ന് ചേട്ടൻ ശ്രദ്ധിക്കേ. ഇനി ഞങ്ങൾ അതിന് രണ്ടു വട്ടം അതിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ വിളിച്ചൊരു കോളറും അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും ഇനി ചേട്ടന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ, ഞാൻ ചൂടായതല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. ചേട്ടൻ ഇപ്പൊ ഒരു മൂന്നാല് വട്ടം വിളിച്ചു.
2: ഇത് മൊത്തം റെക്കോർഡാ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മൊത്തം റെക്കോർഡാണ്. നിങ്ങൾ അവിടെ റെക്കോർഡ് ചെയ്താലും ശരി, ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചോണ്ടിരിക്കുകയല്ല
0: ചേട്ടാ. ഇത് മാത്രമല്ല റെക്കോർഡ് ചെയ്തു, ഞങ്ങൾ രാഹുലിനുള്ള ഫുൾ പ്രോഗ്രാം റെക്കോർഡിംഗ്.
2: ഇപ്പൊ എന്റെ മോൻ, നിങ്ങൾ പറഞ്ഞ ഒരു തെറ്റിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്, അല്ല ഒന്നുമല്ല ചോദിച്ചത്.
0: തെറ്റാണെങ്കിൽ ഞാൻ അതിനപ്പോഴേ ക്ഷമ പറഞ്ഞു.
2: ഫലം ഏതാ, ഏത് ഫലമാണെന്ന് ചോദിച്ചോളൂ. അത് ഞാൻ തെറ്റായിട്ട് ഞാൻ വല്ലതും പറഞ്ഞു പോകും എന്റെ പൊന്നു പെങ്ങളെ.
0: ഞാനും പറഞ്ഞില്ല ചേട്ടൻ പറഞ്ഞു എന്ന്, ഞാനും പറഞ്ഞില്ല. ഞാൻ ഇതിന് ചേട്ടൻ ഇതിപ്പോ ഒരു മൂന്നാമത്തെ നാലാമത്തെ വട്ടമാണ് ഈ പറഞ്ഞു
2: വിളിക്കുന്നത്. ഞാനിപ്പോ ഒരു കാര്യം പറയട്ടെ, ഒരു ഫോണിൽ നിന്ന് ഇനി എത്ര വട്ടം വിളിച്ച് നിങ്ങളുടെ റേഡിയോ മിഷനകത്ത് വിളിക്കണമെന്നുണ്ടെങ്കിൽ 56 വട്ടം വിളിച്ചെങ്കിൽ മാത്രമേ ഒരു കോള് കിട്ടത്തുള്ളൂ, അല്ലെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ പെങ്ങളെ? പറയാൻ പറ്റുമോ? എത്ര വട്ടം വിളിച്ചിട്ടായിരിക്കും ഒരു കോള് കിട്ടുന്നത്? എങ്ങനെയൊക്കെ
0: ചേട്ടാ, ഞാൻ അതിന് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ചേട്ടൻ പറയുന്നതാണ് കറക്റ്റ് എങ്കിൽ ഓക്കെ. ഇനി ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച അത് ക്ലിയർ ചെയ്തിട്ട് തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. ഇത് ഞാനിപ്പോ ഒരു രണ്ട് മൂന്ന് വട്ടം ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞതാണ് തെറ്റെങ്കിൽ ഞാൻ അത് ക്ലിയർ ചെയ്തിട്ട് നെക്സ്റ്റ് വീക്കിൽ എന്തായാലും പറയുന്നതായിരിക്കും. നമുക്ക് അടുത്തൊരു കോളിലേക്ക് കടക്കാം. ഹലോ ഹലോ
3: ഹലോ
0: ഹലോ, പേര് പറയോ അമ്മ. ചോദിക്കട്ടെ, പല്ലിനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ്?
3: പല്ലിൻ അറിയത്തില്ല.
0: ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ,
4: ഹലോ, ജഗന്നാഥപുരം.
0: മനുഷ്യനിലെ പാൽപ്പല്ലുകൾ എത്ര ഉണ്ടെന്ന് പറയണം. മനുഷ്യനിലെ പാൽപ്പല്ലുകൾ മിൽക്ക് ടീത്ത് ആണേ, പാൽപ്പല്ലുകള്. ഓക്കെ, സാരമില്ല ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474 20 ആണ് അതിന്റെ ആൻസർ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ, ഹലോ, കുഞ്ഞുണ്ണിയാണോ? കുഞ്ഞുണ്ണി എവിടുന്നാ വിളിക്കുന്നേ? ഞാനോ? ഞാനിപ്പോ സ്റ്റുഡിയോയിലിരിക്കുന്നു. മോളെ, ഏത് പരിപാടിക്കാ വിളിച്ചേ? കിട്ടിയത് കിട്ടി, പോയത് പോയതല്ല. കിട്ടിയാ കിട്ടി, പോയാ പോയി. ചോദിക്കട്ടെ അപ്പോ, അടുത്ത് ആരുണ്ട്? അമ്മയുണ്ട്. അപ്പൊ ചോദ്യം ഇതാണ്, പല്ലുകളെ കുറിച്ചുള്ള പഠനത്തിന് എന്തോ പറയുന്ന അമ്മയുടെ അടുത്ത് ചോദിക്ക്. ചോദിച്ചോ, അമ്മയുടെ അടുത്ത് ചോദിയില്ലേ പല്ലുകളെ കുറിച്ചുള്ള പഠനത്തിന് എന്തോ. ഡെന്റോളജി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഏകദേശം കുഞ്ഞ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ടാറ്റാ. എന്റെ പേര് രേഷ്മ. ഓക്കെ ഓക്കെ മോളെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ,
5: ഹലോ,
0: ഹലോ. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോള് കണക്ട് ആയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ,
6: ഹലോ,
0: ഹലോ, പേര് പറയൂ.
6: പേര് സ്വാമിനാഥ്, കൊല്ലത്ത് നിന്ന്.
0: ഓക്കെ, ചോദിക്കട്ടെ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ADB ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടാണ്? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടാണ്?
6: ഗസ് ആണ്, ടോക്കിയോ.
0: അല്ല, 1966 അത് ആരംഭിച്ചിരിക്കുന്നത്.
6: ക്ലൂ തരാവോ?
0: ക്ലൂ, ഫിലിപ്പീൻസ്.
6: ഫിലിപ്പീൻസ് ആണ്. മനിലയാണോ?
0: മനില കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ, ഹലോ,
7: ഹലോ,
0: ഹലോ, പേര് പറയോ.
7: ഹലോ,
0: ഹലോ, പേര് പറയോ. ആസിം. ഹലോ,
7: ഹലോ,
0: പേര് പറയോ.
7: ഹലോ,
0: ഹലോ, പേര് പറയോ.
7: ബാബു. ബാബു.
0: ഓക്കെ ചേട്ടാ, ചോദ്യം ഇതാണ്, പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവി മൂലമുള്ള രോഗം ഏതാണ്? പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവി മൂലമുള്ള രോഗം.
7: ഹലോ മാഡം, ഞാൻ നേരത്തെ ഒരു തർക്കം നടന്നുണ്ടെന്ന് ഞാൻ പറയാനാ. ഈ ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണെന്ന് ചോദിച്ചാൽ മാങ്ങയാണെന്നും ഉത്തരവും പറഞ്ഞു.
0: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ,
8: ഹലോ,
0: ഹലോ, പേര് പറയോ. ചോദ്യം ഇതാണ്, പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവി മൂലമുള്ള രോഗം ഏതാണ്? ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ, ഹലോ. ഓക്കെ, ആ കോളും ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്. ഹലോ, ഓക്കെ, അടുത്തൊരു ഷോർട്ട് ബ്രേക്ക് ആണ്. നമുക്ക് ഈ കോൾ കണക്ട് ആവുന്നേ ഉള്ളൂ. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04-274-1111 എന്ന നമ്പറിലേക്കാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
3: ഹലോ
0: ഹലോ, നമസ്കാരം. പേര് പറയോ.
3: രാജേഷ്.
0: ഓക്കെ ചേട്ടാ, ചോദ്യം ഇതാണ്, പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവി മൂലമുള്ള രോഗം ഏതാണ്?
3: അല്ല, ഞാനേ
0: ഓക്കെ, നമുക്ക് അടുത്തൊരു കോള് കണക്ട് ആയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ
5: ഹലോ
0: ഹലോ, പേര് പറയോ.
5: കുണ്ട്ര, കൊല്ലം കുണ്ട്ര.
0: പേര് പറയോ ചേട്ടാ.
5: അരുൺ, അരുൺ.
0: ഓക്കെ, ചോദ്യം ഇതാണ്, ഞാനിപ്പോ ചോദിച്ച ചോദ്യമാണ്, പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവി മൂലമുള്ള രോഗം ഏതാണ്? മലേറിയ. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04-74-293-1111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ, ഓക്കെ, ദേവദാസ് ഏട്ടാ, ചോദിക്കട്ടെ. ഹലോ
9: ഹലോ,
0: ഓക്കെ, നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
9: ഹലോ, ക്ലിയർ ആവുന്നില്ല.
0: ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ?
9: ആ, പറ്റുന്നുണ്ട്.
0: പേര് പറഞ്ഞോ.
9: പേര് പ്രശാന്ത്.
0: ചോദിക്കട്ടെ.
9: ആ,
0: മലയാളത്തിലെ ആദ്യ ചെറുകഥ ഏതാണ്? മലയാളത്തിലെ ആദ്യ ചെറുകഥ.
9: മലയാളത്തിലെ ആദ്യ ചെറുകഥ.
0: മലയാളത്തിലെ ആദ്യ ചെറുകഥ ഏതാണ്? കേട്ടില്ല. 1891 വിദ്യാ വിനോദിനി മാസികയിൽ പ്രസിദ്ധീകരിച്ച കഥയാണത്. 1891 വിദ്യാ വിനോദിനി മാസികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കുഞ്ഞിരാമൻ നായർ രചിച്ച. അതെ അതെ, വാസനാവികൃതിയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04-74-293-1111. ഹലോ ഹലോ
10: ഹലോ
0: ഹലോ, പേര് പറയോ. ഓക്കെ, ചോദിക്കട്ടെ. സ്പെയിനിന്റെ ദേശീയ കായിക വിനോദം ഏതാണ്?
10: ഫുട്ബോൾ.
0: സ്പെയിനിലെ ദേശീയ കായിക വിനോദം
10: ഫുട്ബോൾ അല്ലേ?
0: അല്ല,
10: ഒരു ക്ലൂ തരാമോ പ്ലീസ്? ഒരു വേർഡ് ട്രൈ ചെയ്തിട്ട് കിട്ടിയതാ
0: ക്ലൂ. നമ്മുടെ ഒരു മൃഗത്തിന്റെ പേരുമായിട്ട് വരും. തമിഴ്നാട്ടിലൊക്കെ അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു. ജെല്ലിക്കെട്ടല്ല, ഏകദേശം ആ പേരുമായിട്ട് സാമ്യം വരുമെന്നാ ഞാൻ പറഞ്ഞു.
10: ആ
0: കറക്റ്റ് തന്നെ, സംഭവം കറക്റ്റ്. പക്ഷെ ആ വേർഡ് ചേട്ടൻ പറഞ്ഞ ജെല്ലിക്കെട്ടല്ല, അതാണ്. അയ്യോ, ഇംഗ്ലീഷ് വേണ്ട, ഇംഗ്ലീഷ് വേണ്ട, ഇംഗ്ലീഷ് വേണ്ട, മലയാളത്തിൽ പറഞ്ഞാ മതി. നമുക്ക് ഇംഗ്ലീഷ് വേണോന്നില്ല. കാളപ്പോര കറക്റ്റാ, ജെല്ലിക്കെട്ട്. കാളപ്പോര്, കാളപ്പോര, ബുൾഫൈറ്റ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ഓക്കെ ചേട്ടാ, വിളിച്ചത്
10: ഞാനും എന്റെ മോനും മാത്രമേ ഉള്ളൂ. ഞാൻ നമ്മുടെ നെല്ലിമുക്ക് താമസിക്കുന്ന ഒരു അമ്മ കളഞ്ഞിട്ട് കുഞ്ഞിനെ നോക്കി ജീവിച്ചു പോകുന്ന ഒരാളാണ്. എനിക്ക് ഹാർബറിൽ, നീണ്ടര ഹാർബറിലാണ് ജോലി. ഇതിൽ എന്റെ സഹോദരങ്ങൾ എല്ലാരും കേട്ടോണ്ടിരിക്കണ. ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ എഫ് എമ്മിൽ വിളിച്ചത് കിട്ടുന്നത്. എന്റെ സുഹൃത്തുക്കളും ട്രൈ ചെയ്ത് നാലുപേര് ഞങ്ങൾ കാറി ഇരിക്കുകയാണ്. ഒന്ന് അനീഷ്, ഒന്ന് സിനിസാറ്, പിന്നെ വർഷോപ്പ് നടത്തുന്ന രാജൻ, അവര് പുള്ളിക്കാരൻ നമ്മുടെ നെല്ലിമുക്കിൽ കാക്കത്തുമുക്കില് വർഷോപ്പ് നടത്തി. അവരുമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത് ഞങ്ങൾ കാറിനകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വിളിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം.
0: ഓക്കെ ഓക്കെ, സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ബാക്കിയുള്ള പ്രോഗ്രാംസിലും ചേട്ടൻ ട്രൈ ചെയ്യണം കേട്ടോ വിളിക്കാനായിട്ട്.
10: തീർച്ചയായിട്ടും.
0: ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04-74-293-1111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ
9: ഹലോ
0: ഹലോ, പേര് പറയോ.
9: ടോണി.
0: ടോണി, ചോദ്യം ഇതാണ്, ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് എന്നാന്ന് പറയണം. ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്. ഹലോ, തൊണ്ണൂറുകളിലാണ്.
9: ഹലോ,
0: തൊണ്ണൂറുകളിലാണ്.
9: രണ്ട് സീറോ
0: തൊണ്ണൂറുകളിലാണെന്ന്.
9: തൊണ്ണൂറുകളിലാണ്.
0: വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് ഇന്ന്.
9: ജനുവരി ഒന്നല്ലേ?
0: ആ, ജനുവരി ഒന്നാണ്. വർഷം
9: 1995.
0: 1995 കറക്റ്റ് ആൻസർ ആണ്.
9: ഹലോ.
0: ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04742931111 എന്ന നമ്പറിലേക്കാണ്. അടുത്തൊരു ഷോർട്ട് ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം തിരികെ എത്താം.

0: തിരികെത്താം. കിട്ടിയ കിട്ടി പോയ പോയിലേക്ക് ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പൊ ഇതിൽ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ ഹലോ,
1: നേരത്തെ കട്ടായി
0: പോയാൽ പേര് പറയൂ. ഓക്കെ, ദേവദാസ് ചേട്ടാ ചോദിക്കട്ടെ. ഈസി ചോദ്യമാണ്. ചെമ്മീൻ നോവൽ എഴുതിയത് ആര്? ചെമ്മീൻ നോവൽ എഴുതിയത് ആര്? ചെമ്മീൻ, ചെമ്മീൻ ഇല്ലേ, ചെമ്മീൻ എഴുതി നോവൽ എഴുതിയത് ആര് എന്നാണ്.
1: പേര് വിട്ടു അറിയാം.
0: 1956 എഴുതി ഈ നോവല്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും കർത്തമ്യം പരിക്കുട്ടിയും തമ്മിലുള്ള പ്രണയ കഥയുമാണ് ഇതിനകത്ത് പറയുന്നത്. ഇത് പിന്നീട് രാമു കാര്യായിട്ട് ചലച്ചിത്രമാക്കി വലിയ വിജയമാക്കി. ഒരു തകഴി ശിവശങ്കര പിള്ളയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ ഒക്കെ ഇല്ല. നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു കിട്ടിയ കിട്ടി പോയ പോയിലൂടെ കേട്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ് രേഷ്മ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും റേഡിയോ ബെൻസുകർ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലുള്ളൊരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. ഇന്ന് നമ്മുടെ ഒരു കുട്ടി ഗസ്റ്റ് ദയയാണ്. പേരൊക്കെ കേട്ടാൽ എന്താണ്, വല്ല കാരുണ്യത്തിന്റെ ഒരാളാണ് കേട്ടോ, ഭയങ്കര കാരുണ്യമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതായാലും നമുക്ക് ദയയെ ഈ കുഞ്ഞു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് ദയ.
1: ഹായ്.
0: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: ഹാപ്പിയായിരിക്കുന്നു.
0: ഇപ്പോഴാണോ അതോ പൊതുവെ ഹാപ്പിയാണോ? പൊതുവെ ഹാപ്പിയാണ്. നേരത്തെ ഒരു കുട്ടി വന്നായിരുന്നു, അപ്പം അതിലും പുള്ളിക്കാരി ഭയങ്കര ഹാപ്പിയാണെന്നാ പറഞ്ഞ്, ഫുൾ ടൈം ഹാപ്പിയാണെന്നാ പറഞ്ഞ്. എന്തായാലും ഹാപ്പിയൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഒരു പോസിറ്റീവ് അല്ലേ, ഒരു പവർ അല്ലേ ഹാപ്പിയൊക്കെ ആയിരിക്കാന്ന് വെച്ചാല്. വീട്ടിലും ഇങ്ങനെ തന്നെയാണോ ഫുൾ ടൈം? ഹാപ്പിയാണ് എപ്പോഴും. സ്കൂളിലോ?
1: സ്കൂളിൽ
0: ഹാപ്പിയാണ് അല്ലേ. എപ്പോഴും ഹാപ്പി ആവാതിരിക്കുന്ന എപ്പോഴാ? അങ്ങനെ തോന്നിട്ടില്ല. ഓ, എപ്പോഴും ഇങ്ങനെ തന്നെ? ആഹാ. അപ്പൊ അങ്ങനെ കൂട്ടുകാരെ പോലെ അടികൂടിയോ, അങ്ങനെ വീട്ടില് കുരുത്തക്കെട് കാണിക്കോ, അങ്ങനെ അടി, അങ്ങനെ ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല?
1: ഞങ്ങള് അങ്ങനെയൊന്നും ചെയ്യത്തില്ല.
0: അങ്ങനെ ചെയ്യത്തില്ലല്ലേ. ഓക്കെ, മോളെ വീട്ടിലാരൊക്കെ ഉണ്ട്?
1: ഞങ്ങളുടെ വീട്ടില് അമ്മയുണ്ട്, അച്ഛനുണ്ട്, അപ്പാപ്പനുണ്ട്, അമ്മാമ്മയുണ്ട്, അനിയത്തിയുണ്ട്.
0: ഓക്കെ, അച്ഛനും അമ്മയൊക്കെ?
1: അച്ഛനും അമ്മയൊക്കെ ജോലിക്കും.
0: ജോലിക്ക് പോകും. അപ്പാപ്പനും അമ്മാമ്മയും?
1: അപ്പാപ്പൻ ജോലിക്കോ, അമ്മാമ്മ ഞങ്ങളെ നോക്കും വീട്ടിൽ.
0: ഓ, അമ്മാമയുടെ സംരക്ഷണയിലാണ് നിങ്ങൾ വളരുന്നത് അല്ലേ. ബാക്കി എല്ലാവരും അങ്ങ് ജോലിക്ക് പോകും, പിന്നെ ബാക്കി ടൈം ഇത്ര അമ്മാമയുടെ കൂടെയാണ് അല്ലേ. ഓക്കെ, അപ്പൊ സ്കൂളിൽ പോകുമ്പോ?
1: സ്കൂളിൽ പോകുമ്പം ഞങ്ങള് സ്കൂളിലായിരിക്കും പഠിക്കും.
0: അതെ. ഓക്കെ, അപ്പൊ രാവിലെ നമ്മളെ ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? അമ്മാമ്മനെയാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ അമ്മാമയുടെ പ്രിയ പേരക്കുഞ്ഞുങ്ങളാണ് അല്ലേ അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. പറയൂ, മോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മളോട് പറയൂ. നമ്മൾ കേൾക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ട്. പറഞ്ഞോ.
1: ഞങ്ങളുടെ സ്കൂളില് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, കാരണം ഞാൻ എല്ലായിടത്തും പാട്ട് പാടാൻ പോകുന്നുണ്ട്.
0: പാട്ടുകാരിയാണ്.
1: സ്കൂളില് എല്ലായിടത്തും എല്ലാ പ്രോഗ്രാമിനും പങ്കെടുക്കും.
0: എന്തൊക്കെ പ്രോഗ്രാമിനാ പങ്കെടുക്കുന്നേ?
1: ഞാൻ ഡാൻസിന് പങ്കെടുക്കും, പാട്ടിന് പങ്കെടുക്കും, ആക്ഷൻ സോങ്ങിന് പങ്കെടുക്കും, കുറെ ഇതിന് പങ്കെടുക്കും.
0: ആണോ, ആക്ഷൻ സോങ്ങിനൊക്കെ പങ്കെടുക്കും. പിന്നെ മിമിക്രി അങ്ങനെയൊക്കെ ഉണ്ടോ? ഡ്രോയിങ്, മിമിക്രി അങ്ങനെയൊക്കെ?
1: മിമിക്രി ധോനി ചെയ്യും.
0: ചെയ്യും. ആ, അപ്പം ഒരു ഭയങ്കര ഒരു ഒരു എന്താ ഒരു നല്ലൊരു കലാകാരിയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്, കുഞ്ഞു കലാകാരി അല്ലേ. ഓക്കെ, പിന്നെ ക്ലാസ്സിലൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പഠിത്തമൊക്കെ എങ്ങനെ? നന്നായിട്ട് പഠിക്കുക ചെയ്ത ആളാണോ? തേർഡ് സ്റ്റാൻഡേർഡ് അല്ലേ. ഓക്കെ, എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ആരാണ്?
1: പ്രേമ ടീച്ചർ.
0: പ്രേമ ടീച്ചറാണ് ഭയങ്കര ഇഷ്ടം. ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്?
1: ഞങ്ങൾ ഇംഗ്ലീഷ്.
0: ഇംഗ്ലീഷ് ആണോ പഠിപ്പിക്കുന്നത്? ഓക്കെ, ബാക്കി ടീച്ചേഴ്സൊക്കെ?
1: ബാക്കിയെല്ലാം
0: പഠിപ്പിക്കും അല്ലേ. ഓക്കെ, ക്ലാസ്സിലൊക്കെ എങ്ങനെയാണ്? കുരുത്തക്കെടൊക്കെ ഉണ്ടോ? ഓ, എനിക്ക് നമ്മൾ എന്തിനാ അടി വിടാൻ പോകും? നമ്മൾ പഠിക്കാൻ പോവാണ്. നമ്മൾ അവർ ഉന്തിയോ തള്ളിയോ പിടിക്കോ എന്തോ ചെയ്തോട്ടെ അല്ലേ, നമുക്ക് നമ്മുടെ കാര്യം. നമ്മൾ എന്തിനാണോ പഠിക്കാൻ പോകുന്നത് സ്കൂളില്, നമ്മുടെ കാര്യം മാത്രം നോക്കി പഠിക്കാൻ വേണ്ടിട്ട് അല്ലേ. അപ്പൊ നമുക്ക് വിഷയമേയല്ല, അവരെന്തോ ചെയ്തോട്ടെ അല്ലേ, നമ്മുടെ നമ്മുടെ കാര്യം നോക്കുക, തിരിച്ച് വീട്ടിൽ വരിക, അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ ദയയുടെ മുദ്രാവാക്യം. ആ പേര് കറക്റ്റായി കേട്ടോ, ദയ. അങ്ങനെയാണ് ഈ പേര് പോലെയാണോ ദയ? ദയ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? കരുണ. അങ്ങനെ തന്നെയാണോ? കരുണയൊക്കെ ഉണ്ടോ? എങ്ങനെയൊക്കെയാ കരുണ കാണിക്കുന്നത് ദയ?
1: എന്റെ സ്കൂളില് കൊറേ പേരുണ്ട്, അവർക്കൊക്കെ കൊറേ ഇതുണ്ട്.
0: എന്തുണ്ട്?
1: അവർക്കൊക്കെ കൊറേ ഇത്, അവിടെ സ്നാക്സ് ഒക്കെ കൊണ്ടുവരാതെ വിശന്നിരിക്കുമ്പോ എന്റെ അത് ഞാൻ അവർക്ക് കൊടുക്കും.
0: ഓക്കെ, അതാണ് ഏറ്റവും വലിയ കരുണ അല്ലേ. അവർ വിശന്നിരിക്കുമ്പം നമ്മുടെ കരുണക്കുട്ടി, അല്ല കരുണക്കുട്ടി അല്ല, ദയക്കുട്ടി. കരുണ ദയം അല്ല ഒന്ന് തന്നെ. എന്തായാലും നമ്മുടെ ദയക്കുട്ടി അവർക്ക് നമ്മൾ ഷെയർ ചെയ്യും, നമ്മുടെ ഭക്ഷണം അവർക്കൂടെ കൊടുക്കും അല്ലേ. പിന്നെ
1: പിന്നെ അങ്ങനെ വേറെ ഞാൻ അങ്ങനെ ചെയ്തായിട്ട് എനിക്ക്
0: അങ്ങനെ ചെയ്തായിട്ട്
1: വേറെ അങ്ങനത്തുള്ള സംഭവങ്ങളൊന്നും വന്നിട്ടില്ല.
0: വന്നിട്ടില്ല. കൊച്ചു ഭയങ്കര സത്യസന്ധയാണ് കേട്ടോ, കരുണ മാത്രമല്ല ഭയങ്കര സത്യസന്ധതയാണ്. നമ്മൾ അത് ചെയ്തു ഇത് ചെയ്തു അങ്ങനൊന്നും പറയുന്നില്ല, ചെയ്ത് ഇത്രയേ ഉള്ളൂ, അത് കറക്റ്റായിട്ട് പറഞ്ഞു. വേറെ ഒന്നും നമുക്ക് ചെയ്തിട്ട് ഓർമ്മയുമില്ല, വന്നാൽ ചെയ്യും അല്ലേ. എത്ര മണിക്ക് സ്കൂളിൽ പോകും?
1: ഞങ്ങൾ 9:30 ആകുമ്പോഴാണ് സ്കൂളിൽ പോകുന്നത്. സ്കൂൾ ടൈം 9:30, ഞങ്ങൾ 9:19 പോകും.
0: 9:10 എല്ലാം കറക്റ്റ് ടൈം ഇങ്ങനെ അളന്ന് വെച്ചിരിക്കുകയാണ് അല്ലേ. എത്ര മണിക്ക് എഴുന്നേക്കും?
1: ഞാൻ ഒരു ട്യൂഷന് പോവാ 6 മണിക്ക്.
0: ഓ, ചുരുക്കി പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് എഴുന്നേക്കും. രാവിലെ ട്യൂഷനുണ്ട്, ട്യൂഷൻ കഴിഞ്ഞിട്ടാണ് പിന്നെ സ്കൂളിൽ പോകുന്നത്. ആ ട്യൂഷൻ 6 മണിക്ക് പോയിട്ട്?
1: ട്യൂഷൻ 6 മണിക്ക് പോയിട്ട് വീട്ടിൽ വന്ന് കഴിച്ചിട്ട് സ്കൂളിൽ പോകും.
0: സ്കൂളിൽ പോകും. എങ്ങനെയാണ് പോകുന്നത്? സ്കൂളിൽ നടന്നു പോകും അതോ ബസ് ഉണ്ടോ?
1: നടന്നു പോകും.
0: നടന്നു പോകും. അടുത്ത് തന്നെയാണ് സ്കൂള്? ഓക്കെ. ഉച്ചക്കൊക്കെ?
1: ഉച്ചക്കൊക്കെ അവിടുന്ന് ചേർന്ന്
0: അവിടെ ഫുഡ് ഉണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ കഴിച്ചിങ്ങനെ നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കും. എത്ര മണിക്ക് ക്ലാസ് കഴിയും?
1: ഞങ്ങൾക്ക് ഒരു 3:30 ആകുമ്പോ കഴിയും.
0: 3:30 ക്ലാസ് കഴിയും അല്ലെ. തിരിച്ച് വീട്ടിൽ വരും. ട്യൂഷൻ ഒന്നും ഇല്ലല്ലോ. പിന്നെന്താ പരിപാടി?
1: പിന്നെ പഠിക്കും, ഹോംവർക്ക് ഉള്ളതെല്ലാം ചെയ്യും.
0: അനിയത്തായിട്ട് അടിയൊന്നും കൂടത്തില്ല? അടി കൂടാറേയില്ല?
1: ഇല്ല.
0: ഇന്നൊരു അടി കൂടിയിട്ടില്ല?
1: അടി കൂടിയിട്ടുണ്ടോന്ന് വെച്ചാ
0: കൂടിയിട്ടുണ്ട്.
1: കൂടിയിട്ടുണ്ട്, പക്ഷേ വലിയ അടിയൊന്നും അല്ല.
0: വലിയ അടിയാണ് ഉദ്ദേശിക്കുന്നത്?
1: എന്നുവെച്ചാ ഞാനും തനിയെ അടി കൂടുന്നേന്ന് വെച്ചാ ഒരു സാധനം എടുത്തു തരാൻ പറഞ്ഞ അവളെ എടുത്തു തരത്തില്ല. അപ്പം ഞാൻ അവളെ ഇനി എടുത്ത് വന്നോടേന്ന് പറയത്തേയുള്ളു, അല്ലാതെ ഞാൻ അടിയൊന്നും കൊടുത്തില്ല.
0: ഓ, ചുമ്മാ വാക്കുകൊണ്ട് എന്താ അടി എടുത്തു തരാത്തത്? അത്രയേ ഉള്ളൂ. അതൊരു അടിയും വഴക്കും ഒന്നും അല്ല അത്. അത് ചുമ്മാ നമ്മളിങ്ങനെ വാക്കുകൂടി സംസാരിക്കല്ലേ, അത് പ്രശ്നമൊന്നും ഉള്ളതല്ല. അപ്പൊ അനിയത്തി തിരിച്ച് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക?
1: അവളെന്തേലും ഒക്കെ എന്നെ പറഞ്ഞു, ഞാൻ ശ്രദ്ധിക്കത്തേയില്ല.
0: നമ്മൾ പണ്ട് എങ്ങനെയാണല്ലോ, നമ്മുടെ സ്കൂളിൽ പോയാലും ഇത് തന്നെ, നമ്മുടെ കാര്യം നോക്കുക തിരിച്ചു വരിക. അതുപോലെ വീട്ടിൽ അടി ഉണ്ടാക്കിയാൽ അവരവിടെ കിടന്ന് പറഞ്ഞോട്ടെ, ഞാൻ എന്റെ പോയിന്റ് നമ്മൾ നീങ്ങും. നമ്മളെ ആരും ശല്യപ്പെടുത്താൻ വരരുത്, അതാണല്ലേ. ഞാൻ എന്റെ വഴിക്കിരിക്കും, എന്നെ ആരും വന്ന് ശല്യപ്പെടുത്തരുത് അല്ലേ. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഒരു പഠിക്കാനൊക്കെ എങ്ങനെയാണ്?
1: ഞാൻ സ്കൂളിൽ ഫസ്റ്റ്.
0: സ്കൂളിൽ ഫസ്റ്റ് ആണോ അതോ ക്ലാസ്സിലോ അതോ സ്കൂളിൽ?
1: ക്ലാസ്സിൽ തന്നെ.
0: ക്ലാസ്സിൽ ഫസ്റ്റ് ആണോ? വെരി ഗുഡ്. എങ്ങനെയാണ് ഫസ്റ്റ് എന്നൊക്കെ എങ്ങനെയാ മനസ്സിലായത് ഫസ്റ്റ് ആണെന്ന്?
1: എല്ലാ പിള്ളേർക്കും എന്നെ കാട്ടിയും കുറവ് മാർക്കാ.
0: മാർക്കാണ്?
1: ഞാൻ ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്നു.
0: എത്ര മാർക്കാ സ്കോർ ചെയ്യുന്നത്?
1: എനിക്കിപ്പം എല്ലാ യൂണിറ്റ് ടെസ്റ്റിനും പരീക്ഷയ്ക്കും ഫുൾ മാർക്കുണ്ട്.
0: ഫുൾ മാർക്കുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അത് അങ്ങനെ തന്നെ പോട്ടെ കേട്ടോ. നല്ല കാര്യമല്ലേ അത്, ഫുൾ മാർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ എന്താ അഭിമാനിക്കാവുന്ന കാര്യങ്ങളല്ലേ അതൊക്കെ. ഇനി അങ്ങനെ തന്നെ വേണ്ടേ? ഇനിയിപ്പം 4-ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനെക്കാട്ടും കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യണം. 5-ആയി 6-ആയി അങ്ങനെ നല്ല നല്ല മാർക്കൊക്കെ മേടിക്കണ്ടേ. ദയക്കുട്ടി, ഈ കരുണ ദയ അതൊക്കെ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. പെട്ടെന്ന് സങ്കടം വരുന്ന ഒരാളായിരിക്കുമല്ലോ, എന്ത് പറയാൻ സങ്കടം വരുന്നേ?
1: എനിക്ക് ഈ ധ്വനി എവിടെയെങ്കിലും മാറിയിരിക്കുമ്പോ ഒക്കെ സങ്കടം വരും.
0: എവിടെങ്കിലും മാറുന്ന വെച്ചാൽ വീട്ടിന്റെ പുറത്തോ അതോ വീട്ടിന്റെ ഏതെങ്കിലും റൂമിലോ?
1: അല്ല, ധ്വനി എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോകുമ്പോഴോ ഒക്കെ എന്റെ കൂടെ ആരും ഇല്ലാത്തപ്പോ
0: സങ്കടം വരും. അതേ സങ്കടമൊന്നും വരത്തില്ല. ഇല്ല, സ്കൂളിലൊക്കെ അവധി ദിവസങ്ങളിലൊക്കെ എന്താ പരിപാടി?
1: സ്കൂളിലെ അവധി ദിവസങ്ങളിൽ ഞാൻ പടം വരയ്ക്കും.
0: പടം വരയ്ക്കും?
1: പിന്നെ അടുത്ത് കാണുന്ന എല്ലാം വെച്ച് അത് നോക്കി പടം വരച്ച്.
0: അടുത്ത് കാണുന്ന
1: ഫോട്ടോ എല്ലാം നോക്കി പടം വരയ്ക്കും.
0: പടം വരയ്ക്കും. നമ്മളെ കാണാൻ ആ പാത്തോട് വന്ന് നമ്മുടെയും പടം വരച്ചു കളയുമല്ലോ ഇല്ലയോ? അയ്യോ, വരയ്ക്കും
1: വരയ്ക്കും
0: വരയ്ക്കും എനിക്ക് വയ്യ. ഓക്കെ ഓക്കെ. എന്നിട്ട്?
1: എന്നിട്ട് ഞാൻ കുറച്ചുനേരം കളിക്കും.
0: കളിക്കും. ഇപ്പൊ കലോത്സവം ഒക്കെ വരുമല്ലേ, എന്താ പരിപാടി?
1: ഇപ്പം പാട്ടൊക്കെ പഠിച്ചു വെക്കാൻ നോക്കും.
0: കലോത്സവമൊക്കെ ചേർന്നിട്ടുണ്ടോ?
1: ചേർന്നിട്ടുണ്ട്.
0: അപ്പൊ പാട്ട് പാടുന്ന് പറഞ്ഞല്ലോ, എന്തായാലും ഒരു പാട്ട് കേട്ടാലോ കുറച്ച്. ഇന്ന് പാടാമോ?
1: പഠിക്കോ.

0: സുരവിലമാകും സുന്ദര സന്ധ്യ, പനിനീർ മഴയിൽ കുളിരുമ്പോൾ അഴകായി അരികിൽ വരുമോ. പഠിച്ച നിസ്സക സകം കുംഭം ക്ഷാമമേഘമേനി സകമപ പ്രേമദൂതുമായി വ, നിപമപ കാളി നീന്തടത്തിൽ സകമപ പ്രേമ ഹർഷമായി.
1: സൂപ്പർ കേട്ടോ, ചില്ലറക്കാരി അല്ല, ചില്ലറക്കാരിയൊന്നും അല്ല കേട്ടോ, അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. ഓക്കെ, സൂപ്പർ സൂപ്പർ സൂപ്പർ സൂപ്പർ, അടിപൊളി അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല പാട്ടുകാരിയാണോ? എന്തായാലും ഈ പാട്ടൊക്കെ പാടാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പാട്ടാണിത്. അപ്പം ഈ കുഞ്ഞു മനസ്സിൽ ഇങ്ങനത്തെയൊക്കെ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ പഠിക്കാൻ ഒരു മനസ്സ് കാണിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ കേട്ടോ. ഓക്കെ, സ്കൂളിലൊക്കെ പാടാറുണ്ടോ?
0: സ്കൂളില് ആ ഞാൻ പാടാറുണ്ട്.
1: പാടാറുണ്ട്. ഇതുവരെ എന്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? നമ്മൾ ഒന്നിനും ഒന്നിനും ബാക്കിലല്ല, എന്തൊക്കെ മത്സരമുണ്ടോ അതിലെല്ലാം പങ്കെടുക്കും. ഇപ്രാവശ്യം പങ്കെടുക്കണ്ടേ?
0: ഇപ്രാവശ്യം എല്ലാത്തിനും പേര് എടുത്തിട്ടുണ്ട്.
1: എല്ലാത്തിനും പേര് എടുത്തിട്ടുണ്ട്. എന്നാ മത്സരം?
0: ഈ വരുന്ന തിങ്കളാഴ്ച ആണെന്ന് തോന്നുന്നു.
1: ഇവരെ തിങ്കളാഴ്ചയാണ് മത്സരം. എല്ലാത്തിനും പങ്കെടുക്കുക, എല്ലാത്തിലും അടിപൊളിയായിട്ട് ചേർന്ന് അടിപൊളിയായിട്ട് വിജയിച്ച് സ്കൂളിലെ, ഇപ്പൊ ക്ലാസ്സിലാണ് ഫസ്റ്റ്, സ്കൂളിലെ തന്നെ അഭിമാന താരമായിട്ട് മാറണം, സ്റ്റാർ ആവണം, ഒന്നാം ക്ലാസ് ആവണം കേട്ടോ. കേട്ടോ, പഠിച്ച് മിട്ടിക്ക് മിട്ടിക്ക് മിട്ടിക്ക് മിട്ടിക്ക് മിട്ടിക്കായിട്ട് നല്ലൊരു ജോലിയൊക്കെ മേടിച്ചിട്ട് നല്ല അടിപൊളി അങ്ങോട്ട് വായി വരണം. വീട്ടിലെ അച്ഛനും അമ്മയും ഒക്കെ ജോലിക്ക് പിന്നെ വിടണ്ട കേട്ടോ, അപ്പാപ്പനെയൊന്നും. വീട്ടിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? അനിയത്തിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അച്ഛനും അമ്മയും ഇഷ്ടമല്ല?
0: എന്നാലും
1: അനിയത്തി ഇഷ്ടം. അനിയത്തി ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹിക്കുന്നുണ്ടല്ലേ. അനിയത്തിക്ക് ഉണ്ടോ തിരിച്ച് ഇങ്ങോട്ട്? അയ്യോ,
0: അവള് കാണിക്കുന്നുണ്ട്. പക്ഷേ
1: എങ്ങനെയാ കാണിക്കുന്നേ ഈ സ്നേഹം?
0: അവൾക്ക് എന്റെ എന്തേലും സാധനം കൊടുക്കാൻ പറഞ്ഞ അവള്
1: എന്തൊരു സാധനം
0: കൊടുക്കാൻ പറഞ്ഞ,
1: നമ്മള് കൊടുക്കാൻ പറഞ്ഞ
0: കാണിക്കും.
1: ഓ, നമ്മള് അനിയത്തിക്ക് എന്തെങ്കിലും കൊടുത്തുകഴിഞ്ഞാൽ സ്നേഹം കാണിക്കും. അത് പിന്നെ അനിയത്തി ആവണമെന്നില്ല, അത് ആരായാലും അങ്ങനെ തന്നെയല്ലേ. ആർക്കായാലും നമ്മൾ എന്തൊരു സാധനം കൊടുത്തുകഴിഞ്ഞാൽ അവർ അപ്പൊ ചിരിച്ചു കാണിക്കുക സ്നേഹിക്കുകയൊക്കെ ചെയ്തില്ലേ, അതെന്നെ കാണോ?
0: എന്റെ അടുത്ത് എന്റെ സാധനങ്ങൾ വല്ലതും ചോദിക്കും, എന്നെ സോപ്പിട്ട് ചോദിക്കും, അതെല്ലാം.
1: അപ്പൊ അവിടെ സോപ്പിടലിന്റെ പ്രത്യേകതയുണ്ട് അല്ലേ? ആ സോപ്പിട്ട് നമ്മളെ പതപ്പിക്കും അല്ലയോ, എന്നിട്ടാണ് അനിയത് കാര്യം സാധിക്കുന്നത് അല്ലയോ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ,
0: ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓടിച്ചെന്ന് ഞാൻ എന്തേലും പറഞ്ഞു കഴിഞ്ഞാ ഇനി ഞാൻ എടുത്ത് എടുത്തില്ലെന്നും പറഞ്ഞു.
1: അപ്പൊ അത് കള്ള സ്നേഹമല്ലയോ? അപ്പൊ അതൊരു സ്നേഹമാണോ?
0: എന്നിട്ട് എന്നെ കളിക്കാൻ വിളിക്കാൻ ഞാൻ ചെന്നില്ലെങ്കിലും കാണിക്കും.
1: കാണിക്കും.
0: എന്നിട്ട് കളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്തേലും പറഞ്ഞ ഞാൻ നീ കളിച്ചെന്നല്ലേ ഉള്ളൂ എന്നും പറഞ്ഞങ്ങ്
1: പോകും. ശരി, അപ്പൊ ചേട്ടത്തിന്റെ സ്നേഹം അനിയത്തി കാണുന്നില്ല, അതാണ് എന്റെ സത്യം അല്ലേ. ചേട്ടത്തിയാണെങ്കിലോ അനിയത്തി പറഞ്ഞ മരിക്കാൻ നിക്കുക. പക്ഷെ അനിയത്തി ഇതുവല്ലോ അറിയുന്നുണ്ടോ? അറിയുന്നുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ അനിയത്തി അടുത്ത്?
0: ഇല്ല
1: ഇല്ല. ഇനി ഇന്ന് പോയിട്ട് ചോദിക്കണം. സത്യത്തിൽ നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ, അതോ ഞാൻ എന്തെങ്കിലും സാധനം തരുമ്പോൾ മാത്രമേ നിനക്ക് സ്നേഹമുള്ളോ എന്ന് ചോദിച്ചു നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അനിയത്തി പറയാൻ വേണം, നിന്നെ ഞാൻ എത്രമാത്രം

0: ഒന്നുപോലെ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ടും സ്നേഹമില്ലെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഇനി എന്നെ കാണുമ്പോ കേട്ടോ. അപ്പൊ ഒരു പരിഹാരം ഉണ്ടായി തന്നെ. ഓക്കെ, നമ്മൾ ഇനി ഇങ്ങനെ അനിയ ചേട്ടൻ ഇത്ര സ്നേഹിച്ചിട്ട് അനിയ സ്നേഹിച്ചില്ലെങ്കിൽ അതും അനിയ ചേട്ടനക്ക് എന്തുമാത്രം വിഷമുണ്ടാവും. ഒരുമിച്ചാണോ ഭക്ഷണമൊക്കെ കഴിക്കുന്നേ? പിന്നെ ആഹാ, നമുക്ക് വിഷമോ നമ്മളും കഴിക്കും അല്ലേ. വിളിക്കാറുണ്ടോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ അനിയത്തിയെ? അനിയത്തി വിളിക്കും, ചേച്ചിയെ വിളിക്കും, പക്ഷെ ചേച്ചി പോത്തില്ല.
1: അവള് അടുക്കള പോയി നിക്കും റെഡിയാവുന്നവരെ.
0: ആര് റെഡിയാവുന്നവരെ?
1: ഫുഡ് റെഡിയാവുന്നവരെ.
0: പെട്ടത് കഴിക്കാൻ വേണ്ടി, മുമ്പേ കഴിക്കാൻ വേണ്ടി ആണോ?
1: അവക്ക് നേരത്തെ വിശക്കും, അതുകൊണ്ട് അവള് അടുക്കള.
0: എന്നാലും എത്ര മണിക്ക് വിശക്കും ഏകദേശം?
1: ഒരു മണിയൊക്കെ ആവുമ്പോ.
0: അത് ഉച്ചയാണോ? ഒരു മണി തരുമ്പോ ഉച്ചയല്ലേ? അപ്പൊ രാവിലത്തെ കാര്യം ചോദിച്ചത്.
1: രാവിലെ അവക്കൊരു ഒരു 9 മണിയൊക്കെ ആവുമ്പോ അവക്ക് വരാതെ അപ്പൊ അവക്ക് തിന്നണം.
0: അപ്പൊ ചേട്ടത്തി കൂടെ പോവില്ല?
1: എന്നാ വിളിക്കുമ്പോ എനിക്ക് വിശന്നാലല്ലേ എനിക്ക് തിന്നാൻ പറ്റും.
0: അപ്പൊ നമ്മുടെ കുറ്റമല്ലേ, വിശപ്പില്ലേ, അത് നമ്മുടെ ശരീരമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്, അത് നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പഠിച്ചു പഠിച്ച് വലുതായി വലുതായി മുട്ടനായി വരുമ്പോ നല്ല വിദ്യാഭ്യാസം ഒക്കെ നേടിയിട്ട് നമ്മൾ എന്തിനാ വിദ്യാഭ്യാസം നേടുന്നേ?
1: നമുക്ക് ജോലി കിട്ടാൻ.
0: എന്ത് എന്താകാനാണ് ആഗ്രഹം?
1: ഡോക്ടർ
0: ആകാനാണ് ആഗ്രഹം. ഡോക്ടറായിട്ട് എന്തൊക്കെ ചെയ്യും? കുടുംബത്തുള്ളവർ മാത്രമേ നോക്കാൻ വേണ്ടിയാണോ ഡോക്ടർ ആവുന്നേ? എല്ലാരും നോക്കും. എന്നാലും നമ്മളെ വീട്ടിലുള്ളവരെ പ്രത്യേകം നോക്കും അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും പഠിച്ചുപഠിച്ച് മിടുക്കിയായിട്ട് നല്ലൊരു ഡോക്ടർ ആവട്ടെ അല്ലേ. ഞങ്ങളും പ്രാർത്ഥിക്കാം നല്ല മിടുക്കിയായിട്ട് നല്ല പഠിച്ചു പഠിച്ച് നല്ല എല്ലാവരെയും എന്താ ഫ്രീ ആയിട്ടൊക്കെ ചികിത്സിക്കൂ. അപ്പൊ അങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ നല്ല രീതിയിൽ പാവപ്പെട്ടവരെയൊക്കെ നല്ല ചികിത്സിക്കുന്ന നല്ലൊരു പേരെടുത്ത് ഡോക്ടറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നല്ലൊരു പാട്ടുകാരിയാവണം, നല്ലൊരു പാട്ടുകാരി ഇവരില് മാത്രമല്ല നല്ലൊരു കലാകാരിയാവണം, ഒരുപാട് കലയിലുണ്ടല്ലോ അല്ലേ. കളക്ടർ, അപ്പൊ കളക്ടറും ഡോക്ടറും നല്ല കോമ്പിനേഷനാ, കുഴപ്പമില്ല. വ്യത്യസ്ത മേഖലകളല്ലേ, അവിടെ അടി ഒരു വിഷയം വരത്തില്ല കേട്ടോ. അപ്പൊ കളക്ടർക്കും ഡോക്ടറുടെ ആവശ്യം വരും അല്ലേ, ഡോക്ടർക്കും കളക്ടറുടെ ആവശ്യം വരും, നല്ലല്ലേ അത്. ഓക്കെ മോളെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്, പഠിച്ച് നല്ല മെഡിക്കായി വരിക. ഓക്കെ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇതുവരെ കേട്ടത് കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര. അവതരിപ്പിച്ചത് സുരേഷ് പെരിനാട്. ശബ്ദമിശ്രണം ശിവപ്രിയൻ. ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.

ചുങ്കത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ടുകെട്ടു.
2: കൊല്ലം സുപ്രീം 1 gram designer jewelry, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. CSIR നിയന്ത്രണത്തിൽ തമിഴ്നാട്ടിലെ കാരാക്കോടിയിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബിടെക് കെമിക്കൽ ആന്റ് ഇലക്ട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് 21 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കേരള കേന്ദ്ര സർവകലാശാലയിലെ 4 വർഷ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളിൽ പ്രവേശനത്തിനുള്ള രജിസ്ട്രേഷൻ 20 വരെ നീട്ടി. CUET UGയിൽ പങ്കെടുത്തവരാണ് സർവകലാശാല വെബ്സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്യേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0467239947. സ്വകാര്യ സ്വാശ്രയ ആർക്കിടെക്ചർ കോളേജുകളിലെ കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിന് പ്രവേശന പരീക്ഷ കമ്മീഷണർ പ്രസിദ്ധീകരിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും കേന്ദ്രീകൃത പ്രക്രിയയിലൂടെ അലോട്ട്മെന്റ് നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0471233210. അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ ബോർഡിൽ 2025 December 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് വാർഷിക മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങൾ മുഖാന്തരം 30 September പൂർത്തിയാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474274947. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ നടക്കുന്ന 20 യൂനിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിക്ക് അവധിയായിരിക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. പകരം August 1 ക്ലാസ് ഉണ്ടായിരിക്കും. നാടാർ സംഘം സംഘടിപ്പിക്കുന്ന സൌജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും നാളെ രാവിലെ 7 മുതൽ ബീച്ചിന് അടുത്തുള്ള നാടാർ സംഘം ഓഡിറ്റോറിയത്തിൽ നടക്കും. രജിസ്ട്രേഷൻ രാവിലെ 7 ആരംഭിക്കും. ആധാറിന്റെ പകർപ്പ് നിർബന്ധമായും ഹാജരാക്കണം. ശസ്ത്രക്രിയ ആവശ്യമുള്ളവരെ അന്ന് തന്നെ തിരുനെൽവേലിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0444749178. മറ്റൊരു നമ്പർ 0846289979. ഒരു കുട്ടിയും വിദ്യാഭ്യാസത്തിന്റെ അഭാവം മൂലം ജീവിതത്തിൽ പിന്നാക്കം പോകുകയോ കുറ്റകൃത്യങ്ങളുടെ വഴിയിലേക്ക് എത്തിപ്പെടുകയോ ചെയ്യരുത് എന്ന ലക്ഷ്യത്തോടു കൂടി കേരള പോലീസ് ഹോപ്പ് പദ്ധതി നടപ്പിലാക്കുന്നു. പഠനം മുടങ്ങിയതോ SSLC അല്ലെങ്കിൽ +2 പരീക്ഷയിൽ പരാജയപ്പെട്ടതോ ആയ 22 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് സൌജന്യമായി പഠിക്കുവാനും പരീക്ഷകൾക്ക് മികച്ച രീതിയിൽ തയ്യാറെടുക്കുവാനും ഈ പദ്ധതിയിലൂടെ അവസരമൊരുക്കുന്നു. ആത്മവിശ്വാസം വീണ്ടെടുക്കുവാനും SSLC +2 പരീക്ഷയിൽ മികച്ച

വിജയം നേടുവാനും ആവശ്യമായ മാർഗനിർദ്ദേശവും പിന്തുണയും ലഭ്യമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9497900200. മറ്റൊരു നമ്പർ 9048042066. മറ്റൊരു നമ്പർ 9447142630. ഈ കേരളം ഡിജിറ്റൽ ഹബ് കൊല്ലം എസ് എൻ കോളേജ് ജംഗ്ഷന് സമീപമുള്ള മുണ്ടക്കൽ റോഡിൽ ജൂലൈ 19 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട തൊഴിൽ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കൊല്ലം മേയർ ശ്രീ എ കെ ഹസീഫ് അധ്യക്ഷത വഹിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

എല്ലാവർക്കും ഉണ്ടാകും സന്തോഷം മുടിയഴിച്ചാടുന്ന ചില രാത്രികൾ. അന്നേരം അവർ പാടുന്ന ഏത് പാട്ടിനും ഉന്മാദത്തിൻ്റെ ചിറകുകൾ കൈവരുന്നു. അങ്ങനെയുള്ള തേങ്കുറിശ്ശി രാത്രികളിൽ ഈ ഒടിയൻ മാണിക്കനും തുറന്നു പാടാറുണ്ട്. ആനന്ദവും അനുരാഗവും എൻ്റെ കൈ ചേർത്ത് പിടിച്ച് ആ പാട്ട് ഒപ്പം പാടാറുമുണ്ട്.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റേഡിയോ ബെൻസിഗർ 107.8.

0: ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370. അമരൻ ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിൽ മലയാളം. മികച്ച നടൻ മമ്മൂട്ടി. വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിന്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രം. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ലൂസേഴ്സ് ഫൈനൽ ഇന്ന് അർദ്ധരാത്രി. 3 സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 72 ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച സംവിധായകനുള്ള പുരസ്കാരം അമരൻ ചിത്രത്തിന്റെ സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി കരസ്ഥമാക്കി. മികച്ച നടനുള്ള പുരസ്കാരം 2 പങ്കിട്ടു. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയ മികവിന് മമ്മൂട്ടിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും പുരസ്കാരം. മികച്ച നടിയായി യാമി ഗൌതം. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിലെ ഷഹനാദ് ജലാലിന്. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി.
1: ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡിംഗ് റോൾ ഷെയർഡ് ഭ്രമയുഗം മലയാളം ആക്ടർ മമ്മൂട്ടി. ബെസ്റ്റ് മലയാളം ഫിലിം ഫെമിനിച്ചി ഫാത്തിമ. പ്രൊഡ്യൂസർ 1001 സ്റ്റോറീസ് ആൻഡ് AFD സിനിമാസ്. ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്. ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ബ്രഹ്മയുഗം മലയാളം. സിനിമാറ്റോഗ്രാഫർ ഷഹനാദ് ജലാൽ. ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ ARM വൈക്കം വിജയലക്ഷ്മി ഫോർ സോങ് അങ്ങുവാനക്കോണില്.
0: നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഭദ്രകാളി നാടകത്തിന് പ്രത്യേക പരാമർശം നേടി. ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ തമിഴ് ചിത്രമായ മെയ്യഴകൻ പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹമായി. ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജൂറി ചെയർമാൻ ജയരാജ് ഉൾപ്പെടുന്ന സമിതിയാണ് പ്രഖ്യാപനം നടത്തിയത്. ആഗമൻ ദൌത്യത്തിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ഉപഗ്രഹങ്ങളെ 450 കിലോമീറ്റർ ഭ്രമണപഥത്തിൽ എത്തിച്ചു. ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്നുച്ചയ്ക്ക് 12:05 റോക്കറ്റിന്റെ വിക്ഷേപണം. ഇതോടെ സ്വകാര്യ ഓർബിറ്റൽ വിക്ഷേപണ ശേഷി കൈവരിക്കുന്ന ലോകത്തിലെ 3 രാജ്യമായി ഇന്ത്യ മാറി. ബഹിരാകാശ മേഖലയിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സ്കൈറൂട്ട് എയ്റോസ്പേസ് CEO പവൻകുമാർ ചന്ദന, സഹസ്ഥാപകൻ നാഗ ഭരത് ദാഗ എന്നിവരുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ദൌത്യത്തിന്റെ വിജയത്തിന് പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. സ്കൈറൂട്ട് സംഘത്തെ നേരിട്ട് കാണാനും പ്രധാനമന്ത്രി ക്ഷണിച്ചു. വന്ദേമാതരം എന്ന സന്ദേശമുള്ള പോസ്റ്റ് കാർഡ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പായ സ്കൈറൂട്ട് എയ്റോസ്പേസ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വിക്രം 1 ചെറിയ ഉപഗ്രഹങ്ങൾക്ക് കുറഞ്ഞ ചെലവിലും എളുപ്പത്തിലും വിക്ഷേപണ സേവനങ്ങൾ നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ ഡോക്ടർ വിക്രം സാരാഭായിയുടെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷിയോഗം ചേരും. ഇരു സഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. വന്യജീവി ആക്രമണത്തിൽ പരിഹാരം കാണേണ്ടത് വനം വകുപ്പും കർഷകരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടിയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ പ്രതിനിധി യോഗം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ പ്രശ്നങ്ങളിൽ അനുതാപപൂർവ്വം ഇടപെടണമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21-നും അന്തിമ പട്ടിക ഓഗസ്റ്റ് 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം തുടങ്ങിയ കാരണങ്ങളാലുള്ള ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 5 വരെ അപേക്ഷ നൽകാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായി PS ശാന്തകുമാർ ചുമതലയേറ്റു. കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ അനുമതിയോടെയാണ് നിയമനം. നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സാംസ്കാരിക പുരാവസ്തു വിഭാഗം ഡയറക്ടറായിരുന്നു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. 2026 ഫിഫ ലോകകപ്പ് അവസാന നാളിലേക്ക്. ആവേശകരമായ ഓർമ്മകൾ സമ്മാനിച്ച് ഒരു മഹാമേള കൂടി വിട പറയുമ്പോൾ ലോകത്തിന്റെ കണ്ണുകൾ ഇനി 2030 ഫുട്ബോളിന്റെ 100 വാർഷിക ലോകകപ്പിനായുള്ള കാത്തിരിപ്പ് ആരംഭിക്കുകയാണ്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഒരു കാൽപന്ത് മഹോത്സവം കൂടി കാലയവനികയിൽ മറയുന്നു. അമേരിക്കയും കാനഡയും മെക്സിക്കോയും ഫുട്ബോൾ ലോകത്തിന് സമ്മാനിച്ചത് മറക്കാനാകാത്ത നിമിഷങ്ങൾ. കണ്ണീരും ആഘോഷങ്ങളും റെക്കോർഡുകളും പുതിയ ഇതിഹാസങ്ങളും ലോകത്തിന്റെ മഹാവീതിയിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വന്ന ദിനങ്ങൾ. 2 മത്സരങ്ങൾ കൂടി കഴിയുമ്പോൾ ആ അധ്യായം അവസാനിക്കുകയാണ്. ഇനി ഫുട്ബോളിന്റെ 100 വാർഷിക ലോകകപ്പ്, വിശ്വകപ്പിന്റെ വിശ്വരൂപം പുതിയ തലങ്ങളിലേക്ക്. ടീമുകളുടെ എണ്ണം 64 ഉയർത്തണമെന്ന ചർച്ചകൾ സജീവം. 2030 3 ഭൂഖണ്ഡങ്ങൾ, 6 ആതിഥേയ രാജ്യങ്ങൾ, സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ. അതോടൊപ്പം ഉദ്ഘാടന ആഘോഷങ്ങൾക്ക് ഉറുഗോ, അർജന്റീന, പരാഗ്വേയും വേദിയാവുന്നു. ഫുട്ബോളിന്റെ അടുത്ത മഹാഘോഷത്തിലേക്ക് ലോകം ഒരുമിച്ച് യാത്ര തുടങ്ങുകയാണ്.
0: ഫിഫ ലോകകപ്പ് 3 സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഇന്ന് മിയാമി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 ലൂസേഴ്സ് ഫൈനൽ മത്സരം ആരംഭിക്കുന്നത്. സെമിഫൈനലിൽ സ്പെയിനിനോട് പരാജയപ്പെട്ടതോടെയാണ് ഫ്രാൻസിന്റെ ലോകകപ്പ് കിരീട പ്രതീക്ഷകൾ അവസാനിച്ചത്. എങ്കിലും ഫ്രഞ്ച് നിരയിൽ 8 ഗോളുകളും 3 അസിസ്റ്റുകളുമായി കിലിയൻ എംബാപ്പെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിലും ഗോൾവേട്ട തുടർന്ന് ഗോൾഡൻ ബൂട്ട് റേസിലെ തന്റെ സ്ഥാനം ഉറപ്പിക്കാനാകും എംബാപ്പെ ശ്രമിക്കുക. മറുഭാഗത്ത് 60 വർഷങ്ങൾക്ക് മുൻപ് കിരീടം നേടിയതിനുശേഷമുള്ള തങ്ങളുടെ ഏറ്റവും മികച്ച ലോകകപ്പ് ഫിനിഷിംഗ് സ്വന്തമാക്കുകയാകും ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യം. അതിനിടെ ഫിഫ ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയും സ്പെയിനും നാളെ രാത്രി ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 ഫൈനൽ മത്സരം ആരംഭിക്കുക. എഴുപത്തിരണ്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമ Article 370, അമരൻ ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിൽ മലയാളം. മികച്ച നടൻ മമ്മൂട്ടി. വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിന്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രം. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ Vikram 1 വിക്ഷേപണം വിജയകരം. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ലൂസേഴ്സ് ഫൈനൽ ഇന്ന് അർദ്ധരാത്രി. 3 സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്, മാതാപിതാക്കൾ തോൽക്കാൻ കളിക്കുന്ന കളികൾ, അവതരണം സുനിൽ കുരുവിള, ഇൻസൈറ്റ് മിഷൻ.
5: കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു ഹൈസ്കൂളിലെ കുട്ടികൾക്കായിട്ട് ഒരു ഗൈഡൻസ് പ്രോഗ്രാം നടത്തുകയായിരുന്നു. ക്ലാസ്സിന്റെ ഇന്റർവെൽ ടൈമിലും അതുപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞൊക്കെ ധാരാളം കുട്ടികളാണ് അടുത്ത് വന്ന പല സംശയങ്ങളും പല ആകുലതകളും ഒക്കെ പങ്കുവച്ചത്. പ്രധാനമായിട്ടും ഞാൻ അവരിലൊക്കെ കണ്ട ഒരു കാര്യം, അവർ ഒരുപാട് ഇമോഷണലായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് മുതിർന്നവർ, പ്രത്യേകിച്ച് പേരൻസും ഈവൻ ടീച്ചേഴ്സ് പോലും. പലപ്പോഴും അവരെ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അല്ലെ അവരെ അവർക്ക് പറ്റാത്ത കാര്യങ്ങൾ അവർക്ക് പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കാനോ അവരെ ഒക്കെ നിർബന്ധിക്കാനോ ഒക്കെ പലപ്പോഴും അവർ ശ്രമിക്കുന്ന ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് ഉപയോഗിക്കുന്നത്. പലപ്പോഴും ഇത് കുട്ടികളെ സംബന്ധിച്ച് ഇത് ഗുണമാണോ ഇത് ദോഷമാണോ, പലരും വിചാരിക്കുന്ന ഇതൊക്കെ കുട്ടികളെ സംബന്ധിച്ച് വളരെ ഗുണം ചെയ്യും, കാരണം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് ഇമോഷനൊക്കെ ഉപയോഗിച്ച് അവരെ കൊണ്ട് പലതും ചെയ്യിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഗുണം നാളെ ലഭിക്കും എന്നൊക്കെയാണ് പലരും കരുതുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ് പലപ്പോഴും കൗണ്ടർ പ്രൊഡക്റ്റീവ് ആണ്. ഇത് കൂടുതൽ ഡാമേജസ് കുട്ടികളിൽ ഉണ്ടാക്കാനാണ് സാധ്യത. പലപ്പോഴും ഈ ഇമോഷണൽ മാനിപ്പുലേഷൻ നടത്തുന്നവർ ചെയ്യുന്നത് ഭയം അവരുടെ ഉള്ളിലേക്ക് കയറ്റിവിടുക, പലപ്പോഴും അങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പല ഭയപ്പെടുത്തുന്ന കാര്യങ്ങളും പറഞ്ഞ് അവരെ നിർബന്ധിച്ച പല കാര്യങ്ങളും ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുന്നു. പേരൻസ് പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ദൈവം പൊറുക്കത്തില്ല, ദൈവം നിന്നെ ഇവിടത്തെ ഇങ്ങനെ ദൈവമോ പള്ളിയോ ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയം കയറ്റി കുഞ്ഞുങ്ങളെ പല കാര്യങ്ങളും ചെയ്യിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. വേറൊന്ന് ഗിൽറ്റാണ്, അവരിലൊരു കുറ്റബോധം നിറയ്ക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നീ നിന്നെ പറ്റി എന്തായിരിക്കും അച്ഛൻ വിചാരിക്കുന്നത്, അല്ലെ ഇതൊരു ഇത് ഇത്രയും വലിയൊരു മഹാഭാവം വേറെ ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരിൽ ഭയങ്കരമായിട്ട് കുറ്റബോധം നിറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഒബ്ലിഗേഷൻസ്, നിനക്ക് വേണ്ടി എന്തും വേണ്ടി പ്രയാസമാണ്, എന്തും വേണ്ടി പണമാണ് നമ്മൾ ചെലവാക്കുന്നതെന്നറിയോ, ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളോട് ഭയങ്കര ഒബ്ലിഗേഷൻസ് സൃഷ്ടിക്കുക. അതുപോലെ ഷെയിം, അവരിലിങ്ങനെ നാണക്കേട്, ഇത് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്ന നാണക്കേട്, നിനക്കിത് വലിയ ആക്ഷേപമാകും എന്നൊക്കെ പറയാം. ഇത്തരത്തിലൊക്കെയാണ് പലപ്പോഴും ബ്ലാക്ക് മെയിലിംഗ് ഉപയോഗിക്കുന്നത്. പപ്പായിക്ക് ഇത് ഇതറിയുമ്പോൾ പപ്പായിക്ക് ഉണ്ടാവുന്ന വിഷമം, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ പപ്പായിക്ക് വരുന്ന വേദന, അല്ലെങ്കിൽ അമ്മ അമ്മ എന്ത് ചെയ്യുമെന്നറിയാമോ, അമ്മ അമ്മ അമ്മയെ ഇതങ്ങനെ ബാധിക്കുമെന്നറിയാമോ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ വീക്കായിട്ടുള്ള കുട്ടികളോടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പല രീതികൾ ഉപയോഗിക്കുന്നത്. അവർ കൂടുതൽ ഡാമേജ്ഡ് ആകാനാണ് സാധ്യത. പലപ്പോഴും അത്തരം കുഞ്ഞുങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞു, കാരണം ഒരു നോ പറയേണ്ടിടത്ത് ഒരു നോ പറയാനുള്ള സ്പേസ് കുട്ടികൾക്ക് കൊടുക്കുക എന്ന് പറയുന്നതിന് ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഒരു കാര്യം ഒരു കൊച്ചിന് ഒരു കാര്യം കഴിക്കാൻ വയ്യ, എനിക്ക് ഇത്രയും കഴിക്കാൻ വയ്യ, എനിക്ക് വേണ്ട ഇത് മതി, എനിക്ക് രണ്ട് ദോശ മതി എന്ന് പറയാനൊരവസരം, അത് മുഴുവൻ കഴിച്ചില്ലെങ്കിൽ പിന്നെ ദൈവം ഇത് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഒരു കുട്ടിക്ക് ഒരു സാഹചര്യത്തിൽ ഒരു നോ പറയാനുള്ള ഒരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം തന്നെ നമ്മൾ ഇല്ലാതാക്കുകയാണ്. ഇതാണ് നമ്മൾ ഇത്തരത്തിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കുഴപ്പം. ഒരു കുഞ്ഞിന് എങ്ങനെയാണ് നോ പറയേണ്ടത്, ഒരു ഏതൊരു സാഹചര്യത്തിലാണ് ഒരു നോ പറയേണ്ടത് എന്ന് ഒരു കുഞ്ഞിനെ പഠിക്കാൻ ചെറിയ പ്രായം മുതലേ അവസരങ്ങൾ കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് അവനെ പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല, അമ്മ എനിക്കിന്ന് ഇനി പഠിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ അതിനും ഒരു സ്പേസ് അവിടെ വേണം. അല്ലെങ്കിൽ എനിക്ക് പിന്നെ ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യത്തിന് വരാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയാനുള്ള അവകാശവും കൂടെ ഒരു കുട്ടിക്ക് കൊടുത്തു വളർത്തുമ്പോഴാണ് ഈ കുട്ടികളൊക്കെ നാളെ വളർന്നു വന്ന് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരു നോയൊക്കെ പറയാനായിട്ട് അവർ കേപ്പബിൾ ആകുന്നത്. ഇപ്പം ചില കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമല്ലാത്തത് ഇഷ്ടമല്ലാന്നും അവർക്ക് ചേരാൻ പറ്റാത്തത് ചേരാൻ പറ്റത്തില്ലെന്നും അവർക്ക് യോജിക്കാൻ പറ്റാത്തത് യോജിക്കാൻ ഇരിക്കാനും അവർക്ക് എതിർക്കേണ്ടതിനെ എതിർക്കാനും ഒക്കെയുള്ള അവകാശങ്ങൾ ചെറിയ പ്രായം മുതലേ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കുട്ടികളിൽ ഒരു നല്ല ലീഡർഷിപ്പോ കറേജോ ഒരു സ്ട്രെങ്തോ ഒന്നും ഡെവലപ്പ് ചെയ്യാനായിട്ട് പലപ്പോഴും കഴിയുന്നില്ല. അങ്ങനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ കുട്ടികളുടെ ഒരു അഭിപ്രായത്തിനും കുട്ടികളുടെ ഒരു പ്രതികരണത്തിനെയും ഒക്കെ നമ്മൾ ഓണർ ചെയ്യാനായിട്ട് കഴിയണം. അപ്പൊ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് കൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവരെ വീക്കാക്കി കളയുകയാണ്. കൂടുതൽ ആത്മവിശ്വാസം ഇല്ലാത്ത കുട്ടികളായി മാറുന്നു എന്നുള്ളതാണ്. ആത്മാഭിമാനം ഇല്ലാത്ത കുട്ടികളായിട്ട് മാറുന്നു. ഇനി ചില കുട്ടികളിൽ ഇത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ചില കുട്ടികൾ ഇത് തന്നെ മോഡൽ ചെയ്യുന്നു, അവരും ഇങ്ങനെ തന്നെ ചെയ്യുന്നു, അവരും എല്ലാത്തിലും ഇമോഷൻ വെച്ച് കളിക്കുന്നു, ഇമോഷൻ കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവരും ഇതേ രീതികൾ തന്നെ മോഡൽ ചെയ്യാൻ ശ്രമിക്കുന്ന കുറച്ച് കുട്ടികളുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കുട്ടികളെ സംബന്ധിച്ച് ഒരു ഗുണകരമായ ഡെവലപ്മെൻറ്റിന് ഉതകുന്ന രീതികളല്ല എന്നുള്ളത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കണം. ഒരു കുട്ടിക്ക് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ അവകാശമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത് വളർന്നു വരുമ്പോൾ അതിന് ബൗണ്ടറികൾ സെറ്റ് ചെയ്യാനുള്ള കരുത്ത് അന്നേരമാണ് ഉണ്ടാകുന്നത്. പലപ്പോഴും ഈ ഫ്രണ്ട്ഷിപ്പിലൊക്കെ ഈ പിയർ ഗ്രൂപ്പ് പ്രഷറിലും പിയർ ഗ്രൂപ്പ് ബുള്ളിയിങ്ങിലും ഒക്കെ പെട്ടുപോകുന്നത്. ഇങ്ങനെ ധൈര്യമില്ലാതെ വരുന്ന കുട്ടികളാണ്. ഈ കുട്ടികൾ പിന്നീട് എവിടെ ചെന്നാലും അവരതിന്റെ എല്ലാം വിക്ടിം സൈഡിലായി പോകും. അതാണ് സംഭവിക്കുന്നത്. അപ്പം ഒരു നോ പറയേണ്ട അടുത്ത് നോ പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ എനിക്ക് തന്നെ അറിയാവുന്ന ഒരു കുട്ടിയാണ്, അത് ഇപ്പൊ എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഒരു ബോയ് ഫ്രണ്ട് പ്രഷർ ചെയ്യുകയും ആ കുട്ടി പലതരത്തിലുള്ള ഫോട്ടോകളൊക്കെ അയച്ചു കൊടുക്കാൻ നിർബന്ധിതമാകുകയും അവസാനം അത് വലിയ പ്രശ്നത്തിലേക്ക് കടന്നു. അതിനെല്ലാം കാരണം ആ കുട്ടി ഭയപ്പെടുന്നത് കൊണ്ടാണ്. ആ കുട്ടിയെ സംബന്ധിച്ച് ഒരു നോ പറയാൻ അതിന്റെ ബൗണ്ടറി കീപ്പ് ചെയ്യാൻ അതിന് കഴിയാതെ വന്നതുകൊണ്ടാണ് ആ കുട്ടിയെ പിന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായത്. പലപ്പോഴും ഒരു ഒരു വിക്ടിം പ്ലേ ചെയ്യും. പിന്നെ ഞാൻ എൻ്റെ ഒരു അവസ്ഥ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്തും വേണ്ടി പണമാണ് ഇതിന് മുടക്കിയതെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു വിക്ടിം പ്ലേ ചെയ്ത് നമ്മളെ ഫോഴ്സ് ചെയ്ത് നമ്മളെ കൊണ്ട് പല കാര്യങ്ങളൊക്കെ സാധിക്കുന്ന ആൾക്കാർ, അത് പേരൻസ് ആണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്. അധ്യാപകർ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കാരണം ഫുൾ എ പ്ലസ് വാങ്ങിക്കാനൊക്കെ വേണ്ടി കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ധാരാളം അധ്യാപകരുണ്ട്. ഈ എ പ്ലസ് വാങ്ങിക്കുന്നത് കുട്ടിക്ക് എന്ത് ഗുണം ചെയ്യും എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇതൊക്കെ അധ്യാപകരെ അടയാളപ്പെടുത്തുന്ന ചില മാർക്കിങ്ങുകളായി മാറുന്നത് കൊണ്ടാണ് അവരൊക്കെ അതിനുവേണ്ടി ശ്രമിക്കുന്നത്. പക്ഷെ ഇതൊക്കെ വളരെ ദോഷകരമായ കാര്യമാണ് കുട്ടികളെ സംബന്ധിച്ച്. അതുപോലെ വളരെ പ്രധാനമായിട്ട് ഉള്ളൊരു കാര്യമാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നീയാണ്, അല്ലെങ്കിൽ എൻ്റെ പിന്നെ സന്തോഷമില്ലാതെ പോയതിന് കാരണം നീയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അവസാനം പ്രണയരംഗത്തൊക്കെ ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻസ് നമുക്ക് വീണ്ടും കാണാനായിട്ട് സാധിക്കുന്നു. കുടുംബജീവിതത്തിൽ ഇത് വളർന്നു വരുമ്പോൾ അവിടെയെല്ലാം നമ്മൾ ഇത്തരം മാനിപ്പുലേഷൻസ് കാണുന്നു. തൊഴിൽ രംഗത്ത് ഇത്തരം മാനിപ്പുലേറ്റേഴ്സിനെ കാണുന്നു. ചെറിയ പ്രായത്തിലെ നമ്മൾ വിതയ്ക്കുന്ന സീഡുകളാണ് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള മനുഷ്യരെയൊക്കെ കൂടുതലായിട്ട് സൃഷ്ടിക്കുന്നത്. ഒരു അനാരോഗ്യപരമായ മാനസികാവസ്ഥയുള്ള ആൾക്കാരുടെ എണ്ണം ദൈനംദിനമായി ഇവിടെ കൂടി വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ യങ്സ്റ്റേഴ്സിനെ ഗ്രൂം ചെയ്യുന്നിടത്ത് തന്നെ ഈ വിഷവിത്തുകൾ ഒരുപാട് പാകുന്നത് കൊണ്ടാണ്. അതാണ് പിന്നീട് കിളിച്ച് വളരുന്നത്. നമുക്ക് എല്ലാ രംഗത്തും ഇത്തരം മാനിപ്പുലേറ്റേഴ്സിനെയും ഇത്തരം ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നവരെയൊക്കെ നമുക്ക് നിരന്തരമായിട്ട് കാണാൻ പറ്റും. നല്ല ആരോഗ്യപരമായ ഒരു ചിന്താശേഷിയും നോ പറയേണ്ടടുത്ത് നോ പറയാനും എസ് പറയേണ്ടടുത്ത് എസ് പറയാനും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാനും ഒരു നിലപാട് പറയേണ്ടടുത്ത് നിലപാട് പറയാനും ഒക്കെ കഴിയുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുത്തില്ലെങ്കിൽ എത്ര ട്രാജിക് ആയിരിക്കും നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു തലമുറ. ഒരു സംശയ കാര്യത്തിലില്ല. അപ്പൊ അവിടെ നമുക്ക് ആരോഗ്യപരമായ ഒരു തലമുറ വളർന്നു വരണമെങ്കിൽ അവരെ വളർത്തുന്നതും ആരോഗ്യപരമായ രീതിയിലായിരിക്കണം. അപ്പൊ അവർക്ക് നോ പറയാനും അവർക്ക് വേണ്ടാന്ന് പറയാനും അവർക്ക് നിലപാടുകളിൽ നിൽക്കാനും അവർക്ക് ചോദ്യം ചോദിക്കാനും ഒക്കെയുള്ള അവസരങ്ങളിലൂടെ നൽകി അവരെ വളർത്തിക്കൊണ്ടു വരണം. വളരെ വളരെ മോശമായിട്ടാണ് പല പേരൻസും കുട്ടികളോടൊക്കെ ഇടപെടുന്നത്. പലപ്പോഴും ആ കുട്ടികളുമായിട്ട് കൂടുതൽ സംസാരിച്ചപ്പോൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞാൽ, സാറേ എനിക്ക് കരയാൻ പോലും പറ്റത്തില്ല, കരഞ്ഞാൽ കർണക്കുട്ടിക്ക് അടിക്കും അച്ഛൻ, കരഞ്ഞാൽ അടിക്കും, കരയാൻ പറ്റില്ല, കരയാൻ പാടില്ല, കരഞ്ഞാൽ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഒരു കുട്ടിക്ക് അവളുടെ വികാരങ്ങൾ പോലും, അവൾക്ക് വരുന്ന വികാരങ്ങളെ പോലും വെന്റിലേറ്റ് ചെയ്യാനുള്ള സാവകാശം കൊടുക്കാത്ത മനുഷ്യർ, ഇത്ര ക്രൂരമായ ആൾക്കാരൊക്കെ വീടുകളിൽ പതിയിരിപ്പുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ഇവരെ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ പിന്നെ ടീച്ചേഴ്സിന്റെ അടുത്ത് ചെന്ന് ഇത് പറയുമ്പോൾ ടീച്ചേഴ്സ് പറയുന്നത് മോനെ അച്ഛനെയും അമ്മയെ വിഷമിപ്പിക്കരുത്, വീണ്ടും ബ്ലാക്ക് മെയിലിംഗ് ആണ്. പുരോഹിതന്റെ അടുത്തോ അല്ലെങ്കിൽ ആത്മീയ രംഗത്തുള്ളവരുടെ അടുത്തോ ചെന്നിട്ട് ഒരു കുട്ടി ഒരു ഇത്തരം കാര്യം പറയുമ്പോൾ അത് മാതാപിതാക്കളെ അനുസരിച്ചേ പറ്റുള്ളൂ, അവരെ വിഷമിപ്പിക്കരുത്, അവർ പറയുന്ന ൊന്നും നോ പറയരുത് എന്നാണ് കുട്ടികളോട് പറഞ്ഞത്. അപ്പൊ ഈ കുട്ടികൾക്ക് ഒരിടത്തും ഒരു ആശ്വാസം ആരും കൊടുക്കുന്നില്ല. എല്ലാവരും മാനിപ്പുലേറ്റ് ചെയ്യാണ് കുട്ടികളെ. ചെറിയ കുഞ്ഞുങ്ങളെ നമുക്ക് ഫോഴ്സ് ചെയ്യാൻ എളുപ്പമായ, എന്നാൽ മുതിർന്നവരെ കറക്റ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ മുതിർന്നവരെ കറക്റ്റ് ചെയ്യുന്നില്ല. പല കുട്ടികളും അമിതമായി ആത്മവിശ്വാസം ഇല്ലാത്ത കുട്ടികളായി വളർന്നു വരുന്നതിൻ്റെ ഒരു കാരണം അമിതമായ പ്രതീക്ഷകൾ ആ കുട്ടികളുടെ മേൽ വെച്ച് പുലർത്തുന്നതുകൊണ്ടും അനാവശ്യമായ കമ്പാരിസൺസ് ഉള്ളതുകൊണ്ടും അനാവശ്യമായിട്ട് ഇത്തരത്തിലുള്ള ഇമോഷണൽ കാർഡുകൾ കളിക്കുന്നതുകൊണ്ടും ഒക്കെയാണ്. ഇതിന്റെ ദോഷഫലങ്ങൾ ഭയങ്കരമാണ് കുട്ടികളിൽ. ഒരു പിന്നെ ടീനേജിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് കഴിയത്തില്ല, ഒരു പ്രശ്നം അവരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല, ഒരു കാര്യത്തെ നേരിടാൻ അവർക്ക് കരുത്ത് കാണത്തില്ല, ധൈര്യം കാണത്തില്ല, ഒരു വെല്ലുവിളികളെ അവർ നേരിടത്തില്ല. അപ്പൊ ഇങ്ങനെ എല്ലാ കാര്യത്തിലും വീക്ക് ആയിട്ടുള്ള ഒരാളായിട്ട് മാറുകയാണ്. അപ്പൊ ആ വീക്ക് ആയിട്ടുള്ള ഒത്തിരി ടീനേജേഴ്സിനെ ഞാനിപ്പോ കാണുന്നുണ്ട്. അപ്പൊ ഇതിലെല്ലാം മാതാപിതാക്കളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, മുതിർന്നവരുടെ എല്ലാം കോൺട്രിബ്യൂഷൻ ഉണ്ട്. കുട്ടികളെ ഒരു പിന്നെ ഒരു എല്ലാവരും ഉപയോഗപ്പെടുത്തുകയാണ്, അത് കുട്ടികൾക്ക് വലിയ ദോഷം ചെയ്യും. ശരി എന്താണ്, നീതി എന്താണ്, സത്യം എന്താണ്, അവിടെ മുതിർന്നവർ നിൽക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു കാര്യം മനസ്സിലാവും, സത്യവും നീതിയും പിന്നെ ഒക്കെ ഇവിടെ സംരക്ഷിക്കപ്പെടും എന്നുള്ളൊരു വലിയ സത്യം കുട്ടികൾക്ക് കിട്ടും. ഒരച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ മെറിറ്റിൽ കാര്യങ്ങളെ എടുത്ത കുട്ടിക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാം. അത് ചിലപ്പോൾ നമുക്ക് ചെറിയ നഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും കുട്ടിയുടെ ഒരു സത്യത്തിന് വേണ്ടിയും കുട്ടിയുടെ ഒരു നോയ്ക്ക് വേണ്ടിയും ഒക്കെ ചിലപ്പോൾ നമ്മൾ നിൽക്കേണ്ടതായിട്ട് വരും. കുട്ടികളെ എപ്പോഴും നമ്മളുടെ ഒരു കൺവീനിയൻസിന് ഉപയോഗിക്കുകയല്ല ചെയ്യേണ്ടത്. കുട്ടികളുടെ കാര്യത്തിൽ ഒരു കൃത്യമായി അവർക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അവർക്ക് വളരാൻ വേണ്ട അനുകൂലമായ സാഹചര്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. പല കുട്ടികളും ഇത് മോഡൽ ചെയ്യുകയും ചെയ്യും. കാരണം ഇത്തരത്തിലൊക്കെ അവരുടെ പേരൻസ് ഇങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തത് കൊണ്ട് അവരും ജീവിതത്തിൽ ഇതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. വിവാഹ ബന്ധത്തിലൊക്കെ ഇന്നുള്ള ഏറ്റവും വലിയ തകരാറത് അമിതമായി പൊസസീവ് ആകുക, അതെല്ലാം ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഈ പൊസസീവ്നെസ്സിലെല്ലാം കാണിക്കുന്ന ബ്ലാക്ക് മെയിലിംഗ് ആണ്. നീ വേറെ ആരോട് സംസാരിക്കാൻ പാടില്ല, നീ വേറെ ആരോടെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നോട് സ്നേഹമില്ലെന്ന് ഞാനങ്ങ് വിചാരിക്കും, നീ രാത്രിയിലൊന്നും എന്നോടല്ലാതെ വേറെ ആരോട് സംസാരിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇന്ന് കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിലും സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിലും എല്ലാം ഒരുപാട് മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ട്. ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികളാണ് ഈ മാനിപ്പുലേറ്റേഴ്സ് ആയി മാറുന്നത്. അവർക്ക് ഒരിക്കലും നല്ല പങ്കാളികളായി മാറാനോ നല്ല ഫ്രണ്ട്സായി മാറാനോ സമൂഹത്തിൽ നല്ല രീതിയിൽ ഇടപെടാനോ തൊഴിൽ രംഗത്ത് നല്ല ക്വാളിറ്റിയോടെ പ്രവർത്തിക്കാനോ ഒന്നും കഴിയാതെ വരും. സ്വാഭാവികമായിട്ട് ഈ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒരു വലിയ അപകടകരമായ ഒരു രീതിയാണ്. അത് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് വളരെ ചീപ്പായിട്ടുള്ള ആൾക്കാരുടെ ഒരു രീതിയാണ്. ഫ്രണ്ട്ഷിപ്പിലൊക്കെ അത് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. ഫ്രണ്ട്ഷിപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് നിൽക്കേണ്ടതാണ്. അവിടെയൊക്കെ പിന്നെ ഒരു ബർത്ത്ഡേ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെയൊക്കെ അങ്ങ് ആളി കത്തിക്കുക, അല്ലെങ്കിൽ ഒരു പ്രോമിസ് പറഞ്ഞുപോയ ഒരു പ്രോമിസ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെയൊക്കെ ആളി, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പം അതിനൊക്കെ അതിൻ്റെതായ ഒരു മാന്യത ഒക്കെ കൊടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും കുറച്ചുകൂടെ എംപതറ്റിക്കൽ ആകാനും ഒക്കെ കഴിയണം. അപ്പോൾ ഓണർ ചെയ്യാൻ പഠിക്കണം. എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ടെന്നും ആ സ്പേസിനകത്തോട്ട് നമ്മൾ അനാവശ്യമായിട്ട് കടന്നു കയറരുതെന്നും ഒക്കെ എല്ലാവരും തിരിച്ചറിയാൻ പഠിക്കണം. ആ ഡീസൻസിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് നമ്മളൊക്കെ ക്വാളിറ്റിയുള്ള മനുഷ്യരാകുന്നത്. ക്വാളിറ്റിയുള്ള മനുഷ്യരിൽ നിന്നാണ് ക്വാളിറ്റിയുള്ള പിന്നെ തലമുറയൊക്കെ രൂപപ്പെടുന്നത്. വളരെ പ്രധാനമായൊരു കാര്യമാണ്. ഇതിനൊക്കെ നമ്മൾ ചിന്തിക്കുക. ഇതൊക്കെ വളരെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. കരയാൻ പോലും ഒരു കുട്ടിക്ക് അവസരം കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് വേദന തോന്നിയ ഒരു കാര്യമാണ്. ഒരു കുഞ്ഞ് എന്നോട് പറഞ്ഞാൽ സാറേ കരയാൻ പോലും അവസരമില്ല. വേറൊരു കുട്ടി പറഞ്ഞത് അനാവശ്യമായ കമ്പാരിസനാണ്, എപ്പോഴും ആ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയെ എന്നെയും വെച്ചുകൊണ്ട് കമ്പാരിസനാണ്, ആ വീട്ടിലെ ചേച്ചി വേറെയാണ് ഈ വീട്ടിലെ കുട്ടി വേറെയാണ്. നമ്മൾ പാളയംകോടൻ്റെ വാഴ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പ്രതീക്ഷിക്കാവുന്നത് ഒരു പാളയംകോടൻ്റെ കൊലയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. അപ്പം അതിൽ കൂടുതലുള്ളതൊക്കെ ഒരു അഗ്രഷനാണ്, അതിൽ കൂടുതലൊക്കെ ഒരു ഇൻസൾട്ടാണ്. നമ്മൾ എന്താണോ വിതച്ചത് അതേ നമുക്ക് കൊയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. പലപ്പോഴും അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ വയ്യ. അതിന് പകരം നമ്മൾ ഇമോഷൻ വെച്ചിട്ട് കളിക്കുകയാണ്. ഇപ്പുറത്തെ നാരങ്ങയെ അപ്പുറത്തെ ഓറഞ്ച് ആക്കാനും അല്ലെ ഇപ്പുറത്തെ ഓറഞ്ചിനെ അപ്പുറത്തെ ആപ്പിൾ ആക്കാനും ഒക്കെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അവസാനം ഒന്നിൻ്റെയും ഗുണമില്ലാത്തതായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറുകയും ചെയ്യും. അത്തരത്തിലുള്ള അവസ്ഥകളും അവസരങ്ങളും ഒക്കെ ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാവർക്കും സന്തോഷവും ആശംസകളും നേരുന്നു. ഹാപ്പി ലിവിംഗ്.
6: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

സെൻസസ് ന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: പ്രധാന വാർത്തകൾ. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഹിന്ദി സിനിമ ആർട്ടിക്കിൾ 370 മികച്ച ചിത്രം. രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകൻ. മികച്ച നടി യാമി ഗൗതം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തികാര്യനും പങ്കിട്ടു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് 4 ദേശീയ പുരസ്കാരങ്ങൾ. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. സ്വകാര്യ മേഖലയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ച് സ്കൈറൂട്ട് എയ്റോസ്പേസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നയം ഉറച്ച പ്രവർത്തനശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം PV സിന്ധു. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച നടനുള്ള പുരസ്കാരം ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂണിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും പങ്കിട്ടു. മികച്ച നടി യാമി ഗൗതം. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി ചിത്രം അമരൻ. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം GV പ്രകാശ് കുമാർ നേടി. ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ തമിഴ് ചിത്രമായ മെയ്യഴകനും ക്യാപ്റ്റൻ മില്ലർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നടൻ ധനുഷിനും പ്രത്യേക ജൂറി പരാമർശം. 2024 സെൻസർ ചെയ്ത 400 ചിത്രങ്ങളാണ് ഇത്തവണ അവാർഡിനായി പരിഗണിച്ചത്. സംവിധായകൻ ജയരാജായിരുന്നു 11 പേരടങ്ങുന്ന ജൂറിയുടെ അധ്യക്ഷൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4 തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അജയന്റെ 2 മോഷണം എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണില എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി.
1: ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡിംഗ് റോൾ ഷെയർഡ് ഭ്രമയുഗം മലയാളം. ആക്ടർ മമ്മൂട്ടി. ബെസ്റ്റ് മലയാളം ഫിലിം ഫെമിനിച്ചി ഫാത്തിമ. പ്രൊഡ്യൂസർ 1001 സ്റ്റോറീസ് ആൻഡ് AFD സിനിമാസ്. ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്. ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ഭ്രമയുഗം മലയാളം. സിനിമാറ്റോഗ്രാഫർ ഷഹനാദ് ജലാൽ. ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ ARM വൈക്കം വിജയലക്ഷ്മി ഫോർ സോങ് അങ്ങുവാനക്കോണില്.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. മിഷൻ ആഗമന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ചെടുത്തതാണ് വിക്രം 1. ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടമാണ് ഇതിലൂടെ കൈവരിച്ചത്. ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ ചരിത്രപരമായ അധ്യായമാണ് ഈ ദൌത്യമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു.
2: आसमान में नए पौधे गाड़ दिए हैं और दूसरा जमीन में भी उस रूट्स को आपने मजबूती दी है जो देश के नौजवानों को आगे आने की प्रेरणा देगी और मुझे ये सफलता के लिए तो आनंद होना ही होना था लेकिन आप लोगों ने जिस कमिटमेंट के साथ मेहनत की मैं आपको आपकी पूरी टीम को इस महत्वपूर्ण निर्णय के लिए और महत्वपूर्ण सफलता के लिए मैं बहुत बहुत बधाई देता हूँ.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷിയോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. ജന്തർ മന്ദിറിൽ നിരാഹാര സമരം നടത്തിവരികയായിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാംചുക്കിന് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹി ഹൈക്കോടതിയുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അറിയിച്ചു. പെൻഷൻകാരുടെ പരാതികൾ തീർപ്പാക്കുന്നതിനപ്പുറം ആശങ്കകൾ പരിഹരിക്കുന്നതിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ പെൻഷൻ വ്യവഹാരത്തെക്കുറിച്ചുള്ള 2nd ദേശീയ ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ സംബന്ധമായ തർക്കങ്ങൾ ഭരണപരമായി പരിഹരിക്കണമെന്നും അതുവഴി പെൻഷൻകാർ കോടതികളെ സമീപിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 4 കോടി ഡൌൺലോഡുകൾ കടന്ന ആധാർ ആപ്പ്, ഇതിനോടകം 11 ലക്ഷത്തിലധികം വിലാസങ്ങൾ ആപ്പിലൂടെ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞതായി കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം വ്യക്തമാക്കി. 49 ലക്ഷത്തിലധികം മൊബൈൽ നമ്പറുകളും ആപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന ഫോഴ്സസ് ഫസ്റ്റ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദികളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ഇന്ത്യയ്ക്ക് മടിയില്ലെന്നതിന് തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും അദ്ദേഹം വ്യക്തമാക്കി.
4: नई डिफेंस एक्विजिशन प्रोसीजर के माध्यम से बाई इंडियन आईडीडीएम जैसी व्यवस्था को भी प्राथमिकता दी गई. सेनाओं के आधुनिकीकरण के लिए निर्धारित बजट का 75% भाग भारतीय उद्योगों से खरीद के लिए सुरक्षित किया गया. इस साल हम नया डिफेंस एक्विजिशन प्रोसीजर लेकर आ रहे हैं, जिसके कारण देश में डिफेंस प्रोडक्शन को एक नई रफ्तार मिलेगी और एक नई ताकत भी मिलेगी.
0: ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള എല്ലാ പ്രാഥമിക നടപടിക്രമങ്ങളും പൂർത്തിയായതായി ലക്ഷദ്വീപ് പോർട്ട് ഷിപ്പിംഗ് ആന്റ് ഏവിയേഷൻ വകുപ്പ് ഡയറക്ടർ ഗിരിശങ്കർ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 5 ദ്വീപുകളിലേക്കാണ് സർവീസുകൾ ആരംഭിക്കുക. കാലാവസ്ഥ അനുകൂലമായ ഉടൻ അഗത്തി ദ്വീപിൽ സർവീസുകളുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്തമാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറും. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുള്ളതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഹിമാലയൻ, പശ്ചിമബംഗാൾ, സിക്കിം മേഖലകളിൽ നാളെ വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ ചില സ്ഥലങ്ങളിലും കർണാടക, മാഹി, ഒഡീഷ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം പി വി സിന്ധു ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെനിയു ഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിലെത്തിയത്. ആദ്യ സെറ്റ് 21-19 സിന്ധു സ്വന്തമാക്കിയിരുന്നു. രണ്ടാം സെറ്റിൽ സിന്ധു 15-10 മുന്നിട്ട് നിൽക്കുമ്പോഴായിരുന്നു ചൈനീസ് താരത്തിന്റെ പിന്മാറ്റം. നാളെ നടക്കുന്ന ഫൈനലിൽ സിന്ധു ജപ്പാന്റെ അഗാനി യമഗുച്ചിയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 3-ാം സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 മയാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഇംഗ്ലണ്ട് അർജന്റീനയോടും ഫ്രാൻസ് സ്പെയിനിനോടുമാണ് സെമിയിൽ പരാജയപ്പെട്ടത്. തിങ്കളാഴ്ച നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചുമായി സഹകരിച്ച് കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കാര്യാലയം യുവ ഗവേഷകർക്കായി രാജ്യവ്യാപകമായി ഗവേഷണ പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു. CAG ഓഡിറ്റർ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇന്ത്യ പോസ്റ്റിന്റെ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്യുന്നതിനായി തപാൽ വകുപ്പ് മൈ GOV ഇന്നോവേറ്റ്സ് ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ മത്സരം ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഹിന്ദി സിനിമ ആർട്ടിക്കിൾ 370 മികച്ച ചിത്രം. രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകൻ. മികച്ച നടി യാമി ഗൌതം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തിക് ആര്യനും പങ്കിട്ടു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് 4ാം ദേശീയ പുരസ്കാരം. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. സ്വകാര്യ മേഖലയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ച് സ്കൈറൂട്ട് എയ്റോസ്പേസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം പി വി സിന്ധു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 അച്ചായൻ സ്പീക്കിംഗ്, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം മലയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 കൊച്ചുകുട്ടികളുടെ കാതോട് കാതോരം, 10:30 ദിൽക്കി ആവാസ്, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നെപ്പോളിയന്റെ നാട്ടിലൂടെ, 4:00 കഥ പറയും നേരം, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 7:00 തീരധ്വനി, 8:00 രാഗസുധാസാഗരം, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകറിൽ ഇപ്പോൾ എന്റെ ചെടി. ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടി. സാങ്കേതിക സഹായം ശിവപ്രിയൻ.

0: ഏദന്റെ ചെടി. പ്രകൃതിയിൽ നിന്ന് മനുഷ്യനെയും മനുഷ്യനിൽ നിന്ന് പ്രകൃതിയെയും വേർതിരിക്കാനാവില്ല. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ്. നമുക്ക് ചുറ്റും കാണപ്പെടുന്ന പല സസ്യങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നവയാണ്. ആരോഗ്യ സംരക്ഷണത്തിനായി ആയുർവേദത്തിൽ പരമപ്രധാനമായ ഒരു സ്ഥാനമാണ് ഔഷധ സസ്യങ്ങൾക്കുള്ളത്. പരമ്പരാഗതമായ ആയുർവേദ ചികിത്സാ രീതിക്ക് ലോകമെമ്പാടും പ്രചാരമേറുന്ന ഒരു കാലം കൂടിയാണിത്. നമുക്ക് ചുറ്റും വളരുന്ന നമുക്കറിയാവുന്ന പല സസ്യങ്ങൾക്കും പല വിധത്തിലുള്ള ഔഷധ ഗുണമാണുള്ളത്. ചില ചെടികളിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിന് ഹാനികരമാവാറുമുണ്ട്. ആയതിനാൽ ചെടികളുടെ കൃത്യമായ ഉപയോഗ രീതി നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന റേഡിയോ പെൻസിഗർ പ്രോഗ്രാമാണ് എൻ്റെ ചെടി. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ നമുക്ക് ചുറ്റും കാണുന്ന ഔഷധ ഗുണമുള്ള ചെടികളെയും ഇവയുടെ ഉപയോഗവും പ്രാധാന്യവും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു.
1: നമസ്കാരം. എൻ്റെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പാർവതി, കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ രണ്ടാം വർഷ PG വിദ്യാർത്ഥിനിയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നിക്റ്റാജിനീസിയ സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്ന തഴുതാമയെ കുറിച്ചാണ്. തഴുതാമയുടെ ശാസ്ത്രീയ നാമം ബോർഹേവിയ ഡിഫ്യൂസ എന്നാണ്. നമ്മുടെ വളപ്പിലും ചുറ്റുപാടുകളിലും വളരുന്ന, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഔഷധ ഗുണമുള്ള സസ്യങ്ങൾ പലതുണ്ട്. ഇവയുടെയെല്ലാം ആരോഗ്യപരമായ ഗുണങ്ങൾ പലതരത്തിലും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പണ്ടുകാലം മുതൽ നാട്ടുവൈദ്യത്തിലും ആയുർവേദത്തിലുമെല്ലാം ഉപയോഗിച്ചു പോരുന്നവയാണ് ഇത്തരം സസ്യങ്ങൾ. നമ്മുടെ തൊടിയിലും മുറ്റത്തും വഴിവക്കിലും നാട്ടിടവഴികളിലുമെല്ലാം വലിയ ശ്രദ്ധയൊന്നും കിട്ടാതെ വളരുന്ന ഒരു ചെറു സസ്യമാണ് തഴുതാമ. മഴ കഴിഞ്ഞൊരു പ്രഭാതത്തിൽ വഴിയരികിലെ നനവാർന്ന മണ്ണിൽ നിസ്സാരമായി പരന്നുകിടക്കുന്ന ഒരു പച്ചപ്പുണ്ട്. അതാണ് തഴുതാമ. മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന ഈ ചെറു സസ്യം കാണാൻ ലാളിത്യമുള്ളതെങ്കിലും ഉള്ളിൽ അത്ഭുത ശക്തി നിറഞ്ഞതാണ്. ചുവപ്പ് നിറം തൊട്ട ചെറിയ പൂക്കൾ, ഇലകൾ വട്ടത്തിലും അല്പം കട്ടിയുള്ളതുമാണ്. അതിന്റെ വേര് മണ്ണിനടിയിൽ ശക്തമായി പടർന്നു നിൽക്കും. പുനർനാവ എന്ന സംസ്കൃത നാമം പോലെ വീണ്ടും വീണ്ടും

0: പുതുജീവൻ നൽകുന്ന സ്വഭാവം അതിനുണ്ട്. വയലിന്റെ അരികിലും വീടിന്റെ പിന്നാമ്പുറത്തും നിശബ്ദമായി വളരുന്ന ഈ സസ്യം മനുഷ്യന്റെ ആരോഗ്യത്തിന് ഒരുപാട് സഹായം ചെയ്യുന്നൊരു നാടൻ മരുന്നാണ്. കരൾ രോഗങ്ങൾക്കും വൃക്ക പ്രശ്നങ്ങൾക്കും ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കാനും ആയുർവേദത്തിൽ തഴുതാമയ്ക്ക് പ്രധാന സ്ഥാനമുണ്ട്. അതിന്റെ വേരും ഇലയും ഔഷധമായി ഉപയോഗിക്കുന്നു. തഴുതാമയിൽ കാണപ്പെടുന്ന പ്രധാന ഘടകങ്ങളായ പുനർനാവിൻ, ഫ്ലാവിനോയിഡ്സ്, സ്റ്റീറോൾസ്, ഗ്ലൈക്കോസൈറ്റ്സ് ഇവയാണ് ഇതിന്റെ ഔഷധ പ്രവർത്തനങ്ങൾക്ക് കാരണം. ശരീരത്തിലെ അധിക ജലം പുറത്താക്കുന്ന ശക്തമായ ഡയൂറക്റ്റിക് ഗുണം ഇതിനുണ്ട്. അതിനാൽ വൃക്ക പ്രശ്നങ്ങൾ തുടങ്ങിയ അവസ്ഥകളിൽ തഴുതാമ ഉപയോഗിക്കുന്നു. കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്ന ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് ഗുണം കാരണം ജോണ്ടൈസ് പോലെയുള്ള രോഗങ്ങളിലും ഇത് സഹായകരമാണ്. ശരീരത്തിലെ അണുബാധയും വീക്കവും കുറയ്ക്കുന്ന ആന്റി ഇൻഫ്ലമേറ്ററി സ്വഭാവവും തഴുതാമയ്ക്കുണ്ട്. രക്തഹീനതയിൽ ഹീമോഗ്ലോബിൻ നില മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു. വേര്, ഇല, മുഴുവൻ സസ്യം എന്നിവ കഷായം, ചൂർണം എന്നീ രൂപങ്ങളിൽ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ തഴുതാമ സാധാരണ വഴിയരികിൽ വളരുന്ന ഒരു പുല്ലല്ല, മനുഷ്യന്റെ വൃക്കയ്ക്കും കരളിനും സംരക്ഷണം നൽകുന്ന പ്രകൃതിയുടെ ഒരു വിലമതിക്കാനാവാത്ത ഔഷധ സമ്പത്താണ്. ആയുർവേദത്തിൽ തഴുതാമ ത്രിദോഷകര സസ്യമായി കണക്കാക്കപ്പെടുന്നു. അതായത് വാദം, പിത്തം, കഫം എന്നീ ദോഷങ്ങളെ സമതുലിതമാക്കാൻ സഹായിക്കുന്നു. കൂടാതെ ഇത് ആന്റി ഓക്സിഡന്റ് ഗുണമുള്ളതിനാൽ കോശങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ചില പഠനങ്ങൾ ഇതിന് രക്തത്തിലെ പഞ്ചസാരയും കൊളസ്ട്രോളും നിയന്ത്രിക്കാൻ കഴിവുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. തഴുതാമയ്ക്ക് വേദന ശമിപ്പിക്കുന്ന സ്വഭാവമുള്ളതിനാൽ സന്ധിവേദന, മസിൽ വേദന തുടങ്ങിയവയിൽ ആശ്വാസം നൽകുന്നു. ചില പഠനങ്ങൾ പ്രകാരം ഇത് ആന്റി ഡയബറ്റിക് ഗുണമുള്ളതായും രക്തത്തിലെ ഗ്ലൂക്കോസ് നില നിയന്ത്രിക്കാൻ സഹായിക്കുന്നതായും കണക്കാക്കപ്പെടുന്നു. കൂടാതെ ആന്റി ഹൈപ്പർടെൻസി സ്വഭാവം മൂലം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. തഴുതാമയ്ക്ക് ആന്റി മൈക്രോബിയൽ ഗുണവുമുണ്ട്. ചില ബാക്ടീരിയകളും ഫംഗസുകളും വളരുന്നത് തടയാൻ ഇത് സഹായിക്കുന്നു. കൂടാതെ ഇത് ഹൃദയ സംരക്ഷക ഗുണമുള്ളതായി കണക്കാക്കപ്പെടുന്നു. ആയുർവേദത്തിൽ തഴുതാമ ശരീരത്തിന് ശക്തി നൽകുന്ന രസായന ഔഷധം എന്ന നിലയിലും കണക്കാക്കപ്പെടുന്നു. ശരീരത്തിലെ ക്ഷീണം കുറയ്ക്കാനും ദീർഘകാല അസുഖങ്ങൾക്ക് ശേഷം വീണ്ടെടുപ്പിനും സഹായകരമാണെന്ന് വിശ്വസിക്കുന്നു. ചെറുസസ്യമാണെങ്കിലും ഇത്രയേറെ ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമാണ് തഴുതാമ. ഇത്തരം ഔഷധ സസ്യങ്ങൾ മനുഷ്യർക്ക് എന്നും ഒരു അനുഗ്രഹമാണ്. മറ്റൊരൗഷധ സസ്യവുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് എന്റെ ചെടി. ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പരിപാടി. സാങ്കേതിക സഹായം ശിവപ്രിയൻ.

0: നീർച്ചാലുകൾ
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: ജീവിതത്തിൽ പരാജയങ്ങൾക്ക്, നേട്ടങ്ങൾക്ക്, തകർച്ചകൾക്കൊക്കെ മനുഷ്യൻ കാരണമന്വേഷിക്കാറുണ്ട്. ഒരിക്കൽ അമേരിക്കയിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ എബ്രഹാം ലിങ്കന്റെ അടുത്ത് രാഷ്ട്രീയ ഉപദേഷ്ടാവ് വന്ന് ഇപ്രകാരം പറഞ്ഞു, എനിക്ക് തോന്നുന്നത് ദൈവം നമ്മോടൊപ്പം ഇല്ല എന്നാണ്. അതുകൊണ്ടാണ് ഈ അത്യാഹിതങ്ങൾ നമ്മുടെ രാജ്യത്ത് വന്ന് ഭവിക്കുന്നതെന്ന്. ഒരു ചെറുപുഞ്ചിരിയോടെ എബ്രഹാം ലിങ്കൻ ഇപ്രകാരം പറഞ്ഞു, ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ നാം ദൈവത്തിനു കൂടെയാണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പലപ്പോഴും ദൈവത്തിൽ നിന്ന് മാറി നടക്കുന്ന മനുഷ്യൻ പലപ്പോഴും ദൈവത്തിൽ നിന്നും ആത്മീയതയിൽ നിന്നും ധാർമ്മികതയിൽ നിന്നും വഴിമാറി നടക്കുന്ന മനുഷ്യർ ദൈവത്തിനു കൂടെ അല്ല എന്ന തിരിച്ചറിവ് ചുരുക്കം ചിലർ മാത്രമേ സ്വന്തമാക്കുന്നുള്ളൂ. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ വേണ്ട വിധം നിർവഹിക്കാതെ ദൈവത്തെയും ദൈവിക സംവിധാനങ്ങളെയുമൊക്കെ പഴിചാരുവാൻ മനുഷ്യൻ ഏറെ തിടുക്കം കാട്ടാറുണ്ട്. ഉത്തരവാദിത്തങ്ങൾ മറന്നുപോകുന്ന മാതാപിതാക്കൾ, ലക്ഷ്യബോധമില്ലാത്ത ഭരണാധികാരികൾ, ആത്മാർത്ഥതയില്ലാത്ത അധികാരികൾ, ഇതൊക്കെ നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ദുരന്തത്തിൻ്റെ വലിയ മുഖങ്ങളാണ്. ദൈവം നമ്മോടൊപ്പമുണ്ട്, നാം ദൈവത്തോടൊപ്പമുണ്ടോ എന്നുള്ള ആത്മീയ ചിന്ത നമുക്ക് സഹായകമാകട്ടെ.
0: നീർച്ചാലുകൾ
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് ആന്റണി ടി ജെ.

അങ്ങനെയുള്ള തേങ്കുറിശ്ശി രാത്രികളിൽ ഈ ഒടിയൻ മാണിക്കനും തുറന്നു പാടാറുണ്ട്. ആനന്ദവും അനുരാഗവും എൻ്റെ കൈ ചേർത്ത് പിടിച്ച് ആ പാട്ട് ഒപ്പം പാടാറുമുണ്ട്.

കോയി കൊട്ടങ്ങാടിലെ കോയാക്കാന്റെ കടയിലെ കോയിന്റെ കറിയുടെ കാറ് മയക്ക ഭരുത്തരും തോറ് കൊച്ചിരങ്ങാടിയിലുള്ള